ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 33 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948 ആഷാഢം 6, കൊല്ലവർഷം 1201 മിഥുനമാസം 13ാം തീയതി, 2026 ജൂൺ 21 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ.
1: ബാലാദപി ഗൃഹീതവ്യം യുക്തമുക്തം മനീഷിഭി ദേവേരവിഷയം വസ്തു കിംന ദീപപ്രകാശേ. ആലോചനാമൃതമായ സുഭാഷിതമാണിത്. ബാലനാണ് പറയുന്നതെങ്കിലും പറഞ്ഞ കാര്യം യുക്തിഭദ്രമാണെങ്കിൽ ബുദ്ധിമാന്മാർക്ക് പോലും അത് സ്വീകരിക്കാവുന്നതാണ്. സൂര്യന് അവിഷയകമായ വസ്തുക്കളെ ദീപത്തിന് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നുവല്ലോ. സഹസ്രകിരണനും സർവസാക്ഷിയുമായ സൂര്യൻ പ്രകാശം ചൊരിയുന്ന പകൽ സമയത്തു പോലും മറഞ്ഞിരിക്കുന്ന ചില വസ്തുക്കളെ സൂക്ഷ്മമായി കണ്ടെത്താൻ നാം സാധാരണ ദീപത്തിൻ്റെ സഹായം സ്വീകരിക്കാറുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ കോടിയിലൊരംശം പോലും പ്രകാശം അത്തരം ദീപങ്ങൾക്കില്ല. എന്നാൽ സൂര്യപ്രകാശം വഴി കാണാനാവാത്ത വസ്തുക്കൾ പോലും ദീപത്തിന് കാട്ടിത്തരാനാവും. മുതിർന്നവർ മാത്രമല്ല നമ്മുടെ മാർഗദർശികൾ, കുട്ടികൾക്കും നമ്മെ വഴി നയിക്കാനാവും. വി ടി ഭട്ടതിരിപ്പാടിന് അറിവ് പകർന്നേകിയത് ഒരു ബാലികയാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലൂടെ വായിച്ചറിഞ്ഞവരാണ് നാം. പറയുന്ന വ്യക്തിയുടെ പദവിയോ പ്രായമോ വേഷമോ ജാതിയോ സൗന്ദര്യമോ മതമോ ലിംഗമോ രാഷ്ട്രീയമോ അടിസ്ഥാനമാക്കി മൊഴിയുടെ മഹത്വമോ എഴുത്തിൻ്റെ മൂല്യമോ അളക്കുന്ന രീതിയാണ് ഇന്ന് നാം പൊതുവെ സ്വീകരിക്കാറുള്ളത്. വാക്കിൻ്റെ മൂല്യവും ഗൗരവവും ഇവ്വിധം തിട്ടപ്പെടുത്തുന്ന സമ്പ്രദായം ശരിയായ ഒന്നാണോ അല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും. ആളുവില കല്ലുവില എന്ന ചൊല്ല് വ്യാപകമായി സാമൂഹിക അംഗീകാരം നേടിയെടുത്ത സാഹചര്യത്തിൽ ആരാണ് പറഞ്ഞത്, ആരാണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം സിദ്ധിക്കുകയും എന്താണ് പറഞ്ഞത് എന്താണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഈ ലോകസ്വഭാവം ബാലന്മാരുടെ വാക്കുകളെ വില കുറച്ച് കാണുവാൻ നമ്മെ പ്രേരിപ്പിച്ചു വരുന്നു. ഇത് സമൂഹത്തിൻ്റെ ശരിയായ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ഭാവനയുടെ വിശാലാകാശത്തിൽ ചിറകുവിടർത്തി സഞ്ചരിക്കുന്നവരാണ്. എന്നിരുന്നാലും അപൂർവം സന്ദർഭങ്ങളിൽ യുക്തിയുടെ വെളിച്ചം വിതറുന്ന ആശയങ്ങളും ആലോചനാമൃതമായ ചോദ്യങ്ങളും അവരിൽ നിന്ന് ഉതിർന്നു വീഴാറുണ്ട്. വിസ്മയകരമായ ഇത്തരം ആശയങ്ങളും ചോദ്യങ്ങളും മുതിർന്നവരെപ്പോലും പ്രചോദിപ്പിക്കാറുമുണ്ട്. അതിനാൽ ബാലികാബാലന്മാരുടെ വാക്കിലും എഴുത്തിലും ജാഗ്രതയോടെ വ്യാപരിക്കുവാൻ മുതിർന്നവർ മനസ്സിരുത്തണം. ബാലസാഹിത്യത്തെ അപ്രധാനമായി കാണുകയും സാഹിത്യ തിരുമുറ്റത്തിൻ്റെ ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ ഭാവനയുടെ മാന്ത്രിക ദീപ്തിയോട് പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്യുന്നത്. കേവലയുക്തിയുടെ സൂചിമുനകൊണ്ട് കുഞ്ഞുങ്ങളുടെ മൊഴിച്ചന്തത്തെയും വാക്മയത്തെയും കുത്തിമുറിവേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മനീഷികൾക്ക് പോലും കണ്ണിൽപ്പെടാനാവാത്ത സൂക്ഷ്മവും അനർഹവുമായ കാഴ്ചകൾ കുട്ടികൾക്ക് കണ്ടെത്താനാവും. ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ വിവേകാനന്ദ സ്വാമികൾ എത്തിച്ചേർന്ന സന്ദർഭം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. LP സ്കൂളിലെ കുട്ടികളോട് സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു അത്രേ. വൈ ഇസ് കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ? ഒരു ബാലൻ ഇതിന് ഉത്തരം ഏകി. ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ സ്കൈ, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഇൻഫിനിറ്റി, സോ കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ. മഹത്തായ ഉത്തരം കേട്ട് വിവേകാനന്ദ സ്വാമി ഹർഷപുളകിതനായി.

0: ആ ബാലനെ അഭിനന്ദിച്ചു, നെറുകയിൽ വലതുകരം വെച്ച് അനുഗ്രഹിച്ചു. ഈ ബാലനാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായ, ഗാന്ധിജിയും നെഹ്റുവും ആദരവോടെ രാജാജി എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സമര സൂര്യനായ സർ സി രാജഗോപാലാചാരി. തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ കുട്ടിയുടെ ജ്ഞാന തേജസ്സിന് മുന്നിൽ പ്രണമിച്ച വിവേകാനന്ദൻ നൽകിയ സന്ദേശം ബാലന്മാരുടെ അമരവാണി അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളണമെന്നാണ്. വിശ്വശാന്തിയുടെ സന്ദേശം പ്രസരിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആദരവോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ.
1: ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: അല്പസമയത്തിനുള്ളിൽ ആറ് എഞ്ചിനീയ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ

0: that the path ahead would be challenging but equally vital. In the FIH Men's Pro League Hockey, India thrashed Pakistan 7-1 at the Lee Valley Hockey and Tennis Centre in London. After Abubakar gave Pakistan an early lead, India staged a remarkable comeback with seven different goal scorers. Sukhjeet Singh and Harmanpreet Singh scored in the second quarter, while Hardik Singh, Jugraj Singh, Abhishek and Rajkumar Pal added four more goals in the third. Dilpreet Singh completed the rout with a goal in the fourth quarter. India will next face England tomorrow. In FIFA World Cup 2026, France defeated Norway 4-1 in Group 1 clash at Boston Stadium in Massachusetts, US. Ousmane Dembele scored a first half hat-trick, helping France to finish at the top of the Group 1. In another Group 1 fixture, Senegal defeated Iraq 5-0 in Toronto. This big win keeps Senegal in contention of reaching last 32 as one of best third-place teams. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. സച്ചിദാനന്ദൻ എഴുതിയ കവിത ഇവനെ കൂടി, ആലാപനം മാലിനി രവിവർമ്മ. തുടർന്ന് പ്രഭാതഗീതം ജയവിജയമാർ, ജയചന്ദ്രനും സംഘവും, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം ട്രെയിൻ സമയം 7 മണിക്ക് ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യം അമൂല്യം റസീന വി പങ്കെടുക്കുന്നു. തുടർന്ന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 സസ്നേഹം, ബാലാമണി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട് പങ്കെടുക്കുന്നു. 9:00 സുവർണ 9:30 പൂക്കൂട. പേരാമ്പ്ര മന്ദൻകാവ് ALP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡ്യൂറ്റ്സ്, 12:40 വാർത്താ ദീപ്തി, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 തായമ്പക, നവീനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലുംപീഠം പരിപാടിയിൽ ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംരംഭക കെ ഫാത്തിമ ബിവിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി, 8:00 നാടകം ഒടുവിൽ ഒരു തീരം, രചനാ സംവിധാനം ഖാൻകാവിൽ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം, 9:30 ആരോഗ്യവാണി, വെള്ളപ്പാണ്ട്, തെറ്റിദ്ധാരണകളും ചികിത്സയും. 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: കാവ്യാഞ്ജലി.
3: ഇവനെ കൂടി, സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം മാലിനി രവിവർമ്മ.

0: നിങ്ങൾ കേട്ടത് ഇവനെ കൂടി, സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് മാലിനി രവിവർമ്മ.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം ജയവിജയമാർ പാടിയത്. 18 പടി കയറി എന്നാരംഭിക്കുന്നു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: കേരളത്തിന്റെ റോഡുകൾക്ക് എന്നും ആവേശമാണ് പച്ച നീല ചുവപ്പ് ചായമടിച്ച സ്വകാര്യ ബസ്സുകൾ. ലക്ഷക്കണക്കിന് സാധാരണക്കാർ നിത്യജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണത്. പക്ഷേ പല കാരണങ്ങളാൽ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ 32,000 ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ 8,000 ചുരുങ്ങിയിരിക്കുകയാണെന്നും, നിലവിലെ പ്രതിസന്ധിയിൽ ഒരു സ്വകാര്യ ബസ് നിരത്തിലിറക്കണമെങ്കിൽ 3,000 മുതൽ 5,000 വരെ ഉടമകൾ സ്വന്തം കയ്യിൽ നിന്നെടുക്കേണ്ട ഗതികേടിലാണെന്നും പറയുന്നു ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാധാകൃഷ്ണൻ.
5: കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് സർവീസ് നടത്തുന്നത്. അടുത്തിടെ ഉണ്ടായ ഡീസൽ വില വർധനവ് കൊണ്ട് ഒരു ദിവസം 1,000 ഒരു ബസ്സിന് അധിക ചിലവ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് കൊണ്ട് ചില ബസ്സുകൾക്ക് 3,000 മുതൽ 5,000 വരെ നഷ്ടം സംഭവിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബസ് ഓടി ഹാൾട്ടാവുമ്പോൾ തൊഴിലാളികൾക്ക് കൂലി നൽകണമെങ്കിൽ ബസ് ഉടമയുടെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവരികയോ അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കടം വാങ്ങുകയോ ചെയ്യണം. ഇങ്ങനെ കൂടുതൽ ദിവസങ്ങളിൽ സർവീസ് നടത്താൻ സാധ്യമല്ല. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ആ സ്ത്രീകളെ കൂടെയുള്ള പുരുഷന്മാരും അതേ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു കനത്ത നഷ്ടം, ഏകദേശം 3,000 മുതൽ 5,000 വരെ ബസ്സുകൾക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് കേരളത്തിൽ 32,000 വരുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ 8,000 ചുരുങ്ങിയിരിക്കുകയാണ്. ഇനിയും ഈ പ്രതിസന്ധി തുടർന്നാൽ കേരളത്തിലെ നിരത്തുകളിൽ സ്വകാര്യ ബസ് സർവീസ് ഇല്ലാതാവും. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ്സുകളാണ് പാവപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് സർവീസ് നടത്തി അവരുടെ യാത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കൊണ്ടാണ്. ഈ ബസ് ഉടമകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു വലിയ അനിശ്ചിതത്വം നമ്മുടെ നാട്ടിലുണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വമേധയാ എല്ലാ ബസ്സുകളും നിന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തുതന്നെയായാലും കേരള സംസ്ഥാനത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ

0: നിലവിലുള്ള ബസ്സുകൾ അത് നിലനിർത്താനായ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് കൊൽക്കത്ത ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ അഭിപ്രായം.
1: സ്വകാര്യ ബസ് സർവീസുകളുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിൽ നിന്നും വരുന്ന വാർത്തകൾ ആശാവഹമല്ല. നിരവധി സ്വകാര്യ ബസ്സുകളാണ് ഇതിനകം തന്നെ ജിഫോം സമർപ്പിച്ച് സർവീസ് നിർത്താനൊരുങ്ങുന്നത്. നിശ്ചിത കാലയളവിൽ വാഹനം റോഡിലിറക്കില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ച് റോഡ് നികുതി ഒഴിവാക്കുന്ന രീതിയാണ് ജിഫോം. അതുകൊണ്ടുതന്നെ ജിഫോം സമർപ്പിച്ചു കഴിഞ്ഞ ബസ്സുകൾ ജൂലൈ 1 മുതൽ സർവീസ് നിർത്തിവെക്കും. കൽപ്പറ്റ വൈത്തിരി ഇടിയാം വയൽ റൂട്ടിൽ സ്വന്തമായി 4 ബസ്സുകൾ ഉണ്ടായിരുന്നു വയനാട് സ്വദേശി എൽദോ മാത്യുവിന്. അതിൽ 2 ബസ്സുകൾ ഓട്ടം നിർത്തി. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമാക്കുന്നു എൽദോ മാത്യു.
2: ഞാൻ തന്നെ ഏതാണ്ട് 20 വർഷത്തിനടുത്തായി സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു തരത്തില് സർവീസ് നടത്താൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ നിലവില് എന്റെ 2 വണ്ടി ഓടുന്ന വണ്ടി നിർത്തിയിട്ടേക്കാം. കാരണം ഡെയിലി 3000-4000 അങ്ങോട്ട് കൊടുത്ത് ഒരാഴ്ച ഓടിച്ചു, ഇപ്പോൾ 2 വണ്ടി നിർത്തി. ഇപ്പൊ 2 വണ്ടിയാണ് പോകുന്നത്. അത് ഞാൻ 1 തീയതിക്ക് എല്ലാ വണ്ടിയും ജീപ്പും കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടിയും 1 തീയതി നിർത്താനുള്ള പരിപാടിയാണ്. അത്ര മോശം അവസ്ഥ. ഇപ്പൊ പ്രതിസന്ധി കാരണം വെച്ചാല് ഇപ്പോഴുള്ള നിയറസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ പ്രിയദർശിനി വന്നതാണ്. ബസ്സിൽ സ്ത്രീ യാത്രക്കാർ ആരും കയറുന്നില്ല. നമ്മുടെ വണ്ടിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു 70-80% യാത്രക്കാർ സ്ത്രീകളായിരുന്നു. അവർ കയറുന്നില്ല. വിദ്യാർത്ഥികളുടെ കൺസെപ്റ്റ് ചാർജ് നിലവിൽ ഇപ്പോഴും ഒരു രൂപ തന്നെയാണ്. ഈ പ്രതിദർശിനി വന്നതോടെ യാത്രക്കാരും ഇല്ലാതായി. ഡീസലിന് ഇപ്പോ ഈ 1.5 കൊണ്ട് 8 രൂപ കൂടി. അതിനു മുമ്പ് 2 രൂപയുടെ കൂടിയായിരുന്നു. മൊത്തം 10 രൂപ ഡീസലിന് കൂടി. നമുക്കിപ്പോ ഏതാണ്ട് കളക്ഷന് ഡീസലിന്റെ പൈസയും ചെലവോട് കൂട്ടി വെക്കുമ്പോ ഏതാണ്ട് 4,000 മുതൽ 5,000 രൂപ വരെ ഡെയിലി നമുക്ക് നഷ്ടം. അത്ര ഭയങ്കര മോശം വെച്ചാൽ വയനാട് ജില്ലയില് ബത്തേരി താലൂക്കിലാണ് ഭയങ്കര മോശമായത്. കൽപ്പറ്റ അതിനെക്കാട്ടും മോശമാണ്. അപ്പോ എന്താ സംഭവിക്കാന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ ക്വാളിറ്റി പോയാല് ഒരു അടുത്ത മാസത്തോടെ പരിപാടി എന്തായാലും നിൽക്കും, സ്റ്റോപ്പായി പോകും. കാരണം ആർക്കും ഓടിച്ചു നിർത്താൻ പറ്റില്ല. ടി എൽഎസ് ഓർഡർ എല്ലാം ഈ നമുക്ക് കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. 15 ഗ്യാപ്പില് 8-9 KSRTC പോകുന്നുണ്ട്. അപ്പോ ആൾക്കാരൊക്കെ KSRTC ആശ്രയിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ കയറേണ്ട കാര്യമില്ല, കാരണം ഫ്രീ അല്ലേ. അങ്ങനെ വരുമ്പോ നമുക്ക് നടത്തിപ്പിനുള്ള ചെലവുണ്ടല്ലോ. പിന്നെ ഏതാണ്ട് എനിക്കൊരു വണ്ടിക്ക് 65,000 ഒരു വണ്ടിക്ക് അടവാണ്. നമ്മുടെ വിപുലമായ പൈസ 45 ദിവസം ലോൺ എടുത്താണ് അത് ചെയ്തേക്കുന്നത്. അതിന്റെ അടവിന്റെ പൈസ പോലും കയ്യില്ല, ആ ഒരു കിട്ടുന്നില്ല. അതിന് പുറമെ നമ്മള് ചെലവിന്റെ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കാന്നാല് ഇത് പ്രസ്ഥാനം ഒരു ഘട്ടം നടത്തിക്കൊണ്ടോ പറ്റില്ല. കാരണം ഈ കൊല്ലത്തിൽ പോകുകയാണെങ്കിൽ ആത്മഹത്യകളിലൊക്കെ നമ്മൾ കൂടും. എന്തായാലും ഒരാൾക്കൂടി പിടിച്ചിരിക്കാൻ പറ്റില്ല. സർക്കാർ എന്തെങ്കിലും ചെയ്തതല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നത് വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം വണ്ടികളും BXS വണ്ടികളാണ്. BXS വണ്ടി എന്ന് വെച്ചാൽ 45-50 ലക്ഷം രൂപ വണ്ടിക്ക് വിലയാ. ഭൂരിഭാഗവും ലോണായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തരത്തിലൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല.
1: ഈ പ്രതിസന്ധി ബസ് ഉടമകളെയും ബസ് ജീവനക്കാരെയും മാത്രമല്ല ബാധിക്കാൻ പോകുന്നത് എന്ന് കൂട്ടിച്ചേർക്കുന്നു എൽദോ മാത്യു.
2: ഉൾനാട്ടിലേക്ക് KSRTC ഇല്ലെങ്കിൽ പോലും, ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ KSRTC ഇല്ലെങ്കിൽ പോലും, അവിടുന്ന് മെയിൻ റോഡിൽ എത്തിയാൽ ആ 10 കിലോമീറ്റർ ആണ് ആകെ ബസ് ഈ പ്രൈവറ്റ് ബസ് ആശ്രയിക്കുന്നത്. ടൗണിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് KSRTC കയറി പോവാണ്. അതേപോലെ തിരിച്ചു പോകുമ്പോഴും അവിടെ ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ പ്രൈവറ്റിനെ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ ലോക്കൽ ഓട്ടോയെ വിളിച്ച് പോവാണ്. ഇപ്പൊ നിലവിൽ ഇവിടെ കൽപ്പറ്റ സ്റ്റാൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോക്കാർക്ക് പണിയില്ല. കാരണം എല്ലാവരും സൗജന്യം നോക്കിയിട്ട് KSRTC നോക്കിയാണ് ഓട്ടോ വിളിക്കുന്നില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉൾനാട്ടിലെ കച്ചവടക്കാർക്ക് കച്ചവടമല്ല. കാരണം എല്ലാവരും സാധനം മേടിക്കാൻ വേണ്ടിട്ട് ടൗണിലേക്ക് വരാണ്. ഒരു കടം കൂട്ടി. കാരണം ആളില്ല, നാട്ടിൽ ആളില്ല. കാരണം എല്ലാവരും പുറത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങാണ്. ടൗണിൽ തന്നെ വലിയ വലിയ കടകൾ മാത്രമേ കച്ചവടമുള്ളൂ, ചെറിയ ചെറിയ കടകളിൽ കച്ചവടമില്ല. ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കേസായിട്ട് ബസ്സുകാരെ മാത്രം ബാധിക്കുക. ഇത് സകല മേഖലയെ ബാധിക്കുന്നുണ്ട്. ഞാനിവിടെ ലോട്ടറിക്കാർഡിൽ അന്വേഷിച്ചപ്പോ സ്ഥിരമായിട്ട് ഇപ്പൊ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ എണ്ണം കുറഞ്ഞു. കാരണം വരുമാനമല്ല, ഓട്ടോക്കാർക്ക് വരുമാനമില്ല, ബസ്സുകാർക്ക് വരുമാനമില്ല. അപ്പൊ ഇതെല്ലാം സർക്കാർ തന്നെ വീണ്ടും തിരിച്ചടിച്ച് സർക്കാർ തന്നെ വീണ്ടും ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്.
1: ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും തീരുമാനമൊന്നും ആയില്ല. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്നും ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും പറയുന്നു കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്.
3: പ്രിയദർശിനി വന്ന പിന്നെ മാത്രമല്ല, മുമ്പേ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വണ്ടികൾക്കൊക്കെ മുമ്പോട്ട് പോകാൻ. പ്രതിസന്ധിയോടെ വന്നപ്പം കുറച്ചുകൂടെ രൂക്ഷമായി. അപ്പം നമ്മളൊരു കണക്കൊക്കെ പറഞ്ഞായിരുന്നു, 50 രൂപ 65 പൈസ നമുക്ക് ഒരു കിലോമീറ്ററിന് ചെലവുണ്ട്. 55 രൂപയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞുള്ള മനോജാലയം കൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനൊക്കെ സാധ്യമാവും. അത് അത്രമാത്രം പെട്ടെന്ന് പറ്റിയല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി അപ്പം നമ്മളൊരു നിർദ്ദേശം പറഞ്ഞത് 3000 പ്രിയദർശിനി ബസ്സുകൾ ഓടുന്നുണ്ട്. 3000

0: വണ്ടി കൂട്ടൂല, നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ അതുണ്ടാവുകയും ചെയ്യും. എന്തായാലും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അന്ന് ഞങ്ങളുമായിട്ട് നടത്തിയ ചർച്ചയിൽ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 3000 വണ്ടി ഓടുമ്പോൾ കൂടെ ഓടുന്ന വണ്ടികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം തരാൻ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അതിനെപ്പറ്റി ചർച്ച നടത്താമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മാർഗമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഡീസലിന്റെ പൈസയോ, ഡീസലിന്റെ ഇപ്പൊ നമ്മൾ തന്നെ 10,000 രൂപയോളം ഒരു ബസ് ഒരു വണ്ടിക്ക് അങ്ങോട്ട് ഡീസലിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വ്യത്യാസം വരുമെന്തെങ്കിലുമൊക്കെ, അങ്ങനെ പല രീതിയിലുള്ള മാർഗങ്ങൾ. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പഞ്ചായത്തുകൾക്ക് ഗ്രാമവണ്ടി നേരത്തെ ഉള്ളതാണ്. അങ്ങനെ പഞ്ചായത്തുകൾക്ക് ആർക്കെങ്കിലും ഗ്രാമവണ്ടി ഓടിക്കാൻ പറ്റുവാണെങ്കിൽ, പക്ഷെ അന്നേരം ആ പഞ്ചായത്തിനുള്ളിൽ ആ വണ്ടി ഓടാൻ പറ്റുള്ളൂ. അതിനൊക്കെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് 14 വർഷം മുമ്പ് വെച്ച ഒരു രൂപയാണ് ഇപ്പോഴും നമുക്ക് തരിക. അതിൽ നിന്നും 10 കുട്ടികൾ അദ്ദേഹം അങ്ങോട്ട് മാറി. അപ്പൊ അത് വിദ്യാർത്ഥികൾ കൂട്ടാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഫ്രീ ആക്കാൻ നോക്കുവാണ്. അപ്പൊ നോക്കുമ്പോൾ എന്നാ കാര്യം വെച്ചാൽ, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കും, നമ്മളോട് 55 രൂപ ഒരു കിലോമീറ്ററിന് വെച്ച് തന്ന് നമ്മുടെ വണ്ടി എടുക്കാമെങ്കിൽ അവർക്ക് വനിതകൾക്കോ ഫുൾ വിദ്യാർത്ഥികൾക്കോ ആർക്കാണെങ്കിലും ഫ്രീ കൊടുക്കാൻ പറ്റും. വലിയൊരു ബാധ്യത വരുന്നില്ല. കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യട്ടെ. എന്തായാലും ഞങ്ങൾ അത് പ്രതിസന്ധിയിൽ നിന്ന് വലിയ കാര്യമായിട്ട് കരകയറിയിട്ടൊന്നും ഇല്ലായിരുന്നു. കക്ഷിയൊക്കെ പിടിച്ചു വന്നപ്പോഴാണ് ഇപ്പൊ ഈ പ്രതികൂടെ വന്നത്.
1: നിലവിലെ സാമ്പത്തിക നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം മുതൽ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം നിർത്താനുള്ള തീരുമാനത്തിലാണ് കോഴിക്കോട് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സ്വകാര്യ ബസ് സർവീസ് പോലുള്ള ഇത്രയും വലിയ ഒരു ഗതാഗത ശൃംഖല തകർന്നടിയുമ്പോൾ അത് കേരളത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അത് ഒട്ടേറെ തൊഴിലാളികളെയും കുടുംബങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ടുതന്നെ ഈ വ്യവസായം നിലനിർത്താനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചുറ്റുവട്ടം.
6: നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ. ഈസ്റ്റിൽ കേന്ദ്രീയ വിദ്യാലയം ആർട്ടിസ്റ്റ് ലിജീഷ് കാക്കൂർ നിർമ്മിച്ച നമ്മുടെ കോഴിക്കോട് ശില്പം അനാച്ഛാദനം രാവിലെ 8:00. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ യുവ ദൃശ്യകലാകാരൻ അമർലാൽ പുതുക്കുടി ഒരുക്കുന്ന വെയർ എർത്ത് മീറ്റ്സ് വെൽവെറ്റ് ചിത്രപ്രദർശനം രാവിലെ 11:00 മുതൽ. ചെറുവറ്റ മോക്കാസ് ഓഡിറ്റോറിയത്തിൽ കുരുവട്ടൂർ പഞ്ചായത്തിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കുരുവട്ടൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദനം രാവിലെ 11:00. പുതിയറ SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയും കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹെലൻ കെല്ലർ അനുസ്മരണവും കാഴ്ച പരിമിതരായ സ്ത്രീകളുടെ സംസ്ഥാന സമ്മേളനവും രാവിലെ 11:00. ട്രെയിൻ സമയം. കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം

1920 3300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ട

0: 16 പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗെ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഒസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20-32 ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 അസ്ഗാർഡിന്റെ വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ്.

0: ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रतिवार्ताः श्रूयन्ताम् प्रवाचकः दिव्यानन्दझा. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी ത്രിദിവസീയ സെഷെൽസ് യാത്രാർത്ഥം അദ്യ പ്രാതഃ പ്രതിഷ്ഠത. സെഷെൽസ് ദേശസ്യ സ്വർണ ജയന്തി രാഷ്ട്രീയ ദിവസ സമാരോഹി സഹ വിശിഷ്ടാതിഥിരൂപേണ ഉപസ്ഥിതഃ ഭവിഷ്യതി. പഞ്ചദശോത്തരദ്വിസഹസ്രതമവർഷാത് അനന്തരം ഇയം തസ്യ പ്രഥമാ സെഷെൽസ് ദേശീയ യാത്രാ ഭവിഷ്യതി. വിദേശമന്ത്രാലയേന സൂചിതം യത് ഭാരതീയ സശസ്ത്രസേനായാഃ ഏകം ദലം ഭാരതീയ നൌസേനായാഃ നൌപോതയുഗലം ച അസ്മിൻ ഉത്സവേ സഹഭാഗം കരിഷ്യന്തി. യാത്രാകാലെ പ്രധാനമന്ത്രി ദ്വിപക്ഷീയ സഹയോഗസ്യ സർവേഷാം പക്ഷാണാം സമീക്ഷാം കർത്തും പരസ്പരഹിതസ്യ ക്ഷേത്രീയേഷു അന്താരാഷ്ട്രീയേഷു ച വിഷയേഷു സവിസ്തര വിചാരണാർത്ഥം സെഷെൽസ് ദേശസ്യ രാഷ്ട്രപതിനാ ഡോക്ടർ പാട്രിക് ഹർമിനി ഇത്യനേന സഹ സംവാദം കരിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാ അദ്യ ഗുജറാത്തി ഭാരത് ടാക്സീതി സഹകാരിതാധൃത് ഭാടകയാന സേവായാ ശുഭാരംഭം കരിഷ്യതി. സഹകാരിതാക്ഷേത്രസ്യ വരിഷ്ഠാധികാരിണഃ വിഭിന്നാനാം സംസ്ഥാനാനാം പ്രതിനിധയഃ ഭാരത് ടാക്സി സംബദ്ധാഃ 4,000+ സാരഥീതി ചാലകാഃ ച അസ്മിൻ കാര്യക്രമേ സഹഭാഗം കരിഷ്യന്തി. ആദൌ അഹമ്മദാബാദ് സൂരത് വഡോദരേത്യാദിഷു ഗുജറാത്തസ്യ 14 ജനപദേഷു അസ്യാഃ സേവായാഃ ആരംഭഃ ഭവിഷ്യതി. ആഗാമി മാസപര്യന്തം രാജ്യേ സർവത്ര സേവാ വിസ്താരസ്യ യോജനാ അസ്തി. ഗൃഹമന്ത്രി അമിത് ഷാ ഗതവാസരെ മാദകദ്രവ്യാണി വിരുദ്ധ്യ സംയുക്ത സംഘർഷായ ആഹൂതവാൻ. സഹ അവദത് യത് മാദകദ്രവ്യാണാം പ്രകോപഃ രാഷ്ട്രീയ സുരക്ഷായൈ സാമാജിക സ്ഥിരതായൈ ആർത്ഥിക ഹിതായ യൂനാം ദേശസ്യ ച ഭവിഷ്യായ ഭയം ജനയതി. സഹ ആധ്യാത്മിക നേത്രീൻ യൂനഃ മാതൃശക്തിം ച അസ്യ സംഘർഷസ്യ കൃതേ ഏകസ്മിൻ മഞ്ചേ ആഗത്യ കാര്യം കർത്തും ആഗ്രഹീതവാൻ. ശ്രീ ഷാ നവദില്യാം മാദകദ്രവ്യ വിഷയക സംയോജന കേന്ദ്രസ്യ ദശമ ശീർഷസ്തരീയ സഭാം സംബോധയൻ ഏവം അഭ്യഭാഷത.
2: मादक पदार्थों की समस्या केवल कानून व्यवस्था और सार्वजनिक स्वास्थ्य का मुद्दा नहीं है. नार्को टेररिज्म इको सिस्टम भी बन चुकी है. तो हमारी देश की आंतरिक सुरक्षा के लिए, हमारे देश के अर्थतंत्र की सुरक्षा के लिए और हमारे देश की युवा पीढ़ी के भविष्य के लिए ये हमारे लिए बहुत जरूरी है कि हम इस पर संपूर्ण विजय प्राप्त करें.
1: ഉത്തരപ്രദേശാരക്ഷിബലിന ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രന്യാസസ്യ ദാനരാശി വഞ്ചനാ പ്രകരണെ പ്രഥമ സൂചനാ പ്രതിവേദനാധാരേണ 8 ജനാഃ നിഗടിതാഃ. ഇതം താവത് പ്രാഥമികം പ്രതിവേദനം മുഖ്യമന്ത്രിണഃ യോഗിനഃ ആദിത്യനാഥസ്യ നിർദ്ദേശേന വിശേഷ നിരീക്ഷണ ദലസ്യ അനുശംസാനന്തരം പഞ്ജീകൃതം ആസീത്. ഇതം പ്രകരണം ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രന്യാസേന പ്രാപ്താനാം ഉപഹാരാണാം ദാനാനാം ച വഞ്ചനാസംബദ്ധാരോപാണാം പ്രകാശനാനന്തരം സമ്മുഖം ആഗതം. ന്യാസസ്യ അനുരോധേന മുഖ്യമന്ത്രിണ യോഗിന ആദിത്യനാഥേന ഏകസ്യ വിശിഷ്ടനിരീക്ഷണദലസ്യ സംഘടനായ

0: ആദ്യമായി
1: ഇന്ന് ഈ പരിപാടിയിൽ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച തന്റെ കഥയെക്കുറിച്ചും കഥാസമാഹാരത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.
2: ആദ്യമായി കഥ എഴുതുക, ആദ്യമായി അതിനൊരു സമ്മാനം കിട്ടുക, അങ്ങനെ കുറേയേറെ ആദ്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. എല്ലാ മാസവും എന്ന് പറഞ്ഞ വണ്ണം കഥകൾ ഒന്നെങ്കിലും വെച്ച് ഏതെങ്കിലുമൊക്കെ വാരികൾക്ക് അയക്കും. പലതും മടക്കി അയക്കാൻ, സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് മടക്കത്തപാലിൻ്റെ കവർ വയ്ക്കാതെയാണ് പലതും അയച്ചിരുന്നത്. അതുകൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും മാതൃഭൂമി അഴിച്ചപ്പതിപ്പിന് അയക്കുമ്പോൾ മാത്രം ഞാൻ മടക്കത്തപാലിനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച സ്വന്തം മേൽവിലാസം അടങ്ങിയ കവർ വയ്ക്കാറുണ്ട്. അത് മുറതെട്ടാതെ എല്ലാ പിറ്റേ ആഴ്ചയിലും വീട്ടിൽ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1993 ഒക്ടോബറിലാണെന്ന് തോന്നുന്നു, ഖിലാരി, ലാത്തൂർ തുടങ്ങിയ ഭാഗങ്ങൾ ഉത്തരേന്ത്യയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഞാനൊരു കഥ എഴുതി. അതെനിക്ക് ആയിടയ്ക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രിന്റിന്റെ ഒരു ബണ്ടിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സന്തോഷത്തിൽ രാത്രി എഴുന്ന് എഴുതിയതാണ്. ഭൂകമ്പത്തിൽ തകർന്നുപോയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മനുഷ്യരെ പറ്റി ധാരാളം പത്രവാർത്തകൾ ആ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു രാത്രി ഞാനങ്ങനെ അതിനെപ്പറ്റി ഒരു കഥ എഴുതി, കടികാരങ്ങൾ നിൽക്കുന്ന സമയം എന്ന് പേരിട്ട്. അതും പതിവ് പോലെ മാതൃഭൂമിക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് തിരിച്ചും മടക്കത്തപാല് അടക്കം ചെയ്ത് അയക്കുകയും അതും പതിവ് പോലെ മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് എഴുത്ത് എന്ന് പറയുന്ന എൻ്റെ അതിജീവന സാധ്യതയെ അവിടെ വെച്ച് കെട്ടിപ്പൂട്ടി വയ്ക്കണം എന്നൊരു ഘട്ടമെത്തി. കാരണം ഞാൻ എഴുതിയ ഏറ്റവും നല്ല കഥ എന്ന് മാത്രമല്ല, മലയാളത്തിൽ തന്നെ ഉള്ള ഏറ്റവും മികച്ച കഥ എന്ന് അന്നത്തെ ഔദ്ധത്യം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിചാരിച്ചൊരു കഥയായിരുന്നു. അത് മടങ്ങി വന്നപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ആശ ശരിക്കും മാറ്റി. ഇനി എനിക്ക് മുട്ടാൻ വാതിലില്ല എന്ന് തോന്നി. കാരണം അതിലും നല്ലൊരു കഥ എനിക്ക് ഭാവിയിൽ എഴുതാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മാതൃഭൂമി അഴിച്ചപ്പതിപ്പിൽ വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്ന വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരങ്ങൾ ശ്രീ എം ടി വാസുദേവൻ നായർ സാർ രണ്ടാമത് മാതൃഭൂമി ചുമതല ഏറ്റെടുത്തപ്പോൾ പുനരാരംഭിക്കുന്നതായിട്ടൊരു വാർത്ത വന്നത്. 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അത് ആരംഭിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അത് എനിക്ക് വേണ്ടി മാത്രം ആരംഭിച്ചതുപോലെയാണ് പിന്നീട് എനിക്കത് മനസ്സിലായത്. അത് അവസാന ദിവസം സ്പീഡ് പോസ്റ്റിൽ ഈ മത്സരത്തിന് അയക്കാൻ ബൈജു എൻ നായരും രമാ മേനോൻ എന്ന് പറഞ്ഞ രണ്ട് മഹാരാജിലെ സഹപാഠികൾ നിർബന്ധിച്ചിട്ട് എന്റെ സങ്കടം മനസ്സിലാക്കിയിട്ട് അവർ സ്പീഡ് പോസ്റ്റിലാണ് അയച്ചത്. കാരണം ആ 25-ാം തീയതി മറ്റൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ചിട്ടാണ് സ്പീഡ് പോസ്റ്റ്, അന്ന് എനിക്ക് വേണം 20 രൂപ മറ്റാണ് സ്പീഡ് പോസ്റ്റിൻ്റെ റേറ്റ്, അതങ്ങനെ അവർ തന്നെ പൈസ എടുത്തിട്ട് അയച്ചത്. അത് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ അംബാസഡർ കാറിൽ വീടിൻ്റെ പഠിക്കാൻ വന്നിരിക്കുകയും അത് ഇന്ന് മാതൃഭൂമിയുടെ ആലുവയിലെ ലേഖകനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഏജന്റ് കൂടിയാണ്, പക്ഷെ താൽക്കാലിക റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്ന പ്രാദേശിക ലേഖകന്മാരും കൂടിയായിട്ട് ജോലി ചെയ്യുന്നൊരു സന്ദർഭമാണ് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ്റെ വീടാണോ, മാതൃഭൂമിയിലേക്ക് എന്താ കഥയും മറ്റോ അയച്ചിരുന്നു, നിങ്ങൾക്കാണ് സമ്മാനം എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും എടുക്കാൻ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എഴുതിയ കഥയല്ലാതെ എങ്കിലും ഞാനൊരു കഥാകൃത്തായിട്ട് ആദ്യമായിട്ട് അറിയപ്പെടാൻ ഇടയാക്കിയ ഒരു കഥ അതായിരുന്നു. ഞാൻ എറണാകുളം ജില്ല വിട്ടിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്ന അതിന് സമ്മാനം മേടിക്കാനായിട്ട് മാതൃഭൂമി അഴിച്ചപ്പതിൻ്റെ ക്ഷണം അനുസരിച്ച് വന്നതാണ്. മഹാകവി ഒളപ്പമണ്ണയാണ് എനിക്ക് 1000 രൂപയുടെ സമ്മാനം തന്നത്. എം ടി വാസുദേവൻ നായർ സാറായിരുന്നു അന്ന് ആ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. എൻ പി മുഹമ്മദും സി വി ശ്രീരാമനും കെ പി ശങ്കരനും, ഇതെല്ലാം ബഹുമാന്യരായ മാഷുമാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സമാരാധ്യരായ മനുഷ്യരാണ്, അവരായിരുന്നു അതിൻ്റെ ജഡ്ജസ്. എൻ പി മുഹമ്മദാണ് എന്നോട് സുഭാഷ് ചന്ദ്രൻ എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഈ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്നാണെന്നും അത് പൂർണ്ണമായ ഭാസോടെയുള്ള ചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം.

0: പറഞ്ഞു തന്നത് എൻ പി മുഹമ്മദ് സാറാണ്. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് ഞാൻ എനിക്ക് സ്വയം ഇട്ട പേരാണ് എന്ന് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. സുരേഷ് കുമാർ എന്നായിരുന്നു എനിക്ക് അച്ഛനമ്മമാരിട്ട പേര്. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രം ചുമരിൽ കണ്ട് കണ്ട് മോഹിച്ചിട്ട് മഹാനാകണം എന്നൊരു കൊതിയിൽ നിന്ന് ഞാൻ തന്നെ സ്കൂളിൽ ചേർത്തവ കരഞ്ഞ് മേടിച്ച പേരാണ്. അങ്ങനെ ആ പേര് ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാം പേജിലായിരുന്നു. കെ രേഖയ്ക്കായിരുന്നു രണ്ടാം സമ്മാനം, ഞങ്ങളുടെ പിന്നെ സ്കൂൾ തലത്തിലുള്ള ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം കഥയ്ക്കും കവിതയ്ക്കും. അങ്ങനെ ആറുപേരുടെ ചിത്രങ്ങൾ ഒന്നാം പേജിൽ അച്ചടിച്ച് വന്നു. ഞാൻ അവശനായി നിൽക്കുന്ന താടി വെച്ച ഒരു മെലിഞ്ഞ ദുർബലനായിട്ടുള്ള അപകർഷതാബോധം എന്ന് നെറ്റിയത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു മുഖമായിട്ട് അത് മാതൃഭൂമിയിൽ ഒന്നാം പേര് അച്ചടിച്ച് വന്നു. തൊട്ടടുത്ത ആഴ്ച മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആ കഥ വലിയ പ്രാധാന്യത്തോടെ കവറൊക്കെ ആയിട്ട്, കുട്ടികളുടെ പടം ഉണ്ടായിരുന്നില്ല, പക്ഷേ വിഷു പതിപ്പ് ജേതാക്കൾ എന്ന ആശയമായിരുന്നു കവറിലുണ്ടായിരുന്നത്. അങ്ങനെ അത് അച്ചടിച്ച് വന്നു. ഒരുപാട് പേര് അതിനെ അഭിനന്ദിച്ച് എൻ്റെ വിലാസം തപ്പിപ്പിടിച്ച് മഹാരാജസിലേക്കൊക്കെ ആയിട്ട് കുറേ കത്തുകൾ വന്നു. കുറേ എന്ന് വെച്ചാൽ ഒരു 10-16 കത്ത് കിട്ടുകയെന്ന് വെച്ചാൽ അന്ന് കുറേയാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു കത്ത് നമ്മളെ തേടി വരും എന്നുള്ള അജ്ഞാതൻ്റെ കത്ത് വരിക എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അഭിനന്ദനങ്ങൾക്കൊപ്പം എം കൃഷ്ണൻ നായർ സാറ് അന്ന് കലാകൗമുദിയിൽ അതിനെ ചീറ്റിപ്പോയ ഒരു വാണപ്പടക്കത്തോട് ഉപമിച്ചിട്ട് ഒരു ഒന്നരപ്പുറം വിമർശിച്ച് എഴുതി. സമ്മാനം കിട്ടിയിട്ട് പത്രത്തിൽ ഒന്നാം പേജിൽ വന്നിട്ടും എന്നെ അഭിനന്ദിക്കാതിരിക്കുകയും എന്നെ കണ്ടു എന്ന് നടിക്കാതിരിക്കുകയും ചെയ്ത ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ കലാകൗമുദിയിലെ വിമർശനം വായിച്ച് സന്തോഷിച്ച് എന്നോട് ഒന്നിനെ കൃഷ്ണനായർ കൊന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ കൃഷ്ണനായർ എന്നെപ്പറ്റി എഴുതി എന്നുള്ള സന്തോഷത്തോടെ ഞാൻ വായനശാലയിൽ പോയിട്ട് കലാകൗമുദി തപ്പി പിടിച്ച് വായിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണത്തെ മാതൃഭൂമി ഇഷു പതിപ്പിൻ്റെ മത്സര വിജയിയെപ്പറ്റി പ്രശംസാപൂർവ്വം അതിൻ്റെ പ്രാഢിവാകന്മാർ, ജഡ്ജി എന്നുള്ളതിനെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രാഢിവാകൻ, കുറച്ചേറെ കടത്തി പറഞ്ഞിരിക്കുന്നു. ഭാവിയിൽ കഥയുടെ സിംഹാസനത്തിൽ അവകാശപ്പെട്ട ആൾ എന്നോ മറ്റോ ഒരു വാചകനത്തെ അതിനാണ് അദ്ദേഹം പ്രകോപിപ്പിച്ചത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു പഴയ കഥയാണ് ഓർമ്മ വന്നത്. റഷ്യയിൽ അതിഗംഭീരനായി വളരുമെന്ന് പ്രവചിക്കപ്പെട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. 16 വയസ്സിൽ അവൻ്റെ ആദ്യത്തെ കൺസേർട്ട് അത് കേട്ടപ്പോൾ അന്നത്തെ ഗംഭീരന്മാരായ നിരൂപകന്മാർ, സംഗീത നിരൂപകന്മാർ, ഇവൻ ഭാവിയിലെ ബീഥോവനോ മൊസാർട്ടോ ബാക്കോ ഒക്കെ ആവും എന്ന് പ്രവചിച്ചു. 20-ാമത്തെ വയസ്സിൽ തൻ്റെ 10 വിരലുകളും മുറിച്ചു കളഞ്ഞ് അവൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ പാവം സുഭാഷ് ചന്ദ്രൻ അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ അവസാനത്തെ വാചകം. ഭയങ്കര സന്തോഷമുണ്ടായി, കാരണം എന്നെപ്പറ്റി കൃഷ്ണൻ നായർ ആദ്യത്തെ വാചകത്തിൽ സുഭാഷ് ചന്ദ്രൻ കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ഇങ്ങനെ പറയുന്നതൊക്കെയാണ്. എനിക്കത് വലിയ ഉൾപ്പുളവുണ്ടായി. ഇപ്പോൾ കൃഷ്ണൻ നായരോടൊക്കെയാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ ഒരു ആത്മ അഭിമാനത്തെയും ആത്മ ആദരത്തെയും ഒരു വലിയ അളവിൽ നയിച്ചു. പക്ഷെ പിന്നീട് അതുണ്ടാക്കിയ ഉത്തരവാദിത്വ ബോധവും അതുണ്ടാക്കിയ ഭാരം കൊണ്ടും എനിക്ക് ആ ലെവലിലുള്ള കഥകളെ എഴുതാൻ സാധിക്കൂ എന്നൊരു തോന്നൽ, അത് വൃഥാ തോന്നലായിരുന്നെങ്കിലും അതെന്നെ കുറേ കാലം ഭരിക്കേണ്ട. അതുകൊണ്ട് എൻ്റെ കഥകളുടെ എണ്ണം 94 ആദ്യ കഥ അച്ചടിച്ച് വന്നുവെങ്കിലും പിന്നീട് ഇപ്പോൾ എൻ്റെ 30 കഥകൾ പോലും ഞാൻ തികച്ചെഴുതിയിട്ടില്ല, ചെറുകഥകൾ. ഏതാണ്ട് 10 വർഷം കൊണ്ട് ഞാൻ എഴുതിയ ആദ്യത്തെ 10 കഥകൾ പുസ്തകമാക്കണമെന്ന ആഗ്രഹത്തോടെ, എൻ്റെ ആദ്യത്തെ അനുഭവം പറയുമ്പോൾ ആദ്യത്തെ കഥ പോലെ ആദ്യത്തെ പുസ്തകവും പ്രധാനമായതുകൊണ്ടാണ് പറയുന്നത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന പേരിൽ തന്നെ ഒരു പുസ്തകമാക്കണമെന്ന് കരുതിയിട്ട് ഞാൻ DC Books അയച്ചു കൊടുത്തു. ഞാൻ കരുതിയത് യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു യുവാവിനെ ഇവർ വലിയ സ്നേഹത്തോടെ സ്വീകരിക്കും, വലിയ ആഘോഷത്തോടെ പുസ്തകം വരുമെന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്കൊരു 15 വയസ്സ്, അന്ന് 15 വയസ്സ് കാർഡായിരുന്നു, മഞ്ഞ കാർഡ്. അതിനകത്ത് മറുപടി വന്നത് ഇപ്പോൾ എഴുത്തുകാരുടെ കയ്യിൽ നിന്ന് കോസ്റ്റ് വാങ്ങിച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്നൊരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ട്. അപ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് തരാൻ തയ്യാറാണെങ്കിൽ ബ്രാക്കറ്റിൽ 15,000 രൂപ, നമുക്ക് ഈ പുസ്തകത്തിൻ്റെ കാര്യം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ ആദ്യത്തെ കഥ മടങ്ങി വന്നതുപോലെ തന്നെ ആദ്യത്തെ കഥാസമാഹാരവും അക്ഷരാർത്ഥത്തിൽ മടങ്ങി വന്നില്ലെങ്കിലും അത് തിരസ്കരിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SPCS പുതിയ ചുമതലക്കാരനായിട്ട് പൂച്ചാലി ഗോപാലൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ചുമതലയെടുക്കുന്നത്. അങ്ങനെ ഇരുന്ന് അദ്ദേഹം ആദ്യത്തെ ഒരു പത്ര ഒരു സമിതി കൂടി ആലോചനായോഗം നടത്തിയപ്പോൾ ശ്രീ അനീസ് ബഷീർ, നമ്മുടെ വക്കിമോദ് ബഷീറിൻ്റെ മകൻ, അതിനകത്ത് വിളിക്കപ്പെട്ട് പോയിരുന്നു. അപ്പോൾ അനീസ് ബഷീർ എൻ്റെ സഹപ്രവർത്തനമായിരുന്നു മാതൃഭൂമിയിൽ. അദ്ദേഹവും എഞ്ചിനീയർ ട്രെയിനി ആയിരുന്നു, ഞാൻ സബ് എഡിറ്റർ ട്രെയിനി ആയിരുന്നു. അപ്പോൾ അനീസ് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, സുഭാഷേ നിൻ്റെ കഥകളൊക്കെ പുസ്തകമാക്കാൻ പാകത്തിനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 10 കഥകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇങ്ങനെ അയച്ചിട്ട് മടങ്ങി വന്ന അത് ഒരു കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. അങ്ങനെ ആ 10 കഥകൾ ചേർത്തിട്ട് അദ്ദേഹം അവിടെ നേരിട്ട് കൊടുക്കുക മറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ SPCS അത് പെട്ടെന്ന് തന്നെ അച്ചടിക്കപ്പെടുകയും 7-ാമത്തെ മാസം അതിനെ കേരള സാഹിത്യ അക്കാദമി അവിടെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആദ്യ കഥാസമാഹാരവും ആദ്യ കഥയും തിരസ്കരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയ ഭാഗ്യം, അതെൻ്റെ പിൽക്കാല സാഹിത്യ ജീവിതത്തെ വലിയ അളവിൽ സ്വാധീനിച്ചതുകൊണ്ടാണ് എന്നെ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ തിരസ്കരിക്കപ്പെടുവാനും പുരസ്കരിക്കപ്പെടുവാനും ഒരു ആദ്യ അനുഭവം നിമിത്തമായതിനെ പറ്റി ആണ് എനിക്ക് പറയാനുള്ളത്.
1: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം.
1: ഭിന്നശേഷിക്കാരെ സമൂഹത്തിൽ ഉൾച്ചേർക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു റസീന വി, പൂക്കോട്ടൂരിലെ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ.
2: ഓട്ടിസമുള്ളവരും മറ്റ് പ്രത്യേക ആവശ്യമുള്ളവരും നമ്മുടെ സമൂഹത്തിൽ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ എന്താണ് വേണ്ടത്? ഒരു കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും ഇതിൽ എന്തൊക്കെ പങ്കാണുള്ളത്? ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം, ഈ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സമൂഹം എന്നൊക്കെ പറയുന്നത് എന്താണ്? എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഉൾക്കൊള്ളുന്ന സമൂഹം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഒരാളുടെ വ്യത്യാസങ്ങൾ കാരണം അവരെ മാറ്റി നിർത്താതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന ഒരു സമൂഹം. അപ്പോൾ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകരും പിന്തുണക്കാരും മാതാപിതാക്കളാണല്ലേ. ഓട്ടിസമോ മറ്റു പ്രത്യേക ആവശ്യങ്ങളോ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, ചെറിയ നേട്ടങ്ങൾ പോലും അഭിനന്ദിക്കുക. കാരണം ഒരു പ്രോത്സാഹന വാക്ക് പോലും കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വളരെയധികം വർദ്ധിപ്പിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. പല മാതാപിതാക്കളും കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. പക്ഷേ ഓരോ കുട്ടിക്കും വളരാൻ അവരുടേതായ സമയമുണ്ട്. ക്ഷമയും സ്ഥിരമായ പിന്തുണയും നൽകുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതിൽ സ്കൂളിന്റെ പങ്കെന്താണ്? എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കാനും കളിക്കാനും വളരാനുമുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് സ്കൂളിന്റെ പ്രധാന ഉത്തരവാദിത്വം. പ്രത്യേക ആവശ്യമുള്ള കുട്ടികളെ വേർതിരിച്ച് കാണാതെ ക്ലാസിന്റെ ഭാഗമാക്കണം. സഹപാഠികൾക്ക് അവരെ മനസ്സിലാക്കാനും സൗഹൃദം സ്ഥാപിക്കാനും അധ്യാപകർ അവരെ സഹായിക്കണം. ഒരു കുട്ടിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, നീ ഞങ്ങളുടെ കൂടെയാണെന്ന് ഒരു സുഹൃത്ത് പറയുന്നതാണ്. ഒരു വാക്ക് പല കുട്ടികളുടെയും ആത്മവിശ്വാസം അത്രയധികം വർദ്ധിപ്പിക്കും. സമൂഹത്തിന് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? പലപ്പോഴും അറിവില്ലായ്മയാണ് പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നത്. ഓട്ടിസത്തെക്കുറിച്ചും പ്രത്യേക ആവശ്യങ്ങളെക്കുറിച്ചും ശരിയായ അറിവ് സമൂഹത്തിലെത്തിക്കണം. പൊതുസ്ഥലങ്ങളിലും പരിപാടികളിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. നമ്മളൊരു വിവാഹ ചടങ്ങിലോ ആഘോഷത്തിലോ പൊതുപരിപാടിയിലോ പങ്കെടുക്കുമ്പോൾ പ്രത്യേക ആവശ്യമുള്ള കുട്ടികളെ അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായി മാറുന്നത് കണ്ടാൽ ഉടൻ വിധി എഴുതാതിരിക്കുക, പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഓരോരുത്തരും ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണല്ലേ. നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആവശ്യമാണ്? കാരണം ഓരോ വ്യക്തിക്കും ഒരു സമൂഹത്തിൽ തുല്യ അവകാശമുണ്ട്. ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള അവസരം ലഭിക്കണം. ഇന്ന് ലോകമെമ്പാടും നിരവധി ഓട്ടിസ്റ്റിക് വ്യക്തികൾ വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇവരെ വിജയത്തിലേക്ക് നയിച്ചത് അവരുടെ കഴിവുകൾ മാത്രമല്ല, മറിച്ച് അവരെ വിശ്വസിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു കുടുംബവും അധ്യാപകരും സമൂഹവുമാണ്. നമ്മൾ പലപ്പോഴും പരിമിതികളെയാണ് കാണുന്നത്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, അവരുടെ കഴിവുകളും ശക്തികളും തിരിച്ചറിയാൻ നാം ശ്രമിക്കുന്നുണ്ടോ? അവസരം ലഭിച്ചാൽ അവർക്ക് വിദ്യാഭ്യാസത്തിലും കലയിലും കായിക രംഗത്തും തൊഴിലുകളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഒരു ഉൾക്കൊള്ളുന്ന സമൂഹം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം വളരെ ലളിതമാണ്. കൂടുതൽ മനസ്സിലാക്കാം, കൂടുതൽ അംഗീകരിക്കാം, കൂടുതൽ ഉൾക്കൊള്ളാം. ഒരു പുഞ്ചിരി, ഒരു സൗഹൃദ വാക്ക്, ഒരവസരം, ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഒരു കുടുംബം പിന്തുണക്കുമ്പോൾ ഒരു കുട്ടി വളരുന്നു, ഒരു സ്കൂൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു വിദ്യാർത്ഥി മുന്നേറുന്നു, ഒരു സമൂഹം അംഗീകരിക്കുമ്പോൾ ഒരു ജീവിതം മാറുന്നു. അതിനാൽ വ്യത്യാസങ്ങളെ ആഘോഷിക്കാനും എല്ലാവർക്കും ഇടമുള്ള ഒരു സമൂഹം നിർമ്മിക്കുകയും ചെയ്യാം. കാരണം യഥാർത്ഥ പുരോഗതി എന്നത് ആരെയും പിന്നിൽ വിടാതെ എല്ലാവരെയും ഒപ്പം കൂട്ടി മുന്നോട്ടു പോകുന്നതാണ്.
1: ഭിന്നശേഷിക്കാരെ കൂടി ഉൾച്ചേർക്കേണ്ട സമൂഹത്തെക്കുറിച്ച് സംസാരിച്ചത് റസീന വി.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
2: ഏയ് ഏട്ടാ,
3: എന്താടാ
2: ആ ഫാന്റെ സ്പീഡ് ഒന്ന് കൂട്ടോ.
3: ഓ,
2: ഈ ചൂടോണ്ട് പരവശാവുന്നു.
3: എന്റെ വേണു, അത്രയ്ക്ക് ചൂടൊന്നും ഇല്ലല്ലോ.
2: ഏ,
3: നീ ഇപ്പൊ പുറത്തു നിന്ന് കേറി വന്നത് കൊണ്ടാ ചൂട് കൂടുതൽ തോന്നുന്നേ. ആ, നിനക്ക് വേണേ ഫുള്ളിലാക്കാം. കുടിക്കാൻ വെള്ളം വേണോ? തരാലോ.
2: മതി ഏട്ടാ, മതി മതി, വെള്ളം എന്റെ കയ്യിലുണ്ട്.
3: ഓ,
2: മിഥുനമാസത്തിൽ ഇങ്ങനെ ചൂടായ കർക്കിടകത്തിൽ എന്തായിരിക്കും ഒരു സ്ഥിതി?
3: അത് കർക്കിടകമാവുമ്പോ നോക്കിയാ പോരെ വേണു. നമുക്കിപ്പോഴേ മിഥുനത്തിലെ കാര്യം നോക്കിയാ മതിയല്ലോ.
2: ഓ അല്ലേട്ടാ, ഈ ആമസോൺ പാളിയിലേ
3: ഓ
2: എന്തോ വിള്ളൽ വന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞറുങ്ങണ പെറുങ്ങണ കാലാവസ്ഥ എന്നാണല്ലോ ആളുകൾ പറയുന്നത്.
3: ആമസോൺ പാളി അല്ല വേണു, ഓസോൺ പാളി.
2: ആമസോൺ കാട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ.
3: കേട്ടിട്ടുണ്ട്,
2: കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണക്ഷൻ ഉള്ള എന്തോ ഒരു സംഭവം ആവുന്നാണ് വിചാരിച്ചത്.
3: അങ്ങനെ
2: ഓസോൺ പാളിയാണ് ഇപ്പൊ പൊളിഞ്ഞു വീണിക്കുന്നത് അല്ലേ. കുറച്ച് പൈസ മുടക്കിയാലും അതൊന്ന് നല്ല വൃത്തിക്ക് കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്താ പോരേട്ടാ.
3: പൊളിഞ്ഞ റോഡ് ടാറിടണത് പോലെ ഓസോൺ പാളി അടയ്ക്കാൻ പറ്റുവോടാ? ഏ, പറ്റത്തില്ല, അതാ അതിന്റെ ഒരു പ്രശ്നം.
2: ഓ, ഇതിപ്പോ വലിയ ഏടാ കൂടായല്ലോ. പൊളിഞ്ഞ പാളി റെഡിയാക്കി എടുക്കാൻ എളുപ്പവഴിയൊന്നുമില്ല.
3: ഒരെളുപ്പ വഴിയും ഇല്ല വേണു. പ്രകൃതി നശീകരണം നിർത്തണം.
2: ഓ,
3: ഈ കാട് കയ്യേറ്റമുണ്ടല്ലോ, അതും നിർത്തണം.
2: അത് കുറച്ചധികമാണല്ലോ ഇപ്പൊ.
3: ആണല്ലോ, പോരാ കാർബൺ പുറന്തള്ളല്ലേ, അതും നിർത്തണം.
2: ഓ,
3: ഇതൊന്നും ഒറ്റയടിക്ക് നടക്കാൻ പോണില്ല എന്നറിയാം. എൽ നിനോ പ്രതിഭാസം കാരണമാണ് ഇത്തവണത്തെ മഴക്കാലം ഇങ്ങനെയായി പോയതെന്നാ പറയുന്നേ.
2: അപ്പോ എൽ നിനോ പ്രശ്നം നമ്മുടെ ഞാറ്റുവേലേനെയും കൊണ്ട് നാട് കടക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ഞാറ്റുവേലേനെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണല്ലോ. ഇപ്പൊ ഞാറ്റുവേലയുടെ കാര്യത്തിലും നമുക്കത്ര ഉറപ്പില്ല.
3: അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ചിലപ്പോ മിഥുനത്തിലെ കുറവ് കർക്കിടകത്തില് ഒറ്റയടിക്ക് അങ്ങ് നികത്തിയാലും പ്രശ്നമാന്നേ.
2: അല്ല, പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
3: ആ, ഒരു ലിറ്റർ പാത്രത്തില് 10 ലിറ്റർ ഒറ്റയടിക്ക് കൊണ്ട് ഒഴിക്കുന്ന പോലത്തെ ആ സംഭവം ഉണ്ടല്ലോ.
2: അതൊക്കെ പോട്ടെ, ഇന്ന് നിങ്ങളുടെ സ്റ്റാഫ് വരൂലേ, കുറച്ച് നല്ല പണിയുണ്ട്.
3: അവരിന്ന് വരത്തില്ല, അവരുടെ 1-ാം ക്ലാസ്സിലെ സംഘമാമ നാളെ. ആ, അതിൽ അവതരിപ്പിക്കേണ്ട തിരുവാതിരക്കളിയുടെ ക്യാപ്സ്യൂള് പഠിക്കാൻ പോയതുകൊണ്ടാ ഇന്ന് അവധി. അതുകൊണ്ട് പ്രശ്നമൊന്നും വിചാരിക്കണ്ട, വർക്ക് ഞാൻ അങ്ങ് തീർത്ത് തന്നാ പോരെ.
2: 1-ാം ക്ലാസ്സിലെ സംഗമോ?
3: ആ,
2: എന്തെല്ലാം കേക്കണെന്റെ പിഷാരികാവിലമ്മേ.
3: എടാ, 1-ാം ക്ലാസ്സിലെ സംഗമത്തിന് എന്തുവാടാ കുഴപ്പം? നീയും വേണമെങ്കി ഒന്ന് സംഘടിപ്പിക്കാൻ നോക്ക്.
2: അല്ലേട്ടാ, ഈ ക്യാപ്സൂൾ തിരുവാതിര എന്ന് പറഞ്ഞ എന്താ സംഭവം? ഇതാദ്യായിട്ടാണല്ലോ ഇങ്ങനൊന്ന് കേക്കണത്.
3: ഒരു തിരുവാതിര ടീച്ചർ വന്നേച്ച് ഒരു പാട്ടിന്റെ ചോട് മാത്രം പഠിപ്പിക്കും.
2: ഓ,
3: 5 മിനിറ്റ് പാട്ടാന്നെങ്കി 5 മിനിറ്റ് ചുവട്. പിന്നെ അവര് പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ട് ചോട് ഉറപ്പിക്കണം.
2: ഇത് സംഗതി കൊള്ളാലോ.
3: ആഹാ,
2: പുതിയ തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം. ജീവിക്കണമെങ്കിൽ ഇനി ഇങ്ങനത്തെ വല്ല പരിപാടി തുടങ്ങേണ്ടി വരും കേട്ടോ.
3: ഇതിന് മാത്രമല്ല വേണു, പാട്ടിനും ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ എല്ലാത്തിനും ഇത്തരം ക്യാപ്സ്യൂൾ ഉണ്ടോടോ.
2: ഇനി അങ്ങനെ മെനക്കെടാനൊന്നും പറ്റില്ല ചേട്ടാ. ഒരു ക്യാപ്സ്യൂൾ വാങ്ങി വിഴുങ്ങി ഇത്തിരി വെള്ളം കുടിച്ചാ സംഗതി നടക്കെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു.
3: ഷോർട്ട് കട്ട് പരിപാടി. എടാ, അതിലും കോമഡി വേറെയുണ്ട്.
2: എന്താ?
3: ഈ പറയുന്ന സംഗമം കഴിഞ്ഞാലേ എല്ലാവരും കൂടിയുള്ള ഒരു മഴ ക്യാമ്പുണ്ട്.
2: മഴ തന്നെയിൽ ക്യാമ്പാണോ? അതിനെന്തിനാ ക്യാമ്പ്? കൊടയെടുക്കാതെ എവിടെയെങ്കിലും പോയാ പോരെ, നല്ല ഒന്നാന്തരായിട്ട് നനയാം.
3: ഈ മഴ ക്യാമ്പ് കഴിഞ്ഞ വേറെ ഉണ്ടടാവേ ഒരു ക്യാമ്പ്.
2: അത് ഉറപ്പായി ഉണ്ടാവുമല്ലോ.
3: ഉണ്ടാവുമല്ലോ,
2: മഴ നനഞ്ഞാ പിന്നെ പനി. അപ്പോ ഒരു പനി ക്യാമ്പും ഉണ്ടാവും.
3: അതെ,
2: അതിന് പിന്നെ സർക്കാർ പണം മുടക്കിക്കോളുമല്ലോ. വല്ലാത്തൊരു കാലം തന്നെ.
0: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദ സാന്നിധ്യം ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
0: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: കൃഷിദീപം.
1: കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനു ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവയായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിറേഷണൽ ജില്ലകൾ, PMDDK പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റ് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തികയിലേക്കുള്ള അഭിമുഖം 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. ഫോൺ 04-83-273-4308. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 2026 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. ഫോൺ നമ്പർ 04-83-273-8452. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 8281212. വയനാട് മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫോൺ നമ്പർ 04936-247-290. മാനന്തവാടി നഗരസഭ 29-ാം ഡിവിഷനിലേക്ക് കരാരടിസ്ഥാനത്തിൽ ആശാ വർക്കർമാരെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. ഫോൺ നമ്പർ 04935-29449949.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്.

0: കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻറാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക്

0: ഉള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: It's not only about traded goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് I മത്സരത്തിൽ നോർവെക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഗോളുകൾക്കാണ് ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 പോയിന്റുമായി നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച നോർവേയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ

കേപ് വെർദി സൌദി അറേബ്യ ഉറുഗേ സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഇതെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു പുതിയ പാചകക്കുറിപ്പ് പരീക്ഷിച്ചതാണ്. രുചിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഐ ഹാവ് ട്രൈഡ് എ ന്യൂ പുഡിംഗ് റെസിപ്പി, ടേസ്റ്റ് ഇറ്റ് ആൻഡ് ഗിവ് മീ യുവർ ഒപ്പീനിയൻ. റെസിപ്പി, ടേസ്റ്റ് എന്നീ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നുവോ? റെസിപ്പി, ആർ ഇ സി ഐ പി ഇ, റെസിപ്പി എന്നാൽ പാചകക്കുറിപ്പ്. ഒരു വിഭവം ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ ഉപയോഗിക്കണമെന്നും എന്ത് ചെയ്യണം എന്നും പറഞ്ഞു തരുന്ന കുറിപ്പ്. റെസിപ്പി ഫോർ മേക്കിംഗ് സാമ്പാർ, സാമ്പാർ ഉണ്ടാക്കാനുള്ള പാചകക്കുറിപ്പ്. റെസിപ്പി, പാചകക്കുറിപ്പ്, റെസിപ്പീസ്, പാചകക്കുറിപ്പുകൾ, ആർ ഇ സി ഐ പി ഇ എസ്, റെസിപ്പീസ്. ഭക്ഷണം പാചകം ചെയ്യുന്നത് സംബന്ധിച്ച് അല്ലാതെയും റെസിപ്പി എന്ന വാക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ള കുറിപ്പടിക്കും റെസിപ്പി എന്ന് പറയും. ടെൽ മീ യുവർ റെസിപ്പി ഫോർ സക്സസ്, വിജയം കൈവരിക്കാൻ താങ്കളുടെ കുറിപ്പടി എന്താണെന്ന് പറയൂ. ടെൽ മീ യുവർ റെസിപ്പി ഫോർ സക്സസ്. പുട്ടിംഗ് രാജ് ഇൻ ചാർജ് ഇസ് എ ഷുവർ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ.
2: രാജിനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് നാശത്തിനുള്ള കുറിപ്പടിയാണ്.
1: പുട്ടിംഗ് രാജ് ഇൻ ചാർജ് ഇസ് എ ഷോ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ. ലെറ്റ് അസ് മൂവ് ഓൺ ടു ദ വേർഡ് ടേസ്റ്റ്. ടേസ്റ്റ്, ടി എ എസ് ടി ഇ, ടേസ്റ്റ്, സ്വാദ്, രുചി. ഇത് നൗൺ അഥവാ നാമരൂപത്തിലാണ്. സ്വീറ്റ്, സാ, ബിറ്റർ, സോൾട്ടി, ദീസ് ആർ ഓൾ ടേസ്റ്റ്സ്. മധുരം, പുളി, കയപ്പ്, ഉപ്പ് ഇവയെല്ലാം സ്വാദുകളാണ്. നേരത്തെ ഉണ്ടാക്കിയ ആ പുഡിംഗില്ലേ, അതിന്റെ രുചി എങ്ങനെയുണ്ട് എന്നറിയാൻ താല്പര്യമില്ലേ?
3: ഹൗ ഇസ് ദ ടേസ്റ്റ്, രുചി എങ്ങനെയുണ്ട്?
1: ഓ, ദിസ് പുഡിംഗ് ഹാസ് എ വണ്ടർഫുൾ ടേസ്റ്റ്. ഈ പുഡിംഗിന് ആശ്ചര്യകരമായ സ്വാദ് ആണ്. As a verb, the word taste means to feel the taste. സ്വാദ് നോക്കുക, രുചിച്ചു നോക്കുക എന്ന പ്രവൃത്തിയും to taste ആണ്. Taste ചെയ്യുക എന്ന് പറയാറില്ലേ, ഇവിടെ taste ക്രിയ ആണ്.
3: Did you taste the pudding?
1: താങ്കൾ പുഡിംഗ് രുചിച്ചു നോക്കിയോ?
3: Yes, I tasted the pudding.
1: അതെ, ഞാൻ പുഡിംഗ് രുചിച്ചു നോക്കി. ടേസ്റ്റ് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലമാണ് ടേസ്റ്റഡ്, ടി എ എസ് ടി ഇ ഡി, ടേസ്റ്റഡ്, രുചിച്ച് നോക്കി. ഹിയർ ദ സെന്റൻസ്.
3: പ്ലീസ് ടേസ്റ്റ് ദ പുഡിംഗ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ ഓൺ ഇറ്റ്സ് ടേസ്റ്റ്.
1: ദയവായി പുഡിംഗ് രുചിച്ചു നോക്കി അതിന്റെ രുചിയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം പറയുക. പ്ലീസ് ടേസ്റ്റ് ദ പുഡിംഗ് and give your opinion on its taste. മറ്റൊരു സന്ദർഭത്തിൽ ടേസ്റ്റ് എന്ന പദം എങ്ങനെ ഉപയോഗിക്കാം എന്ന്

0: ശ്രദ്ധിക്കൂ, ഹിയർ ഇസ് ദി യൂസ് ഓഫ് ദ വേർഡ് ടേസ്റ്റ് ഇൻ അനാദർ കോണ്ടെക്സ്റ്റ്. ദ ചൈൽഡ് ഇസ് ഓൺലി 5 years ഓൾഡ് ബട്ട് ഹംസ് ട്യൂൺസ് വെരി വെൽ. ഷി സീംസ് ടു ഹാവ് എ ടേസ്റ്റ് ഫോർ മ്യൂസിക്. കുഞ്ഞിന് 5 വയസ്സേ ഉള്ളൂ, പക്ഷേ നന്നായി ഈണങ്ങൾ മൂളുന്നുണ്ട്. അവൾക്ക് സംഗീതത്തോട് അഭിരുചിയുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ടേസ്റ്റ് എന്നാൽ അഭിരുചി. ഫോർ എക്സാമ്പിൾ, ടേസ്റ്റ് ഫോർ ആക്ടിംഗ്, ടേസ്റ്റ് ഫോർ ആർട്സ്, ടേസ്റ്റ് ഫോർ മ്യൂസിക്. അഭിനയത്തോടുള്ള അഭിരുചി, കലയോടുള്ള അഭിരുചി, സംഗീതാഭിരുചി.
1: English Matters, presented by Smita Manikoth.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: ബെഞ്ചമിൻ കാപ്പിരിയുടെ കളിപ്പാട്ടം അവരുടെ മുന്നിലേക്ക് എടുത്തുവച്ചു. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? കോത വെറുപ്പോടെ അതിലേക്ക് നോക്കി. ഹേളേജക്കിൻ്റെണിത്, അവനെപ്പോഴും അതും പിടിച്ചാണ്ടായിരുന്നല്ല നടപ്പ്. കുഞ്ഞുമാക്കോതയുടെ മകൻ്റെയോ? അതാ ചമ്പി മാപ്പിള കൊടുത്തേണ്. അല്ലാണ്ട് പറയക്കൂടിയിൽ അതൊക്കെ വരേണ്ട കാര്യമെന്താ സാറേ?
4: ഓ,
3: അച്ചമ്പി കൊടുത്തതാണെന്ന് ഉറപ്പാണോ? എന്ന് ചോദിച്ചാ ഉറപ്പൊന്നുമില്ല. പേരെവിടുന്ന് വരാനാണ്? ഞാൻ കാണുമ്പോഴല്ല ആ ചെക്കൻ്റെ കയ്യിലത് ഉണ്ടായിരുന്നു.
4: ആ പയ്യൻ്റെ പേരെന്തായിരുന്നു?
3: ചെക്കനെന്നാണ് ഞങ്ങയൊക്കെ വിളിച്ചത്. ആ ഇനിയിപ്പോൾ അധികം ഒന്നും വിളിക്കാൻ പറ്റിയില്ലല്ല. അപ്പോഴേക്കും അവരൊക്കെ പോയല്ല.
4: എവിടേക്ക്?
3: കാഞ്ഞിരപ്പള്ളിക്ക് പോണേണെന്നാണ് പറഞ്ഞത്. അത് പിന്നെ പറമ്പും പണവും വന്നാൽ പിന്നെ മനുഷ്യരുടെ സ്വഭാവം മാറൂല സാറേ. അവളല്ലേലും അറിവാണിച്ചിയാണെന്നേ.
4: ഇവിടുന്ന് പോയിട്ട് അവർക്കെന്തു പറ്റിയെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ?
3: ദേ, നോക്കാത്ത തമ്പുരാനെ കോത തൊഴാൻ പോവില്ല. അത് പണ്ടായാലും ഇപ്പയായാലും.
4: അവിടെ നിന്ന് മടങ്ങുമ്പോഴും ബെഞ്ചമിൻ ഇരുളിൽ തന്നെയായിരുന്നു. ഉണ്ണിച്ചക്കൻ മറഞ്ഞുപോയതിനു ശേഷം അനിവാര്യമായി ചെയ്യേണ്ട ഔദ്യോഗിക കടമകൾ പോലും മറന്ന് ദിനചര്യകളിലും അന്വേഷണങ്ങളിലും മുഴുകിയിരുന്ന ബെഞ്ചമിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. എറണാകുളത്ത് വിളിച്ച് കമ്മീഷണറുമായി ഒരു കൂടിക്കാഴ്ച ഉറപ്പാക്കി. വൈകിട്ടാണ് സമയം പറഞ്ഞത്. അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പലവട്ടം മനസ്സിലിട്ട് വെട്ടിത്തിരുത്തി പുതുക്കി. എങ്ങനെയൊക്കെ പറഞ്ഞാലും തെളിഞ്ഞു വരുന്നത് ഒരേ ഒരു വസ്തുതയാണ്. കീഴുദ്യോഗസ്ഥൻ മാഞ്ഞുപോയെന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ നിലവിൽ ജീവിച്ചിരിക്കുന്നേയില്ലെന്ന ഒരവസ്ഥ. എന്തായാലും ശിക്ഷാനടപടി ഏറെക്കുറെ ഉറപ്പാണ്. സന്ധ്യയ്ക്ക് എറണാകുളത്ത് നിന്ന് മടങ്ങുമ്പോൾ ബെഞ്ചമിൻ്റെ കൈവശം കാക്കി ലക്കോട്ടിലിട്ട ഉത്തരവുണ്ടായിരുന്നു. കുറച്ചുകാലം വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമെന്നാ ഉത്തരവ് ഉറപ്പാക്കിയിരുന്നു. പ്രതീക്ഷിച്ച കടലിരുമ്പവും ഇടിമുഴക്കവും ഉഗ്രശാസനകളൊന്നും കിട്ടാതിരുന്നതിനാലാകാം അയാൾ തീരെ നിരാശനായിരുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന സ്വകാര്യ ഉരുപ്പടികളുമായി കാറിൽ കയറിയപ്പോൾ വേണ്ടതിലേറെ ദുഃഖം പ്രകടിപ്പിച്ച് സഹപ്രവർത്തകർ വരാന്തയിൽ കൂടി നിന്നതുമാത്രം സ്വസ്ഥത കെടുത്തുന്നതായി. വാടക വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എന്തുകൊണ്ടോ ആ കാപ്പിരിയുടെ കളിപ്പാട്ടം അയാൾ എടുത്തില്ല. കാറെടുത്ത് പുറപ്പെടാനൊരുങ്ങുന്ന നേരത്ത് ഉൾവിളിയുണ്ടായതുപോലെ ചിലരെ കാണണമെന്ന് തോന്നി. അങ്ങനെ തോടുകളും പുല്ലാനിപ്പടർപ്പുകളും പിന്നിട്ട് ആകാശം മറയ്ക്കുന്ന ആഞ്ഞിലി മരത്തിനരികിലെത്തി. കാണാനുദ്ദേശിച്ചത് എൽസേബിയൂസ് എന്ന കൊർണേലിയെയും അയാളുടെ ഭാര്യ ഏലിക്കുട്ടിയെയുമായിരുന്നെങ്കിലും ആഞ്ഞിലി മരത്തെ നോക്കി നിന്നിരുന്ന പാണ്ഡ്യാലക്കൽ വീടിന് ജീവൻ വെച്ചിരിക്കുന്നത് കണ്ടതോടെ അയാൾ നേരെ അവിടേക്ക് തന്നെ കയറി ചെന്നു. വരാന്തയിൽ വാഗമണിലെ കൂടിക്കാഴ്ച ആവർത്തിക്കുന്നതുപോലെ കാർമലിയുടെ അമ്മായി കനത്ത മുഖത്തോടെ അയാളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
5: സാറിനാട് ഞാൻ അവിടെ വച്ച് തന്നെ പറഞ്ഞതല്ലേ, പിന്നെ എന്ത് കാര്യത്തിനാണ് ഇങ്ങാട്ടിപ്പോ വന്നത്?
4: നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. സേവ്യറിന്റെ ഭാര്യ വിളിക്കേ.
5: വീട്ടിൽ കയറി വന്നിട്ട് വരട്ട് കാണോ.
4: പുറത്തെ സ്വരം കേട്ട് കാർമലി ഇറങ്ങി വന്നു. ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് അവൾ പറഞ്ഞു,
6: അമ്മായി അകത്തേക്ക് പോ, ഞാൻ സംസാരിച്ചോളാം.
4: തുറിച്ചു നോട്ടം, ഉച്ചത്തിലുള്ള മൂളൽ, കാറിത്തുപ്പൽ എന്നീ പ്രകടനങ്ങളോടെ വളരെ നാടകീയമായി തന്നെയാണ് അവർ അകത്തേക്ക് കടന്നുപോയത്. അയാൾക്ക് കൗതുകം തോന്നി. പലപ്പോഴും ജീവിതം അതിൻ്റെ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ആവർത്തിക്കാറുണ്ടെങ്കിലും നമ്മളത് തിരിച്ചറിയാറില്ല. എന്നാൽ പതിവിന് വിരുദ്ധമായി ബെഞ്ചമിൻ ഓരോ നിമിഷവും അറിഞ്ഞനുഭവിക്കുകയാണ്. അതാകാം അയാളിലുണ്ടായ മാറ്റം. കാർമലി

0: അവളുടെ അമ്മായി മറയുന്നതുവരെ അവരൊന്നും മിണ്ടിയില്ല. പിന്നെ അവൾ പറഞ്ഞു, സേവിച്ചേട്ടൻ ഹിമാചലിലുണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞായിരുന്നു, അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ കുഞ്ഞിന്റെ ബോഡി.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

ജൂൺ 27 നടിയും സംവിധായകയും നിർമ്മാതാവുമായിരുന്ന വിജയ നിർമ്മലയുടെ ഓർമ്മ ദിനം. ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത വനിതാ സംവിധായകയായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ വിജയ നിർമ്മല അഭിനയിച്ച ആദ്യ മലയാള ചിത്രമാണ് 1964 റിലീസ് ചെയ്ത ഭാർഗവീ നിലയം. ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് ഇന്നത്തെ ഗാനം.

സാരമതി എന്ന രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഈണം പകർന്ന മനോഹരമായ ഒരു ഗാനമാണത്. ഒരുപക്ഷെ ഈ രാഗത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഗാനം ഇതാണ് എന്ന് പോലും പറയാൻ ഞാൻ മടിക്കില്ല. സാരമതി 20-ാമത് മേളകർത്ത രാഗമായ നടുഭൈരവിയുടെ ജന്യമാണ്. സാരമതി രാഗത്തിന് ഏറ്റവും പ്രചാരം കൊടുത്ത ഒരു ത്യാഗരാജകൃതി.

0: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം.
1: സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആത്മസമർപ്പണവുമാണ് ഇളയരാജയെ ഇസൈജ്ഞാനിയാക്കി മാറ്റുന്നത്. ജ്ഞാനദേശികൻ എന്ന ഗ്രാമീണനിൽ നിന്നും ഇളയരാജയെന്ന സംഗീത ചക്രവർത്തിയിലേക്കുള്ള പരിണാമം ഏതൊരു സംഗീത നിരീക്ഷകരെയും ആശ്ചര്യപ്പെടുത്തും. ക്ലാസിക്കൽ സംഗീതത്തിന്റെ സത്യയെ സ്വായത്തമാക്കിയ ബോധത്തിൽ നിന്ന് തെളിഞ്ഞ വിലോലശീലുകളാണ് ഇങ്ങനെ ഗാനമുത്തുക്കളായി അടർന്നു വീണത്. ചിത്രം മൗനം സമ്മതം, പാടിയത് യേശുദാസും ചിത്രയും.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയലോകം.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
8: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
7: വാട്സ്ആപ്പ് നമ്പർ 9400224440.
8: 9400224440.
7: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും കവിതകളിൽ കുറിച്ചിട്ട് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരിയായിരുന്നു ബാലാമണിയമ്മ. മാതൃവാത്സല്യം, പാരസ്പര്യം, ഭക്തി, ദേശീയത തുടങ്ങി വൈവിധ്യപൂർണമായ കാവ്യപ്രപഞ്ചം വായനക്കാർക്കായി സമ്മാനിക്കാൻ ബാലാമണിയമ്മയ്ക്ക് സാധിച്ചു. മഴുവിന്റെ കഥ, മുത്തശ്ശി, നിവേദ്യം, അമൃതം ഗമയ തുടങ്ങി ശ്രദ്ധേയമായ ഒട്ടനവധി കാവ്യങ്ങൾ രചിച്ച അവർക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ആശാൻ പ്രൈസ് തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിക്കുകയും 1987 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. സസ്നേഹത്തിൽ കവയത്രി ബാലാമണിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നത് മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട്.
1: കവിതകൾ വായിച്ച് ബാലാമണിയമ്മയെ മനസ്സിലാക്കിയ വായനക്കാർക്ക് ആ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക മാതൃത്വം, വാത്സല്യം തുടങ്ങിയ കാര്യങ്ങളാണ്. മലയാളികൾ വായിച്ച് മനസ്സിലാക്കിയ ബാലാമണിയമ്മ, ആ ഒരു കവയത്രിയിൽ നിന്നും മകൾ അനുഭവിച്ചറിഞ്ഞ അമ്മയിലേക്കുള്ള ദൂരം എത്രത്തോളം ഉണ്ട്?
2: ഈ കവിതയെ പറ്റിയിട്ട് പറയണമെന്ന് എനിക്ക് ഒന്ന് തോന്നിയിട്ടുള്ളത് എന്താ പറയുക, അമ്മയെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഈ മാതൃത്വത്തിൻ്റെ കവി എന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടു, അതിൽ കുരിശ് തറച്ച് അവിടെ നിർത്തി, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല കുരിശിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ തുടക്കത്തിൽ കുട്ടികളുണ്ടാവേണ്ട സമയം ഒരു വല്ലാത്തൊരു സമയമാണ്, അതിൻ്റെ ഒരു സന്തോഷവും അതുമൊക്കെ അപ്പോഴാണ് അത്രയ്ക്കുള്ള ആ സ്നേഹം അങ്ങോട്ട് കഴിഞ്ഞങ്ങട് ഒഴുകണ ഒരു സമയമാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കുറെ മുന്നിലേക്ക് പോയി അമ്മ, അതാരും കണ്ടില്ല. ഷഷ്ടിപൂർത്തി ഉപഹാരം ഉണ്ടായിരുന്നു, അക്കിത്തം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഷഷ്ടിപൂർത്തി ഉപഹാരത്തിൽ. 60 വയസ്സായിട്ട് അക്കിത്തം എഴുതിയിട്ടുണ്ട്, ഇവർക്കിപ്പോൾ 60 വയസ്സായി ബാലാമണിയമ്മയ്ക്ക്. ഇനിയും നിങ്ങൾ അവരോട് കുട്ടിക്ക് മുല കൊടുത്തോണ്ടിരിക്കാൻ പറയൂ എന്ന് അക്കിത്തം എഴുതിയിട്ടുണ്ട് അതിൽ. എന്നുവെച്ചാൽ ഈ കുട്ടികളുടെ അതൊരു തുടക്കം, ഒരു കുട്ടി വന്ന് അതിലുള്ള സ്നേഹം വന്ന് അത് കഴിഞ്ഞ് പിന്നെ മേപ്പട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമൊഴുകി ആ സ്നേഹം. എല്ലാവരും മക്കളായി നമ്മുടെ. ഫഹദിനെ കണ്ടിണ്ട എൻ്റെ മകനാണ്. അങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നു കൈകൊണ്ട് വിരിച്ച അമ്മ അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിന്നു. ബാലാമണിയമ്മ അങ്ങനെയാണ്. പിന്നെ അപ്പോഴേക്കും അമ്മാവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ തിയോസഫി, ഫിലോസഫി, സകല സാധനവും ഉണ്ട്. അതിലേക്കൊക്കെ അമ്മ നല്ലോണം ഡാബിൾ ചെയ്തിട്ടുള്ള കവിതകളാണ്. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ മാതൃഭാവം എന്നുള്ള സാധനം കഴിഞ്ഞിട്ട് അമ്മ നീങ്ങിയത് ആരും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അമ്മയ്ക്ക് കുട്ടിക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് എപ്പിലെപ്സി വരുന്ന ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുണ്ട്. 7-8 വയസ്സ് തൊട്ടിട്ട് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അടുക്കളയിലേക്ക് കടത്തില്ല കുട്ടിയെ, വല്ല തീപെട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പാചകമൊന്നും അറിയില്ല അത് കാരണം. കുളത്തിൽ പോയിട്ടാണ്, അന്നൊക്കെ നല്ല പാട്ട് കുളമുണ്ട്, കുളത്തിൻ്റെ പോയിട്ടാണ് എല്ലാവരും കുളിക്കുക. ഒറ്റയ്ക്ക് അമ്മയെ വിടില്ല, വീണാലോ എന്നുള്ള അപസ്മാരം വന്നിട്ട്. അങ്ങനെ അന്ന് അമ്മ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ തമ്മിൽ കവിതകളാണ് എഴുതുന്നത്. ഇന്ന് വൈകുന്നേരം നമുക്ക് ചെറിയയിൽ പോയി കുളിക്കാം എന്നുള്ളത് കവിതയാക്കിയിട്ടാണ് ഈ ഫ്രണ്ട്സ് തമ്മിൽ തമ്മിൽ എഴുതുക. രണ്ട് സഹോദരിമാരാണ് അവർ, അമ്മയും അമ്മയുടെ അനിയത്തി. സ്കൂളിലേക്ക് പോയിട്ടില്ല, അന്ന് പെൺകുട്ടികൾ സ്കൂളിൽ പോകില്ല,
1: അമ്മ തീരെ വിദ്യാഭ്യാസം ഒട്ടും
2: സ്കൂളിൽ പോയിട്ടില്ല.
1: അപ്പോ അനൌദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം അവിടുന്ന്
2: ഉണ്ട്. വീട്ടില് ഒരു കുഞ്ഞുണ്ണി അമ്പീഷ് എന്നുണ്ട് ആള് വന്ന് സംസ്കൃതവും കണക്കും പഠിപ്പിച്ചു എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് കണക്ക് പഠിപ്പിച്ചത് നമ്പീശൻ പറ്റാത്ര ശരിയായിരുന്നു എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ സംസ്കൃതവും മലയാളവും ഒക്കെ നമ്പീശൻ പഠിപ്പിച്ചിട്ടുണ്ട്.
1: അപ്പോൾ അമ്മയുടെ ആ എഴുത്തിന് ആ ഒരു തറവാട്ടിലെ സാഹചര്യം എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? കാരണം ഇപ്പോൾ മലയാളിക്ക് ലോക സാഹിത്യത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോന്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് വിദേശ സാഹിത്യവുമായിട്ടൊരു ബന്ധം വരുന്നത്. അത് മലയാളത്തിൽ പിൽക്കാലത്ത് വന്ന എഴുത്തുകാരെയും എഴുത്തുകളെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതേ വീട്ടിലുള്ള ബാലാമണിയമ്മയെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും.
2: അതന്നെയാണ്. എന്താ വെച്ചാൽ ഈ അമ്മാവൻ ഇരുന്ന് എഴുതണതല്ലാണ്ട് ആരും കാണുന്നില്ല. ഒരു വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലിട്ട്, അത് അമ്മാവൻ്റെ സൈഡിലുണ്ടാവും. എന്നിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ
1: എഴുതും,
2: പുസ്തകങ്ങൾ വരും. അതന്നെയുള്ളൂ, വേറെന്ത് പരിപാടികളിൽ ഒന്നുമില്ല. അതന്നെയാണ്
1: അന്നത്തെ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് ഒരു 100 വർഷം പിന്നിലെ കഥയാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടികൾക്കും ഈ രീതിയിലുള്ള അവസരങ്ങൾ എഴുത്തിനും വായനയ്ക്കുള്ള ഒരു അവസരം വീട്ടിലുണ്ടായിരുന്നു,
2: വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മാവൻ അന്ന് ഇപ്പൊ എന്താണ് ഗാർഡനർ വായിച്ചു എന്ന് ചോദിച്ചോളൂ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ നേരത്ത് അമ്മൻ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നുള്ള ആ ഒരു സമയത്ത് അമ്മാമൻ തെക്കിണിയിലേക്ക് വരും. എന്നിട്ട് പായ വിരിച്ചിട്ട് ഈ സ്ത്രീകളൊക്കെ ഇരിക്കും, അനിയത്തിയും ചെറിയമ്മ അമ്മയും നമ്മുടെ അനിയത്തിയും, അവരൊക്കെ അവിടെ ഇരുന്നിട്ട് അമ്മാവൻ

0: ബാലാമണിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട്.
1: അമ്മയുടെ ജീവിതത്തിൽ ഇപ്പോ ഈ കൽക്കട്ട പർവം തുടങ്ങുന്നത് അച്ഛനെ വിവാഹം ചെയ്ത് കൽക്കട്ടക്ക് പോകുമ്പോഴാണ്.
2: അതെ.
1: അപ്പോ ആ ഒരു വിവാഹത്തിലേക്ക് നയിക്കുന്നത്, അച്ഛൻ അവിടെ വലിയൊരു ജോലിയായിരുന്നു കൽക്കട്ടയില്. അപ്പൊ ആ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ ഒരു മേൽവിലാസം എഴുത്തുകാരി എന്നത് തന്നെയാണോ?
2: അത് തന്നെയാണ്, അച്ഛന്റെ മനസ്സിലത് തന്നെയാണ്. അച്ഛനും അച്ഛന്റെ ഫ്രണ്ട് രണ്ടുപേരും കൂടി ഗുരുവായിരുന്നു. 6 മൈല് നടന്ന് രണ്ടുപേരും വന്നിട്ട് പെണ്ണ് കണ്ടു. പെണ്ണ് കണ്ടിട്ട് തിരിച്ചു പോണ സമയത്താണ് കോന്തുനായർ കൂടെ പോയിട്ട് പറഞ്ഞത്. കുട്ടിക്കാലം തൊട്ട് അസുഖമുള്ള കുട്ടിയാണ്. അത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച പിന്നെയാണ് ഈ കുട്ടിക്ക് അസുഖം വന്നത് എന്ന് വെച്ചാൽ ഞാൻ അവളെ ട്രീറ്റ് ചെയ്ത് മാറ്റില്ലേ, സൂക്കിട് മാറ്റില്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയത്.
1: അത് ശരിക്കും ഏത് തലമുറയിലും പെട്ട മനുഷ്യർക്ക് കൊടുക്കാവുന്ന ഒരു വലിയൊരു ഉൾവെളിച്ചം തന്നെയാണ് അല്ലേ?
2: അതെ, അമ്മ റെസ്പെക്ട് ചെയ്തു അച്ഛൻ. എഴുതുന്ന കാരണം കൊണ്ടായാലും എന്ത് കാരണം കൊണ്ടായാലും അമ്മക്ക് തന്നെത്താനൊരു കാറിന്റെ ഡോറ് തുറന്ന് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ അറിയില്ലേ. അച്ഛൻ തുറന്നു കൊടുക്കും, എന്നിട്ട് കയറും, ഇരുത്തിയിട്ട് ഒരു കുട്ടിയെ നോക്കണ മാതിരിയാണ് അച്ഛൻ നോക്കിയിട്ടുള്ളത്. കുട്ടീന്ന് തന്നെയാണ് വിളിക്കുക, വാലേന്നല്ല വിളിക്കുക, കുട്ടീന്ന് തന്നെ വിളിക്കുക. കല്യാണം കഴിച്ചിട്ട് അച്ഛൻ ഉടനെ കൊണ്ടുപോയില്ലേ കൽക്കട്ടയ്ക്ക്, 5-6 മാസമൊക്കെ ആയി ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോൾ പണ്ട് താമസിച്ചിരുന്ന വീട് മാറ്റിയിട്ട് വലിയൊരു വീടെടുത്തു. സ്പെസിഫിക് ആയിട്ട് അമ്മയ്ക്ക് ഇരുന്ന് എഴുതാനായിട്ടൊരു മുറി ശരിയാക്കി വെച്ചു, സെർവൻസിനെ വെച്ചു, അതൊക്കെ റെഡിയാക്കിയിട്ടാണ് അമ്മയെ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയുള്ളൂ.
1: അപ്പോഴത്തിനുള്ള എല്ലാ സാഹചര്യവും
2: എഴുതാനായിട്ട് ഉള്ള ഇതാണ്, വേറൊന്നും അമ്മ വീട്ടിൽ ചെയ്യണ്ട. നല്ല ബന്ധമായിരുന്നു അവർക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കി

0: ഇവര് തമ്മിലുള്ള സ്നേഹം നമ്മൾ കാണിക്കുന്ന മാതിരി പുറത്തേക്ക് കാണിക്കില്ല പഴയ ആൾക്കാർ. മിണ്ടലും കൂടിയും അല്ലേ, വളരെ
1: കുറവായിരിക്കും. ഈ അച്ഛന്റെയും അമ്മയുടെയും ജീവിതങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോ ജീവിത ശൈലി തന്നെ വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുമ്പോ വളരെ ലളിതമായ വസ്ത്രധാരണവും മറ്റുമാണ്. പക്ഷെ അച്ഛന്റെ ഒരു കൽക്കട്ടയിലെ ജീവിതം, വലിയ ജോലി, വിദേശ കമ്പനിയിലെ ജോലി, അതിന്റെ മാനേജർ ആയിരിക്കുന്നു, വലിയ സമ്പന്നനാണ്. അപ്പോ ഈ രണ്ടും തമ്മിൽ എത്രത്തോളം മാച്ച് ചെയ്ത് പോയിട്ടുണ്ട്?
0: ഒന്നാമത് അമ്മയ്ക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. ഈ അച്ഛൻ ആദ്യത്തെ ഇന്ത്യൻ ജനറൽ മാനേജർ ആയിരുന്നു ആ കമ്പനിയുടെ. അതൊന്നും അമ്മയ്ക്ക് അതൊന്നും ഏശില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമ്മ എടുത്തിട്ടില്ല. എന്ത് പൊസിഷനാണ് എൻ്റെ ഭർത്താവ് ഹോൾഡ് ചെയ്യണത്, അതൊന്നും നമ്മുടെ തലയിലില്ല.
1: ഇപ്പോൾ ബാലാമണിയമ്മ, നമ്മൾ മലയാളത്തിൽ സ്ഥിരം കാണുന്ന എഴുത്തുകാർ, ഇപ്പോൾ സ്ത്രീകൾ എന്നുള്ളതിനുപരി ഏത് എഴുത്തുകാരെക്കാളും വ്യത്യസ്തയാണ്. കാരണം കേരളത്തിൽ നിന്നുകൊണ്ടല്ല ബാലാമണിയമ്മ കൂടുതലും എഴുതിയിട്ടുള്ളത്, കാരണം കൽക്കട്ടയിലായിരുന്നു. ജീവിത പരിസരം വ്യത്യസ്തമാണ്, അതിനിടക്ക് കണ്ട കാഴ്ചകൾ, അനുഭവിച്ച അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ
0: അതിനേക്കാളും
1: വ്യത്യസ്തമാണ്. അപ്പൊ കൽക്കട്ട എന്ന് പറയുന്നത് ബാലാമണിയമ്മയോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൽക്കട്ടയിലുള്ള സമയത്ത് ലോകമഹായുദ്ധം നടക്കുന്നു,
0: വിഭജനം
1: നടക്കുന്നു, സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്നു, ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയത് അമ്മയുടെ എഴുത്തുകളിൽ എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ട്?
0: എഴുതിയിട്ടുണ്ട് ധാരാളം. രണ്ട് കവിതകളാണ് അതിനെ പറ്റിയിട്ടുള്ളത്. വിഭജനത്തിനെ പറ്റിയുള്ള കവിതകൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും 46 എഴുതിയിട്ടുള്ളതാണ്. അതിലെ രണ്ട് കുട്ടികൾ ഒരു പുഴവക്കത്ത് പോയിട്ട് പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്, പൂമ്പാറ്റകളെ പിടിച്ച് നടന്ന് രണ്ട് കുട്ടികളെ കുട്ടികളോട് കൂടിയിട്ട് കളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്തോ കട്ടിപ്പരിന്തോൽ പുതപ്പിച്ച അതിൻ്റെ മുകളിൽ കൂടി നന്നേ മിനുത്തൊരു സാധനം കൊണ്ട് കവർ ചെയ്തതാണ് മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. ഉള്ളിലുള്ളത് ആ ആനിമലാണ് ഏറ്റവും ഉള്ളിലുള്ളത്. അത് വേറെ എന്തെങ്കിലും ഒരു സാധനം വരണമെത്ത് അത് കണ്ട് പുറത്തേക്ക് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ കല്ലെടുത്തെറിയാനും കളിക്കുന്നതും അതൊക്കെ പോയി. സന്ധ്യയായി. സന്ധ്യയായപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, എന്തിനാ നമ്മളിങ്ങനെ തമ്മിൽ തമ്മിലിങ്ങനെ വാക്കുകളാൽ ചരൽക്കല്ലുകളെടുത്ത് തമ്മിൽ തമ്മിൽ എറിഞ്ഞ് വേദനിപ്പിക്കേണ്ടത് എന്തിനാണ്? നമ്മൾ ഇവിടെ കളിക്കാനായിട്ട് പൂമ്പാറ്റയെ പിടിക്കാനും ഒക്കെ വന്ന, ഇവിടെ മണ്ണിൽ കിടന്ന് ഉരുളാനും ഒക്കെ വന്ന രണ്ട് കുട്ടികളല്ലേ, ഇത് നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകരുതേ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവസാന കുട്ടികൾ രണ്ടാളും കൈ പിടിച്ചിട്ട് നമ്മൾ തമ്മിൽ കോർത്ത കൈക്കുള്ളിൽ കൂടണയാവോ പ്രേമം എന്നാണ്.
1: ആ രണ്ട് കുട്ടികൾ
0: ഹിന്ദു മുസ്ലിമാണ്, രണ്ട് സമുദായങ്ങളാണ്. ആരും അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല, ഞാൻ അതാണ് വ്യാഖ്യാനിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ചൈനയുടെ യുദ്ധം, ഇൻഡോ ചൈന, അത് നടക്കുന്ന സമയത്ത് ഒരു കവിതയാണ്, നമ്മുടെ ഒരു കവിതയാണത്. പാടാത്ത പാട്ടുകൾ എന്നാണ് ആ കവിതയുടെ പേര്. ഈ മഞ്ഞുമലകളുടെ മുകളിൽ ഒരു മധ്യവയസ്കനായിട്ടൊരു സോൾജറും ഒരു 10-18 വയസ്സുള്ള ഒരു കുട്ടിയും മരിക്കാൻ കിടക്കുകയാണ് ഈ മഞ്ഞുമലയുടെ മുകളിൽ. അപ്പൊ ഈ അച്ഛൻ കിടന്നിട്ട് അയാൾ മരിക്കാൻ നിൽക്കണ, ഈ കുട്ടിയുടെ മീശ കുരുക്കണ കുട്ടിയാണ്, അത്രയായിട്ടുള്ളൂ. അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മകന്റെ മരി തോന്നുന്നുണ്ട്. അപ്പൊ അവന്റെ അമ്മ അവിടെ ആ ചപ്പാത്തി ഉണ്ടാക്കണതൊക്കെ ഇയാൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. ആ പോയം എഴുതി കഴിഞ്ഞപ്പോൾ അച്ഛൻ വായിക്കാൻ എൻ്റെ മാതൃഭൂമിയിൽ ഇടില്ല. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഇപ്പൊ അവിടെ ഉള്ളത്, ഈ ഇവര് ചോദിക്കുന്ന സ്ഥലം? അവിടെയൊക്കെ മഞ്ഞുമലയാണ്, എന്നാ പിന്നെ അതുകൊണ്ട് കൊടുക്കരുതെന്ന് ചോദിച്ചു അമ്മ. എന്തിനാ ഈ കുട്ടികളെ കൊല്ലണത്? അതാണ് ബാലാമണിയമ്മ.

0: 1974 December 30 തിരൂർ തുഞ്ചൻ പറമ്പിൽ ആകാശവാണി നടത്തിയ കവി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ബാലാമണി അമ്മ സംസാരിച്ചതിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
1: സുഹൃത്തുക്കളെ, ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ കവികൾ തങ്ങളുടെ കുലഗുരുവിനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ ഓരോ തലമുറയിലും എഴുത്താണികൊണ്ട് കരളിൽ കുറിച്ചിട്ടുള്ള ആ കവിതയെ അനുസ്മരിക്കുവാനും ആദരിക്കാനും വേണ്ടി ഇവിടെ ഒത്തുചേരുകയാണ്. ഏറ്റവും മികച്ച ജനകീയ കവിയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. തലമുറകളായിട്ട് പാരായണം ചെയ്തു പോന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആ വിശിഷ്ട കാവ്യങ്ങൾ തന്നെയാണ് ആ മഹാകവിയുടെ ശാശ്വത സ്മാരകങ്ങൾ. ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ ഇന്ന് ആ പാരായണം പ്രായണ നിലച്ച മട്ടായി. അതുകൊണ്ട് ഇത്തരം വാർഷിക ദിനാഘോഷങ്ങളും തുഞ്ചൻ മഠങ്ങളും തന്നെ ആ പുണ്യസ്മരണയെ ഉദ്ദീപിപ്പിക്കാൻ ആവശ്യമായിരുന്നു.
2: നിങ്ങൾ 4 മക്കൾ, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും, അതിലേറ്റവും കൂടുതൽ അമ്മയുടെ സ്വഭാവ രീതികളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മകളാരാണ് അല്ലെങ്കിൽ മകനാരാണ്?
3: എൻ്റെ 2

0: മൂന്നാമത്തെ ഏട്ടൻ ശ്യാം സുന്ദർ എന്ന് പറഞ്ഞിട്ട്, അമ്മയുടെ മനസ്സുമാതിരി ക്ലീനായിട്ടുള്ള മനസ്സുള്ളത് ആ ഏട്ടന് മാത്രമേ ഉള്ളൂ. വേറൊരാളെ പറ്റി നമ്മൾക്കൊരു കുറ്റം പറയാൻ പറ്റില്ല ആ ഏട്ടൻ്റെ അടുത്ത്, വിശ്വസിക്കില്ല. അതാണ് എനിക്കൊക്കെയും കുറച്ചൊരു കുശുമ്പ് തോന്നും അങ്ങനെയൊക്കെ ചെയ്യും. ചേച്ചിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഏട്ടനായിരുന്നു ശ്യാം സുന്ദർ ആണ് അധികം അമ്മയുടെ മാരിയുള്ളത്. ചേച്ചിയുടെ അമ്മയുടെയും കൂട്ടിലൊരു കഥ പറഞ്ഞുതരാം. സുഗതകുമാരി വീട്ടിൽ വന്ന, കൊച്ചിയിലെ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാനുണ്ട് ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ കുറച്ചിങ്ങനെ കുറഞ്ഞു വരണ സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു, അറിയില്ലേ സുഗത, ഇതെൻ്റെ മാനസപുത്രിയാണ് എന്ന് പറഞ്ഞു. അമ്മ ആമിയോപ്പ് കണ്ടിട്ടൊന്നും പറഞ്ഞ, ഞാൻ ആമിയോപ്പിനെ വിളിക്കാം ഒന്നും പറഞ്ഞില്ല. അമ്മദേവക്കുട്ടി ആ അപ്പോൾ എന്നെ പിന്നിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചി പറഞ്ഞു, മാനസപുത്രി എന്ത് മാനസപുത്രിയാണ്, അമ്മയ്ക്ക് ഞാനും തനും മാത്രമേ ഉള്ളൂ പുത്രിയായിട്ട്, വേറെ പുത്രിയൊന്നും ഇല്ല കേട്ടോ. അമ്മിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ മറ്റേ കുട്ടികളെക്കാട്ടിലും സ്നേഹിക്കണം എന്നുള്ള, അതൊരു ചെറിയ കുട്ടിയെ മാതിരിയാണ്.
1: അവര് തമ്മില് ഇപ്പോ അമ്മയും മാധവിക്കുട്ടിയും തമ്മില് ഉള്ള ഒരു ബന്ധം.

0: സുഗതകുമാരി വീട്ടിൽ വന്ന, കൊച്ചിയിൽ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാനുണ്ട് ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ കുറച്ചിങ്ങനെ കുറഞ്ഞു വരണ സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു, അറിയില്ലേ സുഗത, ഇതെൻ്റെ മാനസപുത്രിയാണ് എന്ന് പറഞ്ഞു അമ്മ. ആമിയോപ്പ് കണ്ടിട്ടൊന്നും പറഞ്ഞ, ഞാൻ ആമിയോപ്പിനെ വിളിക്കാം
1: എന്നും
0: പറഞ്ഞില്ല അമ്മദേ കുട്ടി. ആ അപ്പോൾ എന്നെ പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചി പറഞ്ഞു, മാനസപുത്രി എന്ത് മാനസപുത്രിയാണ്, അമ്മയ്ക്ക് ഞാനും തനും മാത്രമേ ഉള്ളൂ പുത്രിയായിട്ട്, വേറെ പുത്രിയൊന്നുമില്ല കേട്ടോ. അമ്മിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ മറ്റേ കുട്ടികളെക്കാട്ടിലും സ്നേഹിക്കണം എന്നുള്ള, അതൊരു ചെറിയ കുട്ടിയമാരിയാണ്.
1: അവര് തമ്മില് ഇപ്പോ അമ്മയും മാധവിക്കുട്ടിയും തമ്മില് ഉള്ള ഒരു ബന്ധം, കേരളം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന രണ്ടെഴുത്തുകാർ ഒരേ വീട്ടിൽ അമ്മയും മകളുമായിട്ട് ഇരിക്കുമ്പോ അവര് തമ്മിലുള്ള ഈ സാഹിത്യ സംബന്ധമായിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു?
0: അത്രയ്ക്ക് സാഹിത്യ സംബന്ധമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സാധാരണ ഉള്ളൊരു അമ്മയുടെ അനിയത്തി അമ്മിണിയമ്മ കുറച്ചും കൂടെ അമ്മത്വം നമ്മൾ പറഞ്ഞ സാധനം ഉള്ള ആളായിരുന്നു. നമ്മൾ സാധാരണ അമ്മമാർ ചെയ്യണമായിരിക്കും, നമ്മൾ കൊഞ്ചിക്കുകയും മുടി ചെയ്തി തരികയും അങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ അമ്മ അതൊന്നും ചെയ്യില്ല. അപ്പോൾ ആമിയോപ്പിന് അതൊരൊക്കെ വിഷമാണ്. അച്ഛന് ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാലും അമ്മ പറയും, അവളുടെ കുട്ടിയല്ലേ, അവള് എന്താ എന്തിനാ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ അപ്പം വിഷമം ഇതാക്കണത് എന്ന് അമ്മ പറയും. അച്ഛനെ സമാധാനിപ്പിക്കുന്നത് അമ്മയാണ്
1: എപ്പോഴും. എല്ലാ വീട്ടിലും പൊതുവെ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു പാലമായിട്ട് പലപ്പോഴും അമ്മ മാറാറുണ്ട്. അപ്പോൾ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും മാധവിക്കുട്ടിയുടെ ചില എഴുത്തുകളൊക്കെ എന്റെ കഥയൊക്കെ പുറത്തു വന്നപ്പോൾ അച്ഛനും മകളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കണക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മയുടെ ഒരു റോൾ എന്തായിരുന്നു?
0: അമ്മ അതെങ്ങനെയാണ് പറയാ, അവള് കുട്ടിയില്ല, ആമി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാ വിഷമിക്കണത്. അവളങ്ങനെയല്ലേ, കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ കഥ പറയുന്ന ആളല്ലേ, കഥ പറയണു, അതിനെ പറ്റി വിഷമിക്കരുത് എന്ന് അച്ഛനോട് പറയുന്ന ഉപദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
2: 1969 ബാലാമണി അമ്മ കോഴിക്കോട് ആകാശവാണിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നൊരു ഭാഗം.
3: കവിത ഒരു വെളിപാടല്ല എനിക്ക്, ഒരു യത്നസാഫല്യമാണ്. ഒരു സ്വപ്നത്തെ വാക്കുകളിൽ തടഞ്ഞിടലാണ്. ജീവിതത്തിലൂടെ എന്നെ കൊണ്ടു നടത്തുന്ന അജ്ഞാത ശക്തി കണ്ണീർ തുടയ്ക്കുമ്പോൾ എന്ന പോലെ കവിത എഴുതുമ്പോഴും എൻ്റെ കൈക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവണം. അതിന് പുറമെ രഹസ്യമയമോ എന്നെ തന്നെ നിലതെറ്റിച്ചു കളയുന്നതോ ആയ ഒരന്തസ്ചോദനം ഞാൻ അനുഭവിച്ചിട്ടില്ല.
1: അമ്മയ്ക്ക് ലഭിക്കാത്തതായിട്ട് ഒരു പുരസ്കാരം ഇല്ല മലയാള സാഹിത്യത്തിലാണെങ്കിലും. ഇപ്പോൾ കേന്ദ്ര സാഹിത്യം, അതിനുശേഷം പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഈ കവിതകൾ അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു?
0: ഒട്ടും എഫക്ട് ചെയ്യില്ല അമ്മയെ, അതിലൊന്നും അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം.
1: അമ്മ ദീർഘകാലം ജീവിച്ചു, 95 വരെ ജീവിച്ചു. ഒരുപാട് കവിതകൾ എഴുതി, രാജ്യം മുഴുവൻ ആദരിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോ അമ്മയുടെ ജീവിതത്തിലേക്ക് ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും തിളക്കമാർന്ന് നിൽക്കുന്നത് എന്താണ്?
0: അമ്മ ഏത് കാലത്തും നാലപ്പാട്ട് ലക്ഷ്മി ആയിട്ട് തന്നെ ജീവിച്ചു. ബലാമണിയമ്മ എഴുതാൻ തുടങ്ങിയപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പേരാണ് ലക്ഷ്മി എന്ന അമ്മയുടെ പേര്. അവസാനം വരെ ബലാമണിയമ്മ ലക്ഷ്മി ആയിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഒരു അവാർഡ് കിട്ടിയാൽ അതിന് ഒരു വിലയില്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ട അവാർഡുകൾ വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ, വേറെ സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരാളെ പറ്റിയൊരു നന്മയല്ലാണ്ട് മനസ്സിലൊന്നും വരില്ല.
2: ജീവിത സായാഹ്നത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയാനാകാതെ ബാലാമണിയമ്മ പ്രയാസപ്പെട്ടപ്പോഴും ചുറ്റുമുള്ള ലോകം അവരുടെ കവിതകൾ വായിച്ച് ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. 2004 95 വയസ്സിൽ ബാലാമണിയമ്മ ഈ ലോകത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞു. ചിന്തയിലെ ഔന്നത്യം കൊണ്ടും എഴുത്തിലെ ലാളിത്യം കൊണ്ടും മലയാള കാവ്യലോകത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ കവയത്രി ബാലാമണിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട്. സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീതം രവീന്ദ്രൻ.

മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലെ ആദ്യ ഗാനം യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം പ്രേമഗീതങ്ങൾ. രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ പേരാമ്പ്ര സബ് ജില്ലയിലെ മന്നൻകാവ് ALP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
1: ആദ്യമായി ഒരു ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നത് ദേവചന്ദന, ആൻമിയ, സീതാചേതന, നൗല മെഹറിൻ.

0: കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കഥ അവതരിപ്പിക്കുന്നത് അൽമിക.
1: മാനസദസ്സിന് വന്ദനം. അന്ന എന്ന് പേരുള്ള ഒരു കൊച്ചു മിടുക്കിയുടെ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ അന്ന എന്ന് പേരുള്ള ഒരു 10 വയസ്സുകാരി ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വരെ ഗ്രാമത്തിലുള്ള ഒരു കൊച്ചു വിദ്യാലയത്തിലാണ് അവൾ പഠിച്ചിരുന്നത്. 5ാം ക്ലാസ്സിലേക്ക് നഗരത്തിലുള്ള ഒരു പ്രമുഖ വിദ്യാലയത്തിലേക്ക് അവൾക്ക് പ്രവേശനം ലഭിച്ചു. ഇതറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവൾ സ്വപ്നം കണ്ട് ആ ദിവസം വന്നെത്തി. അവളുടെ അച്ഛനോടും അമ്മയോടുമൊപ്പം ഒരു കൊച്ചു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് അവൾ വിദ്യാലയത്തിലെത്തി. വളരെ ആകാംക്ഷയോടെ അന്ന ക്ലാസ് മുറിയിലിരുന്നു. അന്നയുടെ കുഞ്ഞുടുപ്പുകൾ താൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഭാഗമാണെന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ അധ്യാപിക ക്ലാസ് മുറിയിലെത്തി അന്നയെ മറ്റുള്ള കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അധ്യാപിക ഒരു പരീക്ഷ നടത്താൻ പോകുകയാണെന്ന് കുട്ടികളോട് പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം കേട്ടുടൻ എല്ലാവരും വേഗത്തിൽ ഉത്തരം എഴുതാൻ തുടങ്ങി. അന്ന തെല്ലെന്ന് ആലോചിച്ചു. അതിനുശേഷം അന്നയും അവളുടെ ഉത്തരം എഴുതാൻ തുടങ്ങി. അധ്യാപിക എല്ലാവരുടെയും ഉത്തരക്കടലാസ് വാങ്ങുവാൻ തുടങ്ങി. അന്നയുടെ മുഖത്ത് പരിഭ്രമം കണ്ട് അധ്യാപിക അവളെ സമാധാനിപ്പിച്ചു. ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും നേരത്തെ പഠിച്ചതാണ്. അന്ന, മോൾ വിഷമിക്കേണ്ട, നമുക്കിതെല്ലാം പതിയെ പഠിച്ചെടുക്കാം. അന്ന ഇങ്ങനെ മറുപടി പറഞ്ഞു: ടീച്ചർ, ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിലേണ്ണം ഏതൊക്കെ എഴുതണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് അന്ന അവളുടെ ഉത്തരക്കടലാസ് അധ്യാപികയുടെ നേരെ നീട്ടി. അന്നയുടെ മറുപടി കേട്ട് ക്ലാസ് ഒന്നടക്കം പൊട്ടി ചിരിച്ചു. അധ്യാപിക എല്ലാവരുടെയും ഉത്തരക്കടലാസ് ഉറക്കെ വായിക്കുവാൻ തുടങ്ങി. താജ്മഹൽ, ചൈനയുടെ വൻമതിൽ തുടങ്ങി എല്ലാവരും ശരി ഉത്തരം എഴുതിയിരുന്നു. ഒടുവിൽ അധ്യാപിക അന്നയുടെ ഉത്തരക്കടലാസ് വായിക്കുവാൻ തുടങ്ങി. അവൾ ഇപ്രകാരം എഴുതിയിരുന്നു: ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഇവയൊക്കെയാണ്. 1, ഉള്ളുതുറന്ന് ചിരിക്കുക. 2, സത്യത്തെ പിന്തുടരുക. 3, എല്ലാവരെ ബഹുമാനിക്കുക. 4, സ്വയം വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെയും വിശ്വാസം സമ്പാദിക്കുക. 5, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. 6, മനസ്സറിഞ്ഞ് സഹായിക്കുക. 7, നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക. അധ്യാപിക ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ഒന്നടക്കം നിശബ്ദമായി. മനുഷ്യനിർമ്മിതമായ 7 അത്ഭുതങ്ങൾ കാണാതെ പഠിക്കുന്നതിനിടയിൽ ദൈവം നമുക്ക് സമ്മാനിച്ച അത്ഭുതങ്ങൾ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ ആ കൊച്ചു മിടുക്കിക്ക് കഴിഞ്ഞു. കൂട്ടുകാരെ, അറിവ് എന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്നതൊന്നുമല്ല. നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് അറിവ് എന്നത് പൂർണ്ണതയിലെത്തുന്നത്. നന്ദി, നമസ്കാരം.
2: ഇനിയൊരു ഇംഗ്ലീഷ് പാട്ടുമായി അർണവ്.
3: ഹലോ ഹലോ ഹൗ ആർ

0: ഐ വെരി വെൽ ടുഡേ.
1: തുടർന്ന് മാപ്പിളപ്പാട്ടിന്റെ ഇശലുമായി ഫൈസാൻ.
2: മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. രചന ഹംസ നരോക്കാവ്. ഇശൽ കൊമ്പുമുറുക്കം ചാട്ടുചരണം.

മനസ്സേ വാശിക്കയുമുള്ള ദുഷ്ട പോരാണിങ്ങണ്ടറു പുരി സൊയിപ്പ് ഉന്നമിടങ്ങാതെ ദുരത്ത് വന്നി നയിപ്പ് ഉന്നും പണ്ട് ഭീതിച്ചിടാൻ മോശിച്ചുള്ളർ നളർത്ത് നളർത്തളർത്തിടർ വളർത്തളർത്തിടർ വെളു തവർക്കെതിരേ ബാപ്പുജി പറ്റും പട്ടോടി പടർന്നടി വെള്ള കൊടുമു.

മതിവുറ്റോറ്റമുണ്ടും കേട്ട വെടി വെള്ളിച്ചം മികവുറ്റത്തുണ്ട ദീപം തണ്ടി യാത്ര തെളിയിച്ചു മദതതി തികവര കിശാംസത്തൊരുക്കി ഒരു കി ബലധര പെരു കി ബഹുമതി ചുരു കി പുരിതരമായി കോർവൈരിള കവിയരിളരുളേ പറ്റും പറ്റോടി പടർന്നടി വെള്ളക്കൊട്ടു മുടിയൊരങ്കും ഹുങ്കും തങ്കമലങ്കൃത ചങ്കുമലങ്കൃത അലങ്കൃത കൊണ്ടതി സംസരി ചങ്കതിരുമ്പടു പണ്ട ചുങ്കങ്കരം പിണ്ടു വിധംസരി ചങ്കൽ പിറകെ വരൽവൃതം ചിന്താന്തവരാരി തകൃത ചിന്ത വളർമയിൽ കൊണ്ട് വളർന്നൊരു ദണ്ഡി വിളംബര പുണ്ണ സൗഹാർദ്ദം സുഗൃതണി കമ്പം കൊണ്ട് സമൃദണവായി പശുമ്പുരി വരം കോശ

സൂറ മഹാത്മാ ബഹുസരദ ഹസന കഹനവകാശ ബദൽ ബിദം ഫ്രീഡമായി അവർ കഥ മതിശ ബലദപ്പോൾ പടിയുവത്ത ഉദി പദദേശ.

0: അടുത്തതായി കടങ്കഥാ ചോദ്യങ്ങളുമായി ആദികൃഷ്ണ.
1: എൻ്റെ പേര് തന്നെയാണ് എൻ്റെ മക്കൾക്കും, അതേ പേര് തന്നെയാണ് എൻ്റെ സ്വാധീനം. പേര് കേട്ടാൽ നിങ്ങളുടെ വായിൽ വെള്ളം വരും. ഞാൻ ആരാമെന്ന് പറയാമോ കൂട്ടുകാരെ? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം പുളി. പുറമേ കണ്ടാൽ കാടാണേ, അകമേ പാറ കിടപ്പുണ്ട്. പാറ തുറന്ന് കഴിഞ്ഞാലോ ഉള്ളിൽ നിറയെ ചോറാണ്. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം തല. തീയിലിട്ടാൽ ചടപട ചടപടോ, വെള്ളത്തിലിട്ടാൽ കാണില്ല. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം ഉപ്പ്. ആകെ കറുത്തിരുണ്ടവൻ, പറയുന്നതെല്ലാം വെളുത്തിട്ട്. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം ബ്ലാക്ക് ബോർഡ്.
0: അടുത്തതായി മഴയെക്കുറിച്ചൊരു പാട്ടുമായി മുഹമ്മദ് സിയാൻ.
2: പുറത്തിറങ്ങാൻ പുറപ്പെടുമ്പോൾ പറയണ്ടമ്മോ പെരുമഴ, പെരുമഴ ഒരു പെരുമഴ, കുരുത്തം കെട്ടൊരു പെരുമഴ. കുടയെടുത്തു ഞാൻ മഴയ്ക്കു നേരെ, പിടി പിടിച്ചപ്പോൾ കാറ്റാ കാറ്റ് വന്നെൻ്റെ കുടയും കൊണ്ടൊരു കറക്കം ഞാനങ്ങ് കറങ്ങിപ്പോയി. മഴ നനഞ്ഞൊരു തലയും കൊണ്ട് ഞാൻ പുരക്കി ചെന്നപ്പോൾ പറയണ്ട, അരി ഇളക്കുന്ന തവിയെടുത്തമ്മ അരക്കി തയോട്ടടിയടി, അരക്കി തയോട്ടടിയടി.
0: അച്ഛനോളം പ്രിയപ്പെട്ടത് അച്ഛൻ മാത്രം. അച്ഛനെ കുറിച്ചുള്ള ഒരു കവിതയുമായി ദേവചന്ദനം.
3: അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി,

ഞാൻ വാ പൊളിച്ചു മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം, മോഹിച്ചു പോയതു കേട്ട നേരം. എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കി എന്നുമാ സ്വർഗത്തിൽ.

0: പോന്നൊരു പെട്ടിയുമായി. അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനായച്ച സമ്മാനമാവും. അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്. അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനായച്ച സമ്മാനമാവും. അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി.
1: അടുത്തതായി കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി വർണ്ണിക്കുന്ന ഒരു മനോഹരമായ സംഘഗാനമാണ്. ആലപിക്കുന്നത് ഷിസ, ലിയ, നൗറ മെഹറിൻ, ദേവചന്ദന, ഋതുവർണ, തനൂജ, ആരാധ്യ.

അവസാനമായി ഒരു സംഖ്യാഗാനമാണ്. ആരംഭിക്കുന്നത് ഷിസ, ഫൈസാൻ, ആൻമിയ, ദേവചന്ദന, നൗല മെഹറിൻ, സീതാചേതന.

അഞ്ച് നല്ല മാമ്പഴം മാവിൻ കൊമ്പത്താടുന്നു, അതിലൊന്ന് തായ വിണാൽ ബാക്കി എണ്ണം നാല്. നാല് നല്ല മാമ്പഴം മാവിൻ കൊമ്പത്താടുന്നു, അതിലൊന്ന് തായ വിണാൽ ബാക്കി എണ്ണം മൂന്ന്.

വെള്ളം ഒന്ന്, ഒന്ന് നല്ല മാമ്പഴം മാവിൻ കൊമ്പത്താടുന്നു, അതിലൊന്ന് താഴെ വീണാൽ ബാക്കിയ

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് പേരാമ്പ്ര സബ് ജില്ലയിലെ മന്നൻകാവ് ALP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

യേശുദാസ് പാടിയ ഗാനം ചിത്രം ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല. ഗാനരചന മധു ആലപ്പുഴ. സംഗീതം ആലപ്പി രംഗനാഥ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേന കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനെയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ

രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാഥപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാകത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റെ ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻമുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാന്റെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഹെലൻ കല്ലറുടെ 147-ാമത് ജന്മദിനവും കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഇന്നും നാളെയും എസ് കെ പുറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടത്തും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജുവിനെ നിയമിച്ചു. VSSEയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രശസ്ത

0: തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70കളുടെ അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണെ മുടിച്ച്, ചിന്നവീട്, സികപ്പു റോജാക്കൽ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. ഇന്ദിരാഗാന്ധി രാജ്യത്ത് നടപ്പാക്കിയ ഏകാധിപത്യപരമായ രീതി കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നുവെന്ന് വി മുരളീധരൻ MLA പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും മിഷൻ സമുദ്രയും മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ലെന്നത് കൂട്ടായ ചർച്ച ഇല്ലാതെ ഏകാധിപത്യപരമായി തീരുമാനമെടുക്കുന്ന രീതി ഇപ്പോഴും കോൺഗ്രസ് തുടരുന്നുവെന്നതിന് തെളിവാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. സ്പെയിനിനുവേണ്ടി അലക്സ് ബേന 42 മിനിറ്റിൽ ഗോൾ നേടി. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ കാബോ വെർദെ സൌദി അറേബ്യ ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്ത് ഇറാൻ മത്സരം ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിലാണ്. ഈജിപ്തിനുവേണ്ടി മഹ്മൂദ് സബീർ ഗോൾ നേടിയപ്പോൾ ഇറാനു വേണ്ടി റാമിൻ റസിയൻ സ്കോർ ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലൻഡിനെതിരെ എതിരില്ലാത്ത 3 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-1 7 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. മത്സ്യകൃഷി വിളവെടുപ്പ് മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമരങ്ങളുടെ മാതാവാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തി. വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് രാത്രി ഇവരെ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോടിയും ഒരുക്കി. നശാമുക്ത് ഭാരത അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കുട്ടിയം ശ്രീനാരായണ പോളി 231 പോയിന്റുമായി മുന്നിലെത്തി. 181 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീനാരായണ ഗവൺമെന്റ് പോളിടെക്നിക് രണ്ടാം സ്ഥാനത്തും 186 പോയിന്റുമായി കണ്ണൂർ ഗവൺമെന്റ് പോളി മൂന്നാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം ഇന്ന് സമാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:20. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ക്രസൻറ്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനാവും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു.

രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 ബുധൻ വൈകിട്ട് 5 സ്കൂളുകളിൽ പ്രവേശനം നേടാം. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജുവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനിങ്ങിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാന്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70 അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണി മുടിച്ച്, ചിന്ന വീട്, സികപ്പ് റോജാക്കൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 1,980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്ന ഇദ്ദേഹം നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം. പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രോജക്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ

0: ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ.
1: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരംമാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആൻഡ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കുത്താണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. എം എ റസാഖ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ഇ ബി ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരും അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് കെ എസ് ഇ ബി ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കോഴിക്കോട് വാർത്താ ദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി.

0: ഒരുങ്ങാം ലഹരിക്കെതിരെ ഉണർവോടെ ഒരുമയായി.
1: കൈകളിൽ പുസ്തകങ്ങളുമായി നടക്കേണ്ട പ്രായത്തിൽ ചിലർ വിഷപ്പൊതികൾ തേടുന്നു. കുടിവെള്ളം കൊണ്ടുവന്നിരുന്ന സ്കൂൾ ബാഗുകളിൽ ചിലർ ചാരായം ഒളിച്ചു കടത്തുന്നു. കണ്ണുകളിൽ സ്വപ്നങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ട സമയത്ത് ചിലരുടെ കാഴ്ചകൾ മങ്ങുന്നു. ജീവിതത്തെ ആഘോഷിക്കേണ്ട യൗവനം മരണത്തിന്റെ നിഴലുകളോട് കൂട്ടുകൂടുന്നു. പ്രതീക്ഷയുടെ പാട്ടുകൾ മുഴങ്ങേണ്ട ഇടങ്ങളിൽ ആക്രോശങ്ങളും നിലവിളികളും ഉയരുന്നു. കാരണം ലഹരി എന്ന വിപത്ത് കൌമാര യൗവനങ്ങളുടെ സിരകളിൽ മാത്രമല്ല സമൂഹ മനസാക്ഷിയുടെ ഹൃദയത്തിലേക്കും തീ കോരിയിടുകയാണ്.
0: ഒരു കാലത്ത് ലഹരിയുടെ ഉപയോക്താക്കൾ പ്രായപൂർത്തിയായവർ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. സ്കൂൾ കവാടങ്ങൾക്കും കോളേജ് ക്യാമ്പസുകൾക്കും യുവജനങ്ങളുടെ സൌഹൃദ വലയങ്ങൾക്കും ചുറ്റും ലഹരിയുടെ കാണാക്കരങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. കൗതുകം, കൂട്ടുകാരുടെ സമ്മർദ്ദം, പ്രകടനപരത, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം ഇവയൊക്കെയാണ് പലപ്പോഴും ലഹരിയിലേക്ക് ആദ്യ ചുവടുകളാകുന്നത്.
1: ലഹരിയുടെ ആദ്യ ഇര മനസ്സാണ്. വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത, ആത്മവിശ്വാസക്കുറവ്, മാനസിക അസ്വസ്ഥതകൾ ഇവയെല്ലാം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവരുന്ന പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഇത് ആത്മഹത്യാ ചിന്തകളിലേക്കും ആക്രമണോത്സുകതയിലേക്കും എന്തിന് കൊലപാതക ത്വരയിലേക്കും വരെ വ്യക്തികളെ നയിക്കാറുണ്ട്. ആരോഗ്യമാണ് രണ്ടാമത്തെ ഇര. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന ഈ വിഷം തലച്ചോറിനെയും ഹൃദയത്തെയും കരളിനെയും നാഡീവ്യവസ്ഥയെയുമെല്ലാം ഗുരുതരമായി ബാധിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിന്റെ ഊർജവും പ്രതീക്ഷയും പതിയെ മങ്ങിത്തുടങ്ങുന്നു.
2: ഒരു ലഹരി പദാർത്ഥം ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വാഭാവികമായ മാനസിക നിലയാണ് അടിസ്ഥാനപരമായിട്ട് ബാധിക്കുന്നത്.
3: കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് രാഘവൻ
2: ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ഓൾട്ടർ ചെയ്യുകയാണ്. അപ്പോ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഫംഗ്ഷനിങ്ങിനെയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാമിലി, സോഷ്യൽ, ഒക്യുപേഷണൽ ഫംഗ്ഷനിങ്ങിനെ എല്ലാം സാരമായി ബാധിക്കുകയും ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ആ ഒരു കോൺഷ്യസ്നെസ്

0: ആ വ്യക്തിക്ക് ഇല്ലാതാവുകയും അത് ആ വ്യക്തിയുടെ ഒരു ലൈഫിൽ ഓവറാൾ ഒരു ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്.
1: എന്നാൽ ലഹരിയുടെ ആഘാതം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് കുടുംബങ്ങളെയും സമൂഹത്തെയുമൊക്കെ ഗുരുതരമായി ബാധിക്കുന്നു. ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കുടുംബമാണ്. മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ ആശങ്കപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, തകരുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെടുന്ന വിശ്വാസം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം ലഹരിയുടെ ബാക്കിപത്രങ്ങളാണ്. കുറ്റകൃത്യങ്ങൾ, അപകടങ്ങൾ, ആക്രമങ്ങൾ എന്നിവയിൽ പലതിന്റെയും പിന്നിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട്.
2: ലഹരി വിൽപ്പന ശൃംഖലകൾ ഇക്കാലത്ത് കൂടുതൽ ശക്തവും സങ്കീർണവുമാണ്. പുതിയ രൂപങ്ങളിലും പുതിയ പേരുകളിലും ലഹരി യുവാക്കളിലേക്ക് എത്തിച്ചേരുന്നു. പുതിയ കാലത്തെ സിന്തറ്റിക് ലഹരികൾ പരിചിതമല്ലാത്തതിനാൽ മക്കൾ ഉപയോഗിക്കുന്നത് എന്താണെന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും. അതുകൊണ്ടുതന്നെ ജാഗ്രതയും ബോധവൽക്കരണവും മുമ്പത്തേക്കാൾ കൂടുതൽ ആവശ്യമാണ്. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആരോഗ്യപ്രവർത്തകർ, സാമൂഹിക സംഘടനകൾ തുടങ്ങി എല്ലാവരും ഒന്നിക്കേണ്ട സാമൂഹിക ദൌത്യവും കൂട്ടുത്തരവാദിത്വവുമാണത്. ലഹരിക്കടിമപ്പെട്ട് അകാലത്തിൽ പൊലിയാതെ കാലത്തിന്റെ കാവലും പ്രതീക്ഷയുമാകണം യുവതലമുറ. നാം ഓരോരുത്തരും തിരിച്ചറിവിന്റെയും ജാഗ്രതയുടെയും കെടാവിളക്കുകളായി മാറണം.
1: ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ജാഗ്രത കൂടിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്.
3: സംസ്ഥാനത്ത് തന്നെ ഒട്ടാകെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനാണ് ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുന്നത്, തൂഫാൻ എന്ന് പറഞ്ഞിട്ട്.
4: കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി.
3: അതിനോടൊപ്പം തന്നെ എങ്ങനെ ആൾക്കാരിലേക്ക് ബിഹേവിയറൽ ചേഞ്ചും കൂടെ കൊണ്ടെത്തിക്കാം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി സ്കൂളുകളിൽ നമ്മൾ സെൻസിറ്റൈസേഷൻസ് ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. തൂഫാന്റെ കീഴിലാണെങ്കിലും ജില്ലാ ഭരണകൂടം പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്.
2: ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്ന ദൌത്യം സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു. എന്നാൽ നിയമ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ സഹകരണവും അനിവാര്യമാണ്. ഓരോ വർഷവും June 26 ആചരിക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലഹരി ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മനുഷ്യരാശി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ലോകത്തോട് പറയുന്ന ദിനം. ബോധവൽക്കരണത്തിന്റെയും പ്രതിരോധത്തിന്റെയും സന്ദേശം കൂടുതൽ ശക്തമാക്കേണ്ട ദിനം. ലഹരി ദിനാചരണ പ്രതിജ്ഞയിലും പ്രഖ്യാപനങ്ങളിലും മാത്രം ഒതുങ്ങരുത് ലഹരിക്കെതിരായ അവബോധവും പ്രതിരോധവും. നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു തുടർ പ്രക്രിയയാവണം അത്.
5: എല്ലാ വർഷവും ലഹരി വിരുദ്ധ ദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് പല സ്ഥലത്തും നടത്തുന്നുണ്ട്.
4: ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ വിജയൻ.
5: പക്ഷെ ഇതിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാല് ഇത് എത്തേണ്ടവരിലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം സ്കൂളിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് വെച്ചെന്നിരിക്കട്ടെ, അവിടെ എത്ര ഇതിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അവരുടെ ഒരു പാർട്ടിസിപ്പൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ പൊതുവെ കാണുന്നത് പ്രശ്നങ്ങളുള്ള കുട്ടികളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്.
1: ലഹരിയിൽ അകപ്പെട്ടവരെ കുറ്റവാളികളായി മാത്രം കാണുന്നത് പരിഹാരമല്ല, അവരിൽ പലരും സഹായവും പിന്തുണയും ആവശ്യമായ ആളുകളാണ്. കൌൺസിലിംഗ്, ചികിത്സ, പുനരധിവാസം, കുടുംബത്തിന്റെ പിന്തുണ തുടങ്ങിയവയിലൂടെ നിരവധി പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൌഹൃദം, പ്രോത്സാഹനം, അധ്യാപകന്റെ കരുതൽ, രക്ഷിതാക്കളുടെ ശ്രദ്ധ, ഇവയ്ക്ക് ജീവിതത്തെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. പ്രതിരോധം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നു തന്നെയാണ്.
2: നമ്മുടെ കുട്ടികളുമായി നമ്മൾ നിരന്തരം സംസാരിക്കണം, അവരുടെ സുഹൃത്തുക്കളെ അറിയണം, അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും കേൾക്കണം. കാരണം കേൾക്കാനും സ്വാന്തനിപ്പിക്കാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ പലരും പലപ്പോഴും ശരിയല്ലാത്ത തുരുത്തുകൾ തേടിപ്പോകാറുണ്ട്. ലഹരിയില്ലാത്ത സമൂഹ സൃഷ്ടി ഒരു സ്വപ്നമല്ല, അത് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ സാധ്യമാകുന്ന ലക്ഷ്യമാണ്. ഓരോ കുട്ടിയുടെയും സ്വപ്നങ്ങളെ സംരക്ഷിക്കാനും ഓരോ കുടുംബത്തിന്റെയും സന്തോഷം നിലനിർത്താനും യുവത്വത്തെ പ്രതീക്ഷയാർന്ന ഭാവിയാക്കി സജ്ജരാക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കാരണം ജീവിതം ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വരദാനമാണ്, അത് ലഹരിയിൽ പുകഞ്ഞു പോകേണ്ടതല്ല. സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിയുമ്പോഴാണ് ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ കൈവരുന്നത്.
1: നിരോധിത ലഹരി വസ്തുക്കളുടെയും മാരക മയക്കുമരുന്നുകളുടെയും ഉൽപാദകരെയും

0: യും മൊത്ത വിതരണക്കാരെയും ഇടനിലക്കാരെയും എല്ലാം നിലയ്ക്ക് നിർത്താൻ നിലവിലെ നിയമത്തിന്റെ എല്ലാ പഴുതുകളും കൊട്ടിയടയ്ക്കേണ്ടതുണ്ട്. ഭാവി ജീവിതങ്ങളെ നശിപ്പിക്കുന്നവർക്ക് നിസ്സാര ശിക്ഷയല്ല വേണ്ടത്. ലഹരി മാഫിയയുടെ കണ്ണികളാവാൻ മറ്റാരെയും ധൈര്യപ്പെടാൻ അനുവദിക്കാത്ത തരത്തിൽ മാതൃകാപരമായ കടുത്ത ശിക്ഷാ നടപടികളാണ് വേണ്ടത്.
1: ജീവിതം സുന്ദരമാക്കാനും ആരോഗ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വ്യക്തിവികാസത്തിനും സ്വപ്നങ്ങൾക്ക് ചിറകേകാനും വേണം ലഹരി. സ്പോർട്സ്, വായന, കല, സംഗീതം, നൃത്തം, എഴുത്തു തുടങ്ങിയ ലഹരി, അതാണ് നമുക്ക് വേണ്ടത്. ഒരു കുട്ടി കളിസ്ഥലത്തോടുമ്പോൾ അവന്റെ ശരീരം മാത്രമല്ല വളരുന്നത്, ആത്മവിശ്വാസവും നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും വളരുന്നു. കളിയുടെ ആവേശം അനുഭവിച്ച ഒരാൾക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളും അച്ചടക്കവും ഉണ്ടാകും. വിജയിക്കാനും പരാജയങ്ങളെ അതിജീവിക്കാനും സ്പോർട്സ് പഠിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ കളിസ്ഥലങ്ങൾ നിറയുമ്പോൾ ലഹരി കേന്ദ്രങ്ങൾ ശൂന്യമാകുന്നു.
0: വായന മറ്റൊരു അത്ഭുത ലഹരിയാണ്. ഒരു പുസ്തകം തുറക്കുമ്പോൾ പുതിയ ലോകജാലകമാണ് തുറക്കുന്നത്. വായന മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു, സ്വപ്നങ്ങളിലേക്ക് ഉയർത്തുന്നു, വിവേകം നൽകുന്നു. പുസ്തകങ്ങളുമായി സൌഹൃദം സ്ഥാപിക്കുന്ന കുട്ടികൾ തെറ്റായ വഴികളിലേക്ക് ഒരിക്കലും പോകില്ല. കാരണം അവരുടെ മനസ്സ് അറിവിന്റെ പ്രകാശത്താൽ നിറഞ്ഞിരിക്കും.
1: ലഹരിക്ക് അടിമയാകുന്നതിനു മുമ്പ് അവനും അവളും ഒരമ്മയുടെ പ്രതീക്ഷയും ഒരച്ഛന്റെ അഭിമാനവും അധ്യാപകന്റെ വിശ്വാസവും സമൂഹത്തിന്റെ പ്രതീക്ഷയുമായിരുന്നു. എന്നാൽ ലഹരി ഒരുപാട് വീടുകളുടെ ചിരി കവർന്നെടുക്കുന്നു. ഒരുപാട് അമ്മമാരുടെ ഉറക്കം കെടുത്തി, അച്ഛന്മാരുടെ അഭിമാനം തകർത്ത്, സഹോദരന്മാരുടെ തുണ നഷ്ടപ്പെടുത്തി, കുടുംബങ്ങളുടെ പ്രതീക്ഷകളുടെ നിറം കെടുത്തി. എന്തിന് ലഹരിയുടെ വഴി? അതുകൊണ്ട് ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുക മാത്രമല്ല, ലഹരിയിലേക്ക് വഴുതി വീഴാൻ പോകുന്നവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുക എന്നത് ഈ നാട്ടിലെ ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. അതിമനോഹരമായ ഈ ജീവിതമാകട്ടെ നമ്മുടെ ലഹരി.
0: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന ശ്രുതി സുബ്രഹ്മണ്യൻ, അവതരണം സിയാബ് പൊയിൽക്കാവ്, സബിത ആനന്ദ്, തയ്യാറാക്കിയത് സിയാബ് പൊയിൽക്കാവ്.
2: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
4: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേന

0: ഇന്ത്യയുടെ രണ്ട് കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ

0: രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K. ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 15 മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു

ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും ഒരു സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വം നേടുന്നതിന് ഇന്ത്യയുടെ ശ്രമത്തെ സീഷെൽസ് പിന്തുണച്ചു. ജനസംഖ്യ, ആഗോള സ്വാധീനം, സമാധാന പരിപാലനം, സമുദ്രസുരക്ഷ തുടങ്ങിയവയിലെ സംഭാവനകളാൽ ഇന്ത്യ സ്ഥിരാംഗത്വം അർഹിക്കുന്നുവെന്ന് സീഷെൽസ് വിദേശകാര്യമന്ത്രി ബാരി ഫൗറെ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മദ്യനയത്തിൽ എന്തുവേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചറിലും കാട്ടാന ആക്രമണം നടത്തി. ആറളത്ത് RRT പട്രോളിംഗ് വാഹനം ആന മറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനാഘോഷവും കാഴ്ച പരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും കോഴിക്കോട്ട് നടത്തി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു.

0: ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പാട്ടുകൾ ആവശ്യപ്പെടാനും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാനും അതുപോലെ തന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഇപ്പോൾ മുതൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ്. ഈ പാട്ടിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പാട്ടുകളും കേൾക്കാം.

0: നല്ലൊരു പാട്ട് കേട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഉച്ച സമയം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഗാനോത്സവത്തിൽ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണ് എന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ അളകനന്ദയാണ്.
0: അളകനന്ദ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പയ്യോളി ഇരിങ്ങത്ത് നിന്ന്.
0: പയ്യോളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
1: ഇരിങ്ങത്ത്.
0: ഇരിങ്ങത്ത് നിന്ന്. എന്തൊക്കെയാണ് പയ്യോളിയിൽ വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. നല്ല വെയിലാണ്.
1: അതെ.
0: ഈ അളകനന്ദ എന്ന പേരിന്റെ അർത്ഥം എന്താ?
1: അതൊരു നദിയുടെ പേരാണ്.
0: നദിയുടെ പേരാണ്.
1: അതെ.
0: ആ, അങ്ങനെയാണ് ആ പേരിട്ടിരിക്കുന്നത് അല്ലേ. വീട്ടിൽ വേറെ ഏതെങ്കിലും നദികളുണ്ടോ? വേറെ നദികളൊന്നുമില്ല. സാധാരണ ചിലപ്പോ
1: അനഘനന്ദ.
0: അനഘനന്ദ.
1: അനിയത്തിയുടെ പേര്.
0: ഓക്കെ.
1: റീനയുടെ നായും ചന്ദ്രന്റെ ദായും ചേർന്നിട്ടാണ് നന്ദ എന്ന് ആക്കിയത്.
0: എങ്ങനെ, കേട്ടില്ല, മനസ്സിലായില്ല.
1: എന്റെ അമ്മയുടെ പേര് റീന.
0: റീന.
1: അച്ഛന്റെ പേര് ചന്ദ്രൻ.
0: ചന്ദ്രൻ.
1: അതിലുള്ള ഞായും ദായും ചേർന്നിട്ടാണ് നന്ദ.
0: ഓ, അളകനന്ദ. ഓ, വല്ലാത്തൊരു കണ്ടുപിടുത്താണ്. എന്തായാലും അടിപൊളി. എന്താ ചെയ്യുന്നത് അളകനന്ദ?
1: ഞാനിപ്പോ ടീച്ചറായി വർക്ക് ചെയ്യാണ്. പ്രീ പ്രൈമറി ടീച്ചർ.
0: പ്രീ പ്രൈമറി. അപ്പൊ ഇന്ന് സ്കൂളില്ല അല്ലേ?
1: ഇല്ല, സ്കൂളില്ല.
0: എങ്ങനെയുണ്ട് പ്രീ പ്രൈമറി കുട്ടികള്? ഇപ്പൊ ജൂണില് ക്ലാസ് തുടങ്ങി.
1: ക്ലാസ് തുടങ്ങി. മക്കളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നു.
0: വരുന്നു. അവരിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ അല്ലെ? കരയുന്നുണ്ടോ ഇപ്പോഴും?
1: ആ, രണ്ടു മൂന്ന് കുട്ടികള്.
0: രണ്ടു മൂന്ന് കുട്ടികള്. അവരിപ്പോഴും
1: തുടക്കത്തിൽ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമേ ഉള്ളൂ. വരുമ്പോഴേ പിന്നെ അങ്ങ് കളിച്ചോളൂ.
0: ഓക്കെ. അപ്പോ ഈ നമ്മൾ ഈ പ്രീ പ്രൈമറി സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു മക്കളാണല്ലോ, അപ്പൊ അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോ എന്താ തോന്നാറുള്ളത്?
1: എന്താ പറയാ, നല്ലൊരു അനുഭവമാണ്. വീട്ടിലുള്ള മക്കളോട് പോലെ തന്നെ അവിടെ ഉള്ള മക്കള്.
0: അപ്പൊ വേറെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല?
1: ഇല്ല, ടെൻഷനും കാര്യമൊന്നും ഉണ്ടല്ല. എന്നാലും നമ്മളെ മക്കളെ പോലെ തന്നെ
0: പരിഗണിക്കുക. അപ്പൊ നല്ലൊരു ടീച്ചറാണ് അളകനന്ദ ടീച്ചർ അല്ലേ? ഓക്കെ. അപ്പോ ടീച്ചർക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നമ്മളെ ചണക്കത്ത് സിനിമയിലെ ആകാശ ദീപം എന്നും ഉണരുമിടമായോ എന്നുള്ള
0: ഒരു പാട്ടുണ്ട്. യെസ്. അത് ആരാ, എന്താണ് ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് നല്ലൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ.
0: അതുകൊണ്ട് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല അല്ലേ?
1: ഇല്ല, പ്രത്യേകിച്ച്
0: എന്തായാലും കാരണമില്ലാതെ ഇഷ്ടപ്പെട്ട ആ പാട്ട് നമുക്ക് എന്നാ കേട്ടാലോ ഗാനോത്സവത്തിലൂടെ. ഓക്കെ. ആ, ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ ഹസ്ബൻഡിന്.
0: ഹസ്ബൻഡ്. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
1: പേര് ജിനീഷ്.
0: ജിനീഷ്. ജിനീഷിന് വേണ്ടിട്ട്, ഹസ്ബൻഡ് ജിനീഷിന് വേണ്ടിട്ടാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കാട്ടോ.
1: ഓ, ആയിക്കോട്ടെ.
2: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
2: 103.6 റിയൽ എഫ് എമ്മിൽ ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: ഹലോ
2: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് ഷാനിദ് എന്നാണ്.
2: ഷാനിദ്? ഷാനിദ് എവിടുന്ന? കാലിക്കറ്റ് തന്നെയാണ് സ്ഥലം. ഓക്കെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
3: ഫസ്റ്റ് ടൈം ആണ്. ഞാൻ കൊറേ ട്രൈ ചെയ്യണം, പക്ഷെ എനിക്ക് ചില സമയത്ത് കിട്ടാറില്ല. പിന്നെ സമയത്തിന്റെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആയിരിക്കില്ല, ചിലപ്പം പരിപാടി ചിലപ്പം കഴിഞ്ഞു
2: പോയിട്ടുണ്ടാവും.
3: അപ്പം പിന്നെ ഇന്ന് റൈറ്റ് ടൈം ആയിരുന്നു.
2: ആയി, ശരി. അപ്പൊ എങ്ങനെ ഈ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്താണ് ചെയ്യുന്നത്?
3: ഞാൻ ആക്ച്വലി ഒരു പ്രൈവറ്റ്

0: ഫോമിൽ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു.
1: ഓക്കെ,
0: അപ്പൊ വീട്ടിൽ നിന്ന് ആ ഒരു കറക്റ്റ് സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റി.
1: കറക്റ്റ് സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റി അല്ലേ. ഈ സമയത്ത് കേൾക്കാറുണ്ടോ റിയൽ എഫ്എം?
0: ഞങ്ങൾ ലഞ്ചിന് പോകുന്ന സമയത്ത് ഞാൻ ചില സമയത്ത് പ്ലേ ചെയ്യാറുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കോഴിക്കോട്? നമ്മളിവിടെ കോഴിക്കോട് അയൽക്കാർ തന്നെ ആയതുകൊണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കോഴിക്കോട്? ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളൊരു ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമല്ലോ കോഴിക്കോട്ടേക്ക്, അപ്പോൾ അവർ പറയുന്ന കോഴിക്കോടിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണ് ഷാനിദിനോട്?
0: ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരും വേറെ ജില്ലക്കാരാണ്. മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, കൊച്ചി എന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ അവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാരും പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ എന്താണ് മ്യൂസിക് റിലേറ്റഡ് എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. അവരെ പുറത്തു ആണെങ്കിലും ബീച്ചിലൊക്കെ ആണെങ്കിലും അവർക്ക് ഒരുപാട് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ നാട്ടിൽ കുറച്ചുകൂടെ കുറവാണ്, കേരളത്തിലെ സമയത്ത് കുറച്ചുകൂടെ എക്സ്പോഷർ കൂടുതലാണ് മ്യൂസിക് റിലേറ്റഡ് ഇൻഡസ്ട്രി ആർട്ടൊക്കെ ആണെങ്കിലും.
1: അപ്പൊ
0: അതുകൊണ്ട് എല്ലാരും ഇവിടെ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിലും നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ
1: നമ്മൾ കുറച്ച് ആതിഥേയത്വം കൂടുതലുള്ള ആളുകളാ അല്ലേ ഇവിടെ കോഴിക്കോട് വരുന്ന ആളുകള്. പിന്നെ ഇവിടെ നിൽക്കുകയാണ് പതിവ്, ഇവിടെ സ്റ്റേ ചെയ്യും കുറെ കാലത്തേക്ക്.
0: വരുന്ന ആൾക്കാരൊക്കെ പിന്നെ ഈ ഒരു എക്സ്പോഷർ കിട്ടി കഴിഞ്ഞാൽ
1: സെറ്റിൽ ആവും. അങ്ങനെയുള്ള ഇഷ്ടം പോലെ എഴുത്തുകാരുണ്ട്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഷാനിദ് ഇപ്പൊ ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടോ?
0: ഞാൻ ചില സമയത്ത് സമയം കിട്ടുമ്പോ കാണാറുണ്ട്.
1: അങ്ങനെ ഒരു ഹാർഡ് കോർ ഫാൻ അല്ല.
0: ഹാർഡ് കോർ ഫാൻ അല്ല.
1: ഏതാണ് ഇഷ്ടപ്പെട്ട ഗെയിം?
0: ഗെയിംസിലാണെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാ ഗെയിംസും അങ്ങനെ ഫോളോ ചെയ്യാറില്ല.
1: ഇല്ല,
0: ഇപ്പം വേൾഡ് കപ്പ് വന്ന സമയത്ത് ബിഗ് മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത്
1: കാണും.
0: ഡെയിലി കളിയാണല്ല, ബിഗ് മാച്ചസ് ഒക്കെ ആണെങ്കിൽ.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട്?
0: മയിലായി പറന്നുവാ. സോങ്,
1: മയിലായി പറന്നുവാ. ഓ യെസ്, മയിൽ ഫീലിക് ആവില്ലേ അല്ലേ. ഈ പാട്ട് എന്താ, ഒരു നൊസ്റ്റാൾജി ആണോ?
0: ഇത് ആക്ച്വലി ഞാനിത് ഈ പാട്ട് കുറെ കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത്. ഇറങ്ങി മീൻസ് എന്റെ ഓഫീസിലുള്ള സമയത്തായിരുന്നു ഒരാളിങ്ങനെ ഈ പാട്ട് കേട്ട് നോക്കി എനിക്ക് ഇഷ്ടാവും പറഞ്ഞിട്ട് ഒരാളിങ്ങനെ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി ആ സോങ്. ഞാൻ പഴയ സോങ് അധികം കേൾക്കാറില്ല, പുതിയ സോങ് ആണ് കേട്ടപ്പോ പിന്നെ പിന്നെ റെക്കമെൻഡേഷൻ വഴി കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ആ സോങ്.
1: ശരി, ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ്. അപ്പോ എപ്പോഴും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിക് ഫീല് തരുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഷാനിദ് അത് ഇപ്പൊ അടുത്താണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം.
0: അതെ, ഞാൻ സത്യം പറഞ്ഞ എന്തുകൊണ്ട് അത്രയും കാലത്ത് കേട്ടില്ല എന്നായി പോയി. എനിക്ക് എന്നോട് പറഞ്ഞു നീ എന്തായാലും കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. ഞാൻ പോയി ഒരു ദിവസം പോയിരുന്ന് കേട്ടപ്പോ ഭയങ്കര അടിപൊളി പാട്ട്.
1: യെസ്,
0: മിസ്സായി കുറെ കാലത്തേക്ക്.
1: അതെ, അത് മിസ്സായി പോയി. അതുപോലെ ഒരുപാട് പാട്ടുകള് ഇനിയും ചിലപ്പോ മിസ്സായിട്ടുണ്ടാവും. നമ്മള് റിയൽ എഫ്എമ്മിലൂടെ അങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ബണി ഇഗ്നേഷ്യസ് ആണ്. യെസ്, ബണി ഇഗ്നേഷ്യസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. യേശുദാസും ചിത്രയും പാടിയൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് കേട്ടാലോ?
0: ആകാശവാണി ടീമിന് എല്ലാവർക്കും എന്റെ വലിയൊരു താങ്ക്സ്.
1: യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കൂ.
0: ഓക്കെ, താങ്ക് യു.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം ബ്രാൻഡ് പാവങ്ങാട് കോഴിക്കോട്.
0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
5: ഹലോ
4: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
5: ജിഷയാണ്.
4: ജിഷയാണ്. ജിഷ എവിടെ നിന്നാ വിളിക്കുന്നത്?
5: അരീക്കോട്.
4: അരീക്കോട്. അരീക്കോട് കൊണ്ടോട്ടി.
5: നല്ല പെരുപ്പറമ്പ് പറയും.
4: ഓക്കെ ഓക്കെ ഓക്കെ, ആ അരീക്കോടാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്ന ജിഷ?
5: ഹൗസ് വൈഫ് ആണ്.
4: ഹൗസ് വൈഫ് ആണ്. അവിടെ കോഴിയൊക്കെ കൂവുന്നുണ്ടല്ലോ. കോഴിയുണ്ട്. കോഴി വളർത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ശനിയാഴ്ചയായിട്ട് എവിടേക്കും പോകുന്നുണ്ടോ?
5: ഇല്ലല്ല, എവിടെയും പോകുന്നൊന്നുമില്ല.
4: എവിടെയും പോകുന്നില്ല. അപ്പൊ ജിഷ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ കല്യാണം കഴിച്ച് അങ്ങനെ പോവായിരുന്നോ? ജോലിക്ക് എന്തെങ്കിലും പോയിരുന്നോ?
5: ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു
4: കല്യാണത്തിന് മുമ്പ്. പിന്നെ പോയിട്ടില്ല.
5: പിന്നെ പോയിട്ടില്ല.
4: ഓക്കെ, അപ്പൊ എന്താവാനായിരുന്നു ഇഷ്ടം?
5: എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം.
4: അതെന്താ ഓൾമോസ്റ്റ് എല്ലാരോടും

0: ശരിക്കും ടീച്ചർ ആവാനാണ് ഇഷ്ടം, പ്രത്യേകിച്ച് എസ്പെഷ്യലി പെൺകുട്ടികളോട് ചോദിക്കുമ്പോ.
1: മോളും അത് തന്നെയാണ് പറയാറ്.
0: ആണോ, മോൾ എന്ത് ചെയ്യുന്നത്?
1: മോളിപ്പോ 5-ാം ക്ലാസ്, അല്ല 6-ാം ക്ലാസ്സിലാണ്.
0: 6-ാം ക്ലാസ്സിലാണ്. ഓ, മോളുടെ പേരെന്താ?
1: അഞ്ജിമ.
0: അഞ്ജിമ. ഓക്കെ. അപ്പൊ ജിഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജിഷ, ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
1: ആദ്യമായിട്ട് അത്ര ഓർമ്മയില്ല,
0: എന്നാലും
1: മോഹൻലാലിന്റെ സിനിമയായിരുന്നു കൂടുതലും കണ്ടോണ്ടിരുന്നത്.
0: ആണോ?
1: അതെ, ഞങ്ങള് വീട്ടിന്ന് അച്ഛനും ഫാമിലി വേറെ ആൾക്കാർ അടുത്തുള്ള വീട്ടിലുള്ളവരെല്ലാം കൂടി ജീപ്പ് വിളിച്ച് ഞങ്ങൾ അങ്ങനെ മുക്കത്ത് പോയിട്ട് സിനിമ കാണാറുണ്ട്.
0: മുക്കത്ത് പോയിട്ട് സിനിമ കാണും അല്ലേ?
1: ആ, ഞാൻ താമരശ്ശേരിയാണ്, എന്റെ വീട് താമരശ്ശേരിയാണ്.
0: അപ്പൊ
1: അങ്ങനെ വണ്ടി പിടിച്ച് ഞങ്ങൾ പോയിട്ട് കിരീടം, ചെങ്കോലി അങ്ങനെയുള്ള മോഹൻലാലിന്റെ സിനിമകൾ കൂടുതലായിട്ടും കാണുന്നു.
0: മോഹൻലാലിന്റെ ഒരു ആരാധികയാണ്.
1: ആരാധികയാണ്. അച്ഛനമ്മയ്ക്കൊക്കെ കൂടുതലും ഇഷ്ടം മോഹൻലാലിന്റെ സിനിമയോടായിരുന്നു.
0: അപ്പൊ ഇപ്പൊ അടുത്തിറങ്ങിയ ഏത് മോഹൻലാൽ സിനിമയാ കണ്ടത് ജിഷ?
1: ഇപ്പൊ പിന്നെ തിയേറ്ററിലൊക്കെ പോവലില്ല. ഇപ്പൊ അവര് ഫോണിൽ ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ ഇങ്ങനെ
0: കാണും.
1: ദൃശ്യം 3 ഒക്കെ ഇപ്പൊ കണ്ടു.
0: ഇപ്പൊ കണ്ടു. എന്നാലും തിയേറ്ററിൽ പോയി കാണുന്നൊന്നും നിർത്തണ്ടെന്നേ, ഒരു രസല്ലേ?
1: പോവാറില്ല അങ്ങനെ.
0: ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അമ്പിളിയിലെ പാട്ടാണ്. അമ്പിളി സിനിമ കണ്ടിട്ടുണ്ടോ? ഇഷ്ടായിരുന്നോ?
1: കുഴപ്പമില്ല.
0: ഓക്കെ, അപ്പൊ ജിഷ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: യെസ്, ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് ഹായ് മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിറയുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം നമുക്ക് ഒരു മണിക്കൂറേ സമയമുള്ളൂ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
5: ഹലോ
4: ഹലോ, ആരാണിത് സംസാരിക്കുന്നത്?
5: ദേവിക.
4: ദേവിക, ആഹാ. ദേവിക എന്താ ചെയ്യുന്നത്?
5: പഠിക്കുക.
4: എത്രാം ക്ലാസ്സിലാ? ടെൻത്തിലാണ്. എവിടെയാണ്? എവിടെന്നാ വിളിക്കുന്നത്?
5: കോഴിക്കോട്.
4: കോഴിക്കോട് എവിടെ?
5: കോഴിക്കോട് വടകര.
4: കോഴിക്കോട് വടകരയെന്നാ വിളിക്കുന്നത്? ഓക്കെ. കോഴിക്കോടും വടകരയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, ദേവിക ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ?
5: ഞാന് പേരാമ്പ്ര.
4: പേരാമ്പ്ര സ്കൂളിലാണ്. ഓക്കെ. അപ്പോ ഈ പത്താം ക്ലാസ്സായിട്ട് വല്ല ടെൻഷനും ഉണ്ടോ?
5: ചെറുതായിട്ട്.
4: എന്തിന്? പത്താം ക്ലാസ്സൊക്കെ സിമ്പിളായിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സായിക്കൂടെ? പാസ്സായിക്കൂടെ. ഓക്കെ. അപ്പോ എന്താണ്, എന്താവാനാണ് ദേവികയുടെ ഒരു ഇഷ്ടം, ആഗ്രഹം?
5: അങ്ങനൊന്നുമില്ല.
4: എന്നാലും ചെറുതായിട്ടൊക്കെ എന്താവും പിന്നെ?
5: ഡോക്ടർ.
4: ഡോക്ടർ ആവണം. ഓക്കെ. അപ്പൊ അതിന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയോ?
5: പഠിക്കണം.
4: എന്നാലും എന്താ പഠിക്കേണ്ടത്? ഡോക്ടർ ആവാനുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ചാ മതിയോ? MBBS പഠിക്കണ്ടേ? എന്ത് ഡോക്ടർ ആവേണ്ടത്? ഇങ്ങനത്തെ MBBS ഡോക്ടർ ആണോ അലോപ്പതി ഡോക്ടർ ആണോ ആവേണ്ടത്?
5: MBBS
4: മതി. ഓക്കെ. ദേവിക സിനിമയൊക്കെ കാണാറുണ്ടോ? പത്താം ക്ലാസ് ഒക്കെ ആയപ്പോ പാരന്റ്സ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആവാറുണ്ടോ?
5: കുഴപ്പമില്ല.
4: ലാസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ്?
5: വാഴാറ്റു.
4: വാഴാറ്റു. എനിക്ക് തോന്നിയിട്ടുണ്ടാ ഉത്തരം അതന്നെയായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ?
5: ഓ, ഇഷ്ടപ്പെട്ടു.
4: എന്താ ഇഷ്ടപ്പെടാൻ കാരണം? എന്താ,
5: നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ അടിപൊളിയാണ്.
4: കണ്ടിരിക്കാൻ അടിപൊളിയാണ്. പാട്ടുകളൊക്കെ ഇഷ്ടായി?
5: ഓ, ഇഷ്ടായി.
4: ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത് ഗാനോത്സവത്തിലൂടെ?
5: വാഴാറ്റൂലെ പാട്ട്.
4: വാഴാറ്റൂലെ ഏത് പാട്ടാ വേണ്ടത്?
5: കൂടെ പിറന്നൂർ.
4: കൂടെ പിറന്നവർ ഒന്ന് നോക്കട്ടെ കേട്ടോ, ഉണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ തൂക്കി ചുവന്ന കരങ്ങളോടെ ഉണ്ട്, കൊച്ചു കുഞ്ഞിൻ അച്ഛനൊരു ഉണ്ട്, ഈ രണ്ട് പാട്ടുകളുണ്ട്. സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞൊരു പാട്ട് കൂടി ഉണ്ട്. മോള് പറഞ്ഞ പാട്ടില്ല, ഏതാ വേണ്ടത് ഇതില്?
5: കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛന്.
4: ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, വിളിച്ചതിന് നന്ദി കേട്ടോ. താങ്ക് യു.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: യെസ്, വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആരാണ് ഗാനോത്സവത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്? എന്താണ് പേര്?
2: ഇത് ധർമ്മൻ കൂത്തുപറമ്പ്.
1: ധർമ്മൻ കൂത്തുപറമ്പ്, ആഹാ, അടിപൊളി പേരാണല്ലോ. ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. എന്താ ചേട്ടാ ചിരിക്കുന്നത്? എന്താ ചേട്ടാ ചെയ്യുന്നത്?
2: ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതാണ്, പെയിന്റിംഗ് ജോലിയാണ്.
1: പെയിന്റിംഗ് ജോലിയാണ്. ഓക്കെ. ഇന്നില്ലേ, ലീവാണോ?
2: ആ, ഇന്ന് ലീവാണ്. ഇന്നലേക്ക് ആടെ കഴിഞ്ഞ്, ഇനി തിങ്കളാഴ്ച എടുക്കേണ്ട പണിയാണ് ഉള്ളത്.
1: ആണോ? ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു പെയിന്റിംഗ് പണികളൊക്കെ? എങ്ങനെ പോകുന്നു?
2: ആ, പണിയുണ്ട്. ഇത്രയാളും അങ്ങനെ ലീവായിട്ടില്ല. കഴിയുമ്പോ ഇങ്ങനെ വരുന്നുണ്ട്. മഴയും കുറവായതുകൊണ്ട് പണിയുണ്ട്.
1: പണിയുണ്ട്. ജൂൺ മാസമായിട്ടും മഴ ഇത്തിരി കുറവാണല്ലേ?
2: അതെ, അതെ, അതെ.
1: പക്ഷേ ആ, നാളെയും മറ്റന്നാളൊക്കെ മഴ കനക്കുമെന്നാണ് പറയുന്നത് ഉത്തര മലബാറിൽ. ആണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ?
2: സംഗീത പരിപാടിക്കെല്ലാം കൂടിയിട്ടുണ്ട് നമ്മള്.
1: എങ്ങനെ?
2: അല്ല, നമുക്കൊരു പിന്നെ ക്ലബ് ഉണ്ടായിരുന്നു.
1: ക്ലബ് ഉണ്ട്. ഓക്കെ. ക്ലബിലൊക്കെ ആക്റ്റീവ് ആണോ? എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ക്ലബിന്റെ? കരോക്കെ. ഓക്കെ. ആ, ശരി. പാട്ടുകാരാണ് അപ്പൊ നിങ്ങൾ എല്ലാരും.
2: മ്യൂസിക് ക്ലബ് ഉണ്ട്.
1: ഓഹോ, മ്യൂസിക് ക്ലബ്. അപ്പൊ ഈ
2: ആഴ്ച മൂന്ന് ദിവസം ഉണ്ട്.
1: ആഹാ.
2: വെള്ളിയും ഞായറും.
1: ബുധനും വെള്ളിയും ഞായറും. അപ്പൊ എന്താ നിങ്ങളുടെ ഒരു പരിപാടി? എന്താ?
2: അല്ല, അവിടെ വെച്ചിട്ട് അങ്ങനെ പാട്ട് പാടുകയാണ്.
1: കാര്യങ്ങൾ അതിൽ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും ഉണ്ടോ?
2: എല്ലാരും
1: ഉണ്ട്. അപ്പൊ ഈ ശരിക്കും ഈ മ്യൂസിക്കും അതുപോലെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഇങ്ങനെ ക്ലബുകളൊക്കെ ഭയങ്കര ഒരു

0: എനർജി അല്ലേ തരുന്നത്, ഒരു ഒരു സന്തോഷല്ലേ?
1: സന്തോഷം തന്നെയാ. ഇവിടെ ഇവിടെ നല്ലൊരു വേറെ ഒന്നുണ്ട്, സംസാരിക്കാൻ നാണ് മാസ്റ്റർ സംസാരിക്കാൻ തരുന്ന മറ്റേ അവിടെ നല്ല ഒരു നടക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ പോലെ തന്നെ ഇപ്പൊ രക്തദാനത്തിന്റെ പരിപാടിക്ക്
0: അപ്പൊ വളരെ ആക്റ്റീവ് ആയിട്ട് നാട്ടില് സജീവമാണ്, പാട്ടും കലാപരിപാടികളൊക്കെ ആയിട്ട് അല്ലേ? ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ഗാനോത്സവത്തിലൂടെ?
1: എനിക്ക് പിന്നെ ഒരു സായന്ത്രത്തിന്റെ സ്വപ്നം എന്ന സിനിമയിലെ അറിയാത്ത ദൂരത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്.
0: ഓക്കെ, ആ പാട്ടാണ് ഇന്ന് വേണ്ടത്. എന്താ ഈ പാട്ട് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം?
1: ഒന്നുമില്ല, ഞാൻ കൊറേ മുന്നേ കേട്ടത് പാട്ടാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും എം ജി ശ്രീകുമാറും ചിത്രയും പാടിയൊരു പാട്ടാണ്, അങ്ങനെ എഴുതി വെക്കൂ അല്ലെ? അപ്പൊ അങ്ങനെ എഴുതി വെച്ച കൂട്ടത്തിലുള്ള ഒരു പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിന് ഒരുപാട് നന്ദി.
1: ഓക്കെ.

0: 103.6 റിയൽ എഫ്എമ്മിൽ ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ കോളർ നമ്മുടെ കൂടെയുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, എന്താണ് ഒരു തിരക്ക്? എങ്ങനെ? ഉച്ചയ്ക്ക്? ആ, ഉച്ചയുടെ ഒരു തിരക്കാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയാണോ?
1: അല്ലല്ല,
0: കഴിക്കല്ല. ഓക്കെ, ഇനി വിളിച്ച ആളുടെ പേര് പറയൂ.
1: എന്റെ പേര് ജൈഷ.
0: ജൈഷ, ജൈഷ എന്താ ചെയ്യുന്നേ?
1: ഞാൻ വീട്ടമ്മ.
0: വീട്ടമ്മയാണ്. ഓക്കെ, അപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? കൊയിലാണ്ടി. കൊയിലാണ്ടി നിന്നാണ് വിളിക്കുന്നേ? കീഴരിയൂർ. കീഴരിയൂർ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കീഴരിയൂരിലെ വിശേഷങ്ങൾ? ഓ, ഭയങ്കര ടഫാണല്ലോ നിങ്ങളുടെ ഈ സ്ഥലപ്പേര് പറയാൻ. എങ്ങനെ? ആ, യെസ്, കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ചരിത്ര സ്മാരകം അവിടെ ഉണ്ടോ? ഉണ്ട്. ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് എന്ത്, എല്ലാ നാട്ടിലും നടക്കുന്ന പോലെ തന്നെ അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള സിനിമ ഏതാണ്? ജൈഷ,
1: ഞാന് ഫോണില് കണ്ടതാ
0: വാഴ 2 ആണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തിയേറ്ററിലൊന്നും പോയി കാണാറില്ലേ? ഓക്കെ, അപ്പം ആകാശവാണി റിയൽ എഫ്എം ഒക്കെയാണ് കേട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത് ജൈഷ?
1: എനിക്ക്
0: തങ്ക മനസ്സ്, അമ്മ മനസ്സ്, ആ പാട്ടാണ്. അമ്മയ്ക്കാണ്, അമ്മയ്ക്കാണ് ആ പാട്ട് നമ്മളെല്ലാവരും ഡെഡിക്കേറ്റ് ചെയ്യാ അല്ലേ? ഓക്കെ, അപ്പൊ അമ്മ
1: പറയണേ,
0: പെരുവയലിലെ ഭാരതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകൾ ജൈഷ ഇതാ നമ്മുടെ ഗാനോത്സവത്തിലൂടെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, രാപ്പകൽ എന്ന സിനിമയിലെ തങ്ക മനസ്സ് അമ്മ മനസ്സ്. ഓക്കെ, ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തായാലും കേൾക്കും. അമ്മ കേൾക്കുന്ന ആളാണ്. ഓക്കെ, ഭാരതിയമ്മയെ പോലെയുള്ള ഒരുപാട് അമ്മമാർക്കും കൂടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.

0: നല്ലൊരു പാട്ട് ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ ഇങ്ങനെ കഴിയാൻ വേണ്ടി പോവാണ്. ലാസ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ആരാ സംസാരിക്കുന്നത്?
1: നേഹ.
0: നേഹ, ഭയങ്കര റേഡിയോയുടെ വോള്യൂം ഇത്തിരി കൂടുതലാന്ന് തോന്നുന്നു. ആ, ഒന്ന് കുറയ്ക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആ നേഹ, റേഡിയോയുടെ വോള്യം കുറയ്ക്കാൻ വേണ്ടി ഓടിപ്പോയി തോന്നുന്നു.
1: ഹലോ.
0: ആ ഓക്കെ ഓക്കെ, വന്നോളൂ. എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത് നേഹ?
1: ഞാൻ കോഴിക്കോട്.
0: കോഴിക്കോട് നിന്നാ വിളിക്കുന്നത്. എന്താ ചെയ്യുന്നേ?
1: ബിടെക്
0: പഠിക്കാണ്. എവിടെ എവിടെയാണ് പഠിക്കുന്നേ? ഇടുക്കിയിലാണ്. അപ്പൊ ലീവാണോ ഇന്ന്? അപ്പം നാട്ടിലേക്ക് വന്നതാണ്. ഇടുക്കിയിലെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ ഇപ്പൊ ഇല്ലേ ക്ലാസ്? ഇല്ലേ,
1: ഇല്ല ക്ലാസ് ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസം ലീവാ.
0: ഓക്കെ. ബിടെക് ഏതാ സബ്ജക്ട്? ഏതാ?
1: ഞാൻ
0: ഐ ടി ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഐ ടി എഞ്ചിനീയർ ആയി നമുക്ക് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ബാംഗ്ലൂർ ഡേയ്സിലെ.
0: ബാംഗ്ലൂർ ഡേയ്സിലെ ഏത് പാട്ടാണ്? യെസ്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കേട്ടാൽ നമുക്ക് സമയം കുറച്ച് കുറവാ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ
1: ഓ ശരി.
0: ഓക്കെ ബൈ.

0: of Japan in the straight games, winning 22-20, 21-19 in the women's singles quarterfinals. And in football, Egypt have reached the knockout stage of the FIFA World Cup for the first time after a 1-1 draw with Iran in their final Group G match. Iran's Ramin Rezia was named player of the match. Egypt finished the group stage unbeaten and qualified as the runners-up. They will now face Australia in the round of 32. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to arrive in Seychelles in a short while on a three-day state visit. Describes Seychelles as a valued maritime neighbour and a key partner in India's Vision Mahasagar. U.S. Secretary of State Marco Rubio says Trump administration views India as one of United States' closest strategic partners, sharing common values and interests. Union Home and Cooperation Minister Amit Shah launches cooperative-based taxi service Bharat Taxi in 14 major cities in Gujarat. Noted Tamil film actor and director K. Bhagyaraj passes away in Chennai at 73. IMD forecasts heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. And in FIFA World Cup, Egypt reaches knockout stage for the first time after a 1-1 draw with Iran. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
3: സ്വപ്നങ്ങളുടെ വിഭ്രമലോകത്തുകൂടിയാണ് കുറ്റവും ശിക്ഷയും എന്ന കഥയുടെ അന്തർധാര ഒഴുകുന്നത്. ഒരർത്ഥത്തിൽ അത് കഥാപാത്രങ്ങളുടെ ചിത്തഭ്രമങ്ങൾ തന്നെയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ അന്യായം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ ഇടയിൽ നവലോകം സൃഷ്ടിക്കാമെന്നുകൂടി കരുതി കൊള്ളപ്പലിശക്കാരിയെ കൊന്ന റസ്കോൾനിക്കോവ് സ്വപ്നങ്ങളിലൂടെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടാണ് കഥാന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. നിക്കോവിനെ പോലെ പ്രതിനായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സുഡ്രികയിലോകം സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാഘ്രാത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തൻ്റെ പൂർവകാല ചെയ്തികൾ 5 വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാൻ എണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടി വരാനില്ലെന്നോ? അഴുക്കുമണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നും സുറ്റുകയിലോ
4: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രികയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു. ഇനി

0: ഒരു ചായ കിട്ടുമോ?
1: സാർ ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.

ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നല്ലോ. എങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെ പോയി? ഒടുവിൽ ഞാൻ ഇവിടെ എത്തി.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് കുളഞ്ഞുകൊണ്ടൊഴുകും. ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. മുറികളിൽ വെള്ളം അടിച്ച് കയറും. അതിന് മുകളിലൂടെ എലികൾ നീന്തിപ്പോകും. ആറ് മണിക്കൂറിനുള്ളിൽ നേരം പുലരും. ഇനിയും എന്തിന് കാത്തിരിക്കണം? ഉടനെ പുറത്തു പോകണം. നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

നീണ്ട ഇടനാഴി, ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം, ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ, 5 വയസ്സിൽ കൂടില്ല. നനഞ്ഞു കുതിർന്ന് വിറച്ച് വിറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ലല്ലോ. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായി മുറിയിൽ കിടത്താം.

കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അത് ലജ്ജ. പ്രകോപനപരമായ എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അഭിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി.

ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം, വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ 5-ാം വയസ്സിൽ എന്താണിതിൻ്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. സ്വപ്നമായിരുന്നോ? അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നോ? ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർകോട്ട് പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോണിയെ വലിച്ചെറിഞ്ഞ 3 കൂടൽ കൈത്തോക്ക്, ഒരുണ്ട ബാക്കി.

0: ഹേയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം?
1: ഒന്നുമില്ല, ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ ഇവിടെ കറങ്ങി കിടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.
1: ആ അറിയാം.
0: പിന്നെ
1: ഞാൻ വിദേശ യാത്രക്ക് പോവാ.
0: ഈ വഴിയോ? എവിടേക്ക്?
1: അമേരിക്കക്ക്.
0: നിങ്ങൾ എന്താ രസം വളമ്പുന്നു?
1: അല്ല അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
0: കൊള്ളാമല്ലോ സഹോദര, ഇതേ ഡീസന്റ് ആയൊരു സ്ഥലമാണ്.
1: ഡീസന്റ് മുക്കോ?
0: നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
1: പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കക്ക് പോവുകയാണെന്നോ.
0: അമേരിക്കക്ക് പോവുകയാണെന്നോ?
1: ആ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കക്ക് പോയെന്ന്.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെ ഇടൂ, താഴെ ഇടാൻ.
1: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്. ഒരു മടക്കം ഇനിയില്ല.
0: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ് ആത്മഹത്യ, ഇവിടെ അത് പറ്റില്ലെന്നേ. ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
1: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
0: ഏയ് ഏയ് ഏയ് ഏയ്, ചെയ്യരുത്. ഏയ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: റിയൽ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:07. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.

ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഓരോ കളിയും നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇന്നലെ ലോകം കൂടുതൽ ആഘോഷിച്ചത് ഒരു ജയമായിരുന്നില്ല, സമനിലയായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി കളിക്കുന്ന കേപ്പ് വെർദെ എച്ച് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൌദി അറേബ്യയെയും സമനിലയിൽ തളച്ച് നോക്കൌട്ട് റൌണ്ടിലെത്തിയിരിക്കുന്നു. സ്പെയിനും ഉറുഗ്വേയും കൂടി ഉൾപ്പെട്ട അതികഠിന ഗ്രൂപ്പിൽ നിന്നാണ് വെറും 6.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കൊച്ചുദ്വീപിന്റെ ചരിത്രമുന്നേറ്റം. അതേസമയം ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് നോർവേയെ 4-1 തകർത്ത് 3 മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ച് ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറി. മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെതിരെ 5 ഗോളിന്റെ മിന്നും ജയവുമായി സെനഗലും പ്രതീക്ഷ സജീവമാക്കി. സ്പെയിൻ ഉറുഗ്വേയെ കീഴടക്കി ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഉറുഗ്വേയും സൌദി അറേബ്യയും പുറത്തായി. ഗ്രൂപ്പ് ഐയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു നോർവേയും ഫ്രാൻസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രണ്ട് ടീമുകളും നേരത്തെ തന്നെ അവസാന 32-ലേക്ക് യോഗ്യത നേടിയിരുന്നെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുന്ന കളിയായിരുന്നതിനാൽ മത്സരത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. എന്നാൽ സൂപ്പർ താരം എർലിംഗ് ഹാലണ്ടിനും ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡെഗാർഡിനും വിശ്രമം നൽകിയാണ് നോർവേ ഇറങ്ങിയത്. എന്നാൽ ഫ്രാൻസ് കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം ആദ്യ 11-ൽ തന്നെ ഇറക്കി. കളി ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫ്രാൻസ് അവരുടെ ഫുട്ബോൾ മികവ് ലോകത്തിന് വീണ്ടും കാണിച്ചുകൊടുത്തു. കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ എംബാപ്പയ്ക്കും ഒലീസയ്ക്കും പകരം ഇത്തവണ മറ്റൊരാളായിരുന്നു അവരുടെ ഹീറോ. ബലോന്ത് ഓർ ജേതാവ് ഉസ്മാൻ ഡെംബലെ ആദ്യ പകുതിയിലെ വെറും 32 മിനിറ്റിനുള്ളിൽ ഡെംബലെ തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ തന്നെ നോർവേ മത്സരത്തിൽ നിന്ന് അപ്രസക്തരായി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക്കുകളിൽ ഒന്നായി ഫ്രഞ്ച് ലീഗിൽ PSG താരമായ ഡെംബലെയുടേത്. ഇരുവിങ്ങുകളിലൂടെയും മധ്യത്തിലൂടെയും ഡെംബലെയും എംബാപ്പയും ഒലീസയും ഡിസിറെഡുവേയും നടത്തിയ കുതിപ്പുകൾ നോർവേ പ്രതിരോധത്തെ നിരന്തരം ഭീതിയിലാഴ്ത്തി. അതേസമയം സ്ട്രൈക്കർ ഹാലണ്ടും മിഡ്ഫീൽഡർ ഒഡെഗാർഡും വിശ്രമത്തിലായിരുന്നതിനാൽ നോർവേയുടെ ആക്രമണത്തിന് പതിവ് മൂർച്ചയുണ്ടായിരുന്നില്ല. ഫ്രാൻസിന്റെ ആധിപത്യത്തിനിടയിൽ തെലോ അസ്ഗാർഡിലൂടെ നോർവേ 1 ഗോൾ തിരിച്ചടിച്ചെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാനായില്ല. അതിനിടെ കിട്ടിയ ഒരു പെനാൽറ്റി കിക്ക് അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സ്ട്രാൻഡ് ലാർസന്റെ ദുർബലമായ കിക്ക് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മെയ്നാൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. 2-ാം പകുതിയിലും ഫ്രാൻസ് പന്ത് കൈവശം വെച്ച് കളിയുടെ വേഗം നിയന്ത്രിച്ചു. അവസാന വിസിലിനു മുമ്പ് ഡിസിറെ ദുബൈയിലൂടെ 1 ഗോൾ കൂടി നേടി 4-1 വിജയം ഉറപ്പിച്ചു. ഈ വിജയത്തോടെ 3 മത്സരങ്ങളിലും ജയിച്ച് 9 പോയിന്റുമായി ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. റൌണ്ട് ഓഫ് 32-ൽ അവരുടെ എതിരാളി സ്വീഡനാണ്. ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായി മുന്നേറിയ നോർവേക്ക് ഐവറി കോസ്റ്റാണ് എതിരാളി. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താനുള്ള പോരാട്ടമായിരുന്നു. സെനഗലിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഇറാഖിന് വലിയൊരു ജയം തന്നെ വേണ്ടിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ കളി അവർക്ക് പ്രതികൂലമായി. 4-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ വഴങ്ങിയ അവർക്ക് 13-ാം മിനിറ്റിൽ അടുത്ത പ്രഹരം കിട്ടി. സെനഗൽ നായകൻ സാദിയോ മാനയെ ബോക്സിന് പുറത്തുവച്ച് വീഴ്ത്തിയതിന് ഇറാഖ് പ്രതിരോധ താരം റെബിൻ സുലാക്ക ചുവപ്പ് കാർഡ് കണ്ടു. 10 പേരായി ചുരുങ്ങിയ ഇറാഖിന് മത്സരം പിന്നീട് അതിജീവനത്തിന്റേതായി. ആദ്യ പകുതിയിൽ സെനഗൽ ആക്രമണങ്ങളെ അവർ ചെറുത്തുനിന്നെങ്കിലും 2-ാം പകുതി ആളെണ്ണത്തിലുള്ള മുൻതൂക്കം സെനഗൽ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി. 4 ഗോളുകളാണ് അവർ ഇറാഖ് ഗോൾ പോസ്റ്റിൽ നിക്ഷേപിച്ചത്. മധ്യനിര താരം പാപ്പാഗുയെ 2 തവണ വലകുലുക്കി. ഇസ്മായില സാർ, ഇലിമാൻ എൻഡയെ എന്നിവരും ലക്ഷ്യം കണ്ടു. വമ്പൻ ജയത്തോടെ 3 പോയിന്റും മികച്ച ഗോൾ ശരാശരിയും നേടിയ സെനഗലിന് മികച്ച 3-ാം സ്ഥാനക്കാരിലൊരാളായി നോക്കൌട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എച്ചിൽ അവസാന മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: സ്പെയിനിന് പിന്നിൽ ആരൊക്കെയാകും നോക്കൌട്ടിലേക്ക് കടക്കുക? ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദെ ചരിത്രം കുറിക്കുമോ? അതോ അനുഭവസമ്പന്നരായ ഉറുഗ്വേയും സൌദി അറേബ്യയും തിരിച്ചുവരുമോ? ഒടുവിൽ സ്പെയിനിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായി മുന്നേറിയത് ഈ ലോകകപ്പിലെ അത്ഭുത ടീമായ കേപ്പ് വെർദെ തന്നെ. നേരത്തെ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ കുരുക്കിയ അവർ ഇത്തവണ പിടിച്ചത് ഏഷ്യൻ രാജ്യമായ സൌദി അറേബ്യയെ. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ഗോളൊന്നും പിറന്നിട്ടില്ലെങ്കിലും

വിരസമായില്ല കളി. ആദ്യ കളികളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പന്ത് കൂടുതൽ കൈവശം വെച്ചതും ഷോട്ടുകൾ ഉതിർത്തതും കേപ്പ് വെർദെ തന്നെയായിരുന്നു. ഗോൾ നേടാനായില്ലെങ്കിലും സൗദിക്ക് ആക്രമിക്കാൻ അധികം അവസരം അവർ നൽകിയില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോഴുള്ള അവരുടെ ആഘോഷം ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായി. ഉറുഗ്വേ സ്പെയിനിനോട് പരാജയപ്പെടുകയും ചെയ്തതോടെ രണ്ടാം സ്ഥാനക്കാരായി കേപ്പ് വെർദെ നോക്കൌട്ടിലേക്ക്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് അവർക്കവിടെ എതിരാളി. ഈ ലോകകപ്പിൽ ആരാധകരെ ഏറ്റവും നിരാശരാക്കിയ പ്രകടനങ്ങളിലൊന്നായി ഉറുഗ്വേയുടേത്. സ്പെയിനിനെതിരെ ജയം മാത്രം ലക്ഷ്യമിട്ട് ഇറങ്ങിയ അവർക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള കളി പോലും കാഴ്ചവെക്കാനായില്ല. പന്ത് കൈവശം വച്ച് ക്ഷമയോടെ ആക്രമണം ഒരുക്കി ഉറുഗ്വേയെ നിയന്ത്രിക്കുകയായിരുന്നു സ്പെയിൻ. ഹാഫ് ടൈമിന് തൊട്ടുമുൻപ് നിർണായക ഗോൾ വന്നു. അലക്സ് ബയേനയുടെ ഷോട്ട് ഉറുഗ്വേ ഗോൾ കീപ്പർ ഫെർണാണ്ടോ മുസ്ലേരയ്ക്ക് കൈയിലൊതുക്കാനായില്ല. സ്പെയിൻ ഒരു ഗോളിന് മുന്നിൽ. ഗോൾ തിരിച്ചടിക്കാനുള്ള ഉറുഗ്വേയുടെ ശ്രമങ്ങളെല്ലാം രണ്ടാം പകുതിയിൽ നിഷ്ഫലമായി. മധ്യനിരയിലെ പന്തടക്കവും പ്രതിരോധത്തിലെ അച്ചടക്കവും ചേർന്നപ്പോൾ സ്പെയിൻ വിജയം സ്വന്തമാക്കി. അവസാന നിമിഷം അഗസ്റ്റിൻ കെനോബിയോ ചുവപ്പ് കാർഡ് കണ്ടതോടെ ഉറുഗ്വേയുടെ ദുരന്തം പൂർണമായി. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിലേക്ക് കടക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ ബെൽജിയത്തിന്മേലായിരുന്നു. ലോകകപ്പിന് മുമ്പ് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായി വിലയിരുത്തപ്പെട്ട അവർക്ക് ആദ്യ രണ്ട് മത്സരങ്ങളിലും സമനില വഴങ്ങിയതോടെ അവസാന ദിനത്തിൽ ന്യൂസിലാൻഡിനെതിരെ ജയിച്ചാൽ മാത്രമേ നോക്കൌട്ട് ഉറപ്പാക്കാനാകുമായിരുന്നുള്ളൂ. ആദ്യ മിനിറ്റുകളിൽ തന്നെ ബെൽജിയം ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കി. പന്തടക്കത്തിലും മുന്നേറ്റങ്ങളിലും അവർ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു. ആ സമ്മർദ്ദം ഫലമായി മാറിയത് 28-ാം മിനിറ്റിൽ. കെവിൻ ഡി ബ്രൂയിനയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് ലിയാൻഡ്രോ ട്രൊസാർഡ് ആദ്യ ഗോൾ നേടി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഗോളിന് മുന്നിലായിരുന്ന ബെൽജിയം ഹാഫ് ടൈമിനു ശേഷം സംഹാര രൂപം പൂണ്ടു. രണ്ടാം പകുതി ആരംഭിച്ച് 5 മിനിറ്റിനകം ട്രൊസാർഡ് വീണ്ടും വലകുലുക്കി. വീണ്ടും അസിസ്റ്റ് ഡി ബ്രൂയിനയുടേത്. ആ ഗോളോടെ മത്സരം ബെൽജിയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. തുടർന്ന് നായകൻ കെവിൻ ഡി ബ്രൂയിനെ സ്വന്തം പേരും സ്കോർ ഷീറ്റിൽ ചേർത്തു. ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ബെൽജിയൻ താരമെന്ന നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. 84-ാം മിനിറ്റിൽ എലീജ ജസ്റ്റ് ന്യൂസിലാൻഡിനു വേണ്ടി ഒരു ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടില്ല. പരിചയസമ്പന്നനായ റൊമേലു ലുക്കാക്കു ഉടൻ തന്നെ ബെൽജിയത്തിന്റെ 4-ാം ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ അലക്സിസ് സാലേമേക്കേഴ്സ് 5-ാം ഗോൾ കൂടി നേടിയതോടെ ബെൽജിയത്തിന്റെ 5-1 ജയം പൂർണമായി. ഈ വിജയത്തോടെ ബെൽജിയം 5 പോയിന്റുമായി ഗ്രൂപ്പ് ജിയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇറാനെതിരെ 1-1 സമനില നേടിയ ഈജിപ്തും 5 പോയിന്റ് നേടിയെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിന്റെ കരുത്തിലാണ് ബെൽജിയം ഗ്രൂപ്പ് ജേതാക്കളായത്. നോക്കൌട്ട് റൌണ്ടിൽ മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളെ അവർ നേരിടും. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിൽ ഈജിപ്തിന് ഒരു സമനില പോലും നോക്കൌട്ട് ഉറപ്പിക്കാൻ മതിയായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ കളത്തിലിറങ്ങിയത്. ബെൽജിയം ന്യൂസിലാൻഡ് മത്സരത്തിലെ സ്കോറും ഈ പോരാട്ടത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാഹചര്യമായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ സന്തോഷം തേടിയെത്തിയത് ഈജിപ്തിനെ. 5-ാം മിനിറ്റിൽ ഇറാൻ ഗോൾ കീപ്പർ അലി റേസ ബെയ്റാൻ വന്ദിന്റെ പിഴവ് മുതലെടുത്ത് മഹ്മൂദ് സാബർ പന്ത് വലയിലെത്തിച്ചു. അതോടെ മുഹമ്മദ് സലായുടെ നേതൃത്വത്തിൽ ഈജിപ്ത് ആത്മവിശ്വാസത്തോടെ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. എന്നാൽ ആ ലീഡ് അധികനേരം നീണ്ടില്ല. 14-ാം മിനിറ്റിൽ ഇറാന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ഈജിപ്ത് ഗോൾ കീപ്പർ തടഞ്ഞെങ്കിലും തിരിച്ചുവന്ന പന്ത് റാമിൻ റസായിയാൻ ശക്തമായ ഷോട്ടിലൂടെ വലയിലാക്കി. സ്കോർ 1-1. രണ്ടാം പകുതിയിൽ ജയത്തിനായി കൂടുതൽ ആക്രമിച്ചു കളിച്ചത് ഇറാനായിരുന്നു. മെഹ്ദി തരേമിയുടെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയത് അവർക്ക് നിരാശയായി. ഈജിപ്ത് പ്രതിരോധം പലവട്ടം സമ്മർദ്ദത്തിലായെങ്കിലും അവർ സമനില കൈവിട്ടില്ല. മറുവശത്ത് സലായുടെ മുന്നേറ്റങ്ങൾ ഇറാൻ ബോക്സിലും ഭീതി വിതച്ചെങ്കിലും നിർണായക അവസരങ്ങൾ ഗോളായില്ല. മത്സരത്തിന്റെ ഏറ്റവും നാടകീയ നിമിഷം ഇഞ്ചുറി ടൈമിലായിരുന്നു. ഇറാൻ പ്രതിരോധ താരം ഷോജ ഖലീൽ സാദെ നേടിയ ഗോൾ ആദ്യം അനുവദിക്കപ്പെട്ടു. ആ ഗോളോടെ ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ടിലെത്തുമെന്ന് എല്ലാവരും കരുതിയ നിമിഷം. എന്നാൽ ദീർഘനേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷം ഓഫ്സൈഡ് വിധിച്ചതോടെ ഗോൾ റദ്ദാക്കി. സെക്കൻഡുകൾക്കുള്ളിൽ ഇറാന്റെ ആഘോഷം നിരാശയായി മാറി. ഈ സമനിലയോടെ 5 പോയിന്റുമായി ഈജിപ്ത് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തെത്തി. റൌണ്ട് ഓഫ് 32-ൽ ഓസ്ട്രേലിയയാണ് അവർക്ക് എതിരാളി.

മറുവശത്ത് 3 പോയിന്റുമായി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇറാന് മികച്ച 3ാം സ്ഥാനക്കാരിൽ ഒരാളാകുമോ എന്നറിയാൻ മറ്റു ഗ്രൂപ്പുകളിലെ ഫലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇറാന്റെ യാത്ര ഇവിടെ അവസാനിച്ചാലും ഈ ലോകകപ്പിൽ അവർ വലിയ ബഹുമാനം നേടിയെന്ന് പറയേണ്ടി വരും. യുദ്ധ സാഹചര്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും നിറഞ്ഞ തയ്യാറെടുപ്പിനിടയിലും അവർ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സര ദിനമായ ഇന്ന് 3 ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് നടക്കുന്നത്. എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും പനാമയും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ നേരിടും. പനാമ ഒഴികെ ഗ്രൂപ്പിലെ 3 ടീമുകൾക്കും 1ാം സ്ഥാനക്കാരാവാനുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട്.

0: അവസാന മത്സര ദിനമായ ഇന്ന് മൂന്ന് ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് നടക്കുന്നത്. എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും പനാമയും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ നേരിടും. പനാമ ഒഴികെ ഗ്രൂപ്പിലെ മൂന്ന് ടീമുകൾക്കും ഒന്നാം സ്ഥാനക്കാരാവാനുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട്. ജയിച്ച് ഒന്നാം സ്ഥാനം ഉറപ്പിക്കുക എന്നതു മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതേസമയം പനാമയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ലോകകപ്പിലെ അവസാന മത്സരത്തിൽ അട്ടിമറി സൃഷ്ടിച്ചു മടങ്ങാനാണ് അവർ ഇറങ്ങുക. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ അവർ ശ്രമിച്ചാൽ മത്സരം ആവേശകരമാകും. പക്ഷേ നിലവിലെ ഫോമും താരസാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനു തന്നെ മുൻതൂക്കം. ക്രൊയേഷ്യ ഖാന മത്സരത്തിൽ മധ്യനിരയിലെ പോരാട്ടം മത്സരത്തിന്റെ വിധി നിർണയിക്കാനാണ് സാധ്യത. ഖാനയ്ക്ക് 4 പോയിന്റും ക്രൊയേഷ്യയ്ക്ക് 3 പോയിന്റുമാണുള്ളത്. നോക്കൌട്ട് സാധ്യത സജീവമാണെങ്കിലും ആദ്യ സ്ഥാനങ്ങളിലെത്തിയാൽ അടുത്ത റൌണ്ടിൽ കടുത്ത പോരാട്ടങ്ങൾ ഒഴിവാക്കാം. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള പോരാട്ടവും ജേതാക്കളെ നിർണയിക്കും. 6 പോയിന്റോടെ കൊളംബിയയാണ് ഇപ്പോൾ ഒന്നാമത്, 4 പോയിന്റോടെ പോർച്ചുഗൽ രണ്ടാമതും. ലോകകപ്പിലെ ഏറ്റവും ആകർഷകമായ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന രണ്ട് ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഗോളുകൾക്ക് ക്ഷാമമുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. ആദ്യ കളിയിൽ കോംഗോയോട് 1-1 സമനില വഴങ്ങിയെങ്കിലും രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 5-0 പോർച്ചുഗൽ തകർത്തത്. 2 ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫോമിലായതോടെ പോർച്ചുഗൽ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യ രണ്ടു കളികളും ജയിച്ച കൊളംബിയയ്ക്കും ആത്മവിശ്വാസത്തിന് കുറവില്ല. നോക്കൌട്ടിന് മുമ്പ് ഇരു ടീമുകൾക്കും വലിയ മാനസിക മുൻതൂക്കം നേടാനുള്ള അവസരമാണ് ഈ മത്സരം. ഉസ്ബെക്കിസ്ഥാനെതിരെ ജയം നേടി മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ടിൽ ഇടം പിടിക്കാനാവും കോംഗോയുടെ ശ്രമം. അതേസമയം ഉസ്ബെക്കിസ്ഥാന് കന്നി ലോകകപ്പിൽ അഭിമാന ജയം നേടാനുള്ള അവസരം കൂടിയാണിത്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയും ജോർദാനും തമ്മിലുള്ള മത്സരത്തിന് കണക്കിൽ പ്രസക്തിയൊന്നുമില്ല. ആദ്യ രണ്ടു കളികളിലെ ജയങ്ങളോടെ നിലവിൽ ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പ്രകടനം കാണാനുള്ള ആവേശത്തോടെയാകും ആരാധകർ ഈ മത്സരത്തിനും കാത്തിരിക്കുക. 5 ഗോളുകളോടെ ലോകകപ്പിലെ ടോപ് സ്കോററാണ് 39-കാരനായ മെസ്സി ഇപ്പോൾ. എന്നാൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതിനാൽ കോച്ച് ലയണൽ സ്കലോണി മെസ്സിക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട്. മറുവശത്ത് ജോർദാന് ഇത് ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസാന അവസരമാണ്. ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടം ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരെ തീരുമാനിക്കുന്നതിൽ നിർണായകമാണ്. 3 പോയിന്റുള്ള ഇരു ടീമും ജയത്തോടെ മുന്നേറാനാകും ശ്രമിക്കുക. ഇന്നത്തെ മത്സരങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സരചിത്രം പൂർണ്ണമാകും. പിന്നീടങ്ങോട്ട് ജയം അനിവാര്യമായ മത്സരങ്ങൾ, അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0332.
5: ആകാശവാണി കോഴിക്കോട് ഇപ്പോൾ തായമ്പക അവതരിപ്പിക്കുന്നത് ശ്രീ നവീനും സംഘവും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തായമ്പക, അവതരിപ്പിച്ചത് ശ്രീ നവീനും സംഘവും.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400024440.
6: 9400024440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5:30. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ബാസിഗർ എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനുവും അൽക്ക യാഗ്നികും പാടിയ ഗാനമാണ് ഇന്നാദ്യം.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിലൂടെ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5 സ്റ്റാർ എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും ശ്രീനിവാസും പാടിയ ഗാനമാണ് ഇന്നാദ്യം.

ഈ ഗാനത്തോടുകൂടി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ

0: വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വാൽസ വില്യംസ്. Prime Minister Narendra Modi has arrived in Victoria for a 3-day visit to Seychelles. He was given a warm welcome by the President of Seychelles, Dr. Patrick Hermini, at the airport. Appreciating the gesture, Prime Minister Modi reiterated that Seychelles is a valued maritime partner and a close friend in the Indian Ocean. Mr. Modi said he is looking forward to a productive visit aimed at further strengthening India and Seychelles' long-standing ties and enhancing cooperation for the benefit of the people of both nations. Prime Minister Modi also thanked the Indian diaspora for the warm welcome at the airport. He said the manner in which the Indian diaspora has preserved and celebrated culture from different parts of India is appreciable. Prime Minister Modi

ചോദ്യങ്ങൾക്ക് sec.census.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരശേഖരണം പൂർത്തിയാക്കാവുന്നതാണ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി നാളെ 5 വയസ്സുവരെയുള്ള 162,529 കുട്ടികൾക്ക് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർഷ അറിയിച്ചു. ഇതിനായി 1993 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ബൂത്തുകൾക്ക് പുറമെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9 ടി ജെ വിനോദ് MLA ചേരാനെല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. തെരുവുനായ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തീരുമാനിച്ചു. ജില്ലാ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഡോഗ് കാച്ചേഴ്സിനെ സജ്ജമാക്കും. വന്ധീകരണം നടത്തുന്ന നായകൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ചെറുപ്പക്കാരുടെ ജീവിതം പുകച്ചു കളയേണ്ടതല്ലെന്നും ജീവിതമാണ് ലഹരി എന്ന് കണ്ട് വളരാൻ യുവത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ കോംപ്രമൈസ് അപ്രോച്ച് ആയിരിക്കും സർക്കാരിന്റേത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് തടസ്സമില്ലാതെയും മാഫിയകളുടെ ഭയമില്ലാതെയും ജനങ്ങൾക്ക് 24 മണിക്കൂർ സമയവും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുന്ന ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ നൈറ്റ് ലൈഫ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ മികച്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP നിർവഹിച്ചു. സൗജന്യ യാത്ര എന്നതിലുപരിയായി KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിതെന്ന് MP പറഞ്ഞു. എറണാകുളം ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂരിലേക്കായിരുന്നു പദ്ധതിയുടെ ആദ്യ സർവീസ്. എറണാകുളം യൂണിറ്റിന് കീഴിലുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും, ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംരംഭക കെ എ ഫാത്തിമ ബീവിയുമായി ഷാജി സി കെ നടത്തിയ അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണിയിൽ മ്യൂസിക് ടൈം, മൈൽസ് എവേ സ്പെഷ്യൽ പ്രോഗ്രാം. 8:00 നാടകം ഒടുവിൽ ഒരു തീരം, രചനാ സംവിധാനം ഖാൻ കാവിൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം, സ്ക്വാഷ് പ്ലെയർ സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 9:30 ആരോഗ്യവാണിയിൽ വെള്ളപ്പാണ്ട് തെറ്റിദ്ധാരണകളും ചികിത്സയും, ഡോക്ടർ ഫിബിൻ തൻവീറുമായി അഭിമുഖം. 10:00 ദേശീയ സംഗീത പരിപാടി.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം, കെഎഫ് ജോർജ് സംസാരിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ശ്രീനാരായണ ഗുരുവിൻ്റെ കുണ്ഡലിനി പാട്ട്, ആലാപനം കാവാലം ശ്രീകുമാർ, തുടർന്ന് പ്രഭാതഗീതം. തുടർന്നുള്ള പരിപാടികൾ ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ യാത്രികർ. തുടർന്ന് ആരോഗ്യം അമൂല്യത്തിൽ ഡോക്ടർ സ്നിഗ്ധ ഒ സംസാരിക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്, 7:55 ഇളയ നില. എട്ട് കഥാനേരത്തിൽ ബെന്യാമിൻ്റെ കഥ അച്ഛൻ. 8:45 സുവർണ മലരുകൾ. 9 മണിക്ക് സാമൂഹ്യ പ്രവർത്തകൻ PV രാജഗോപാലുമായി അഭിമുഖം, 1-ാം ഭാഗം. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:54 മൻ കി ബാത്. 10:55 മൻ കി ബാത് മലയാള പരിഭാഷ. 12:10 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 ഗസൽ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.

5 മണിക്ക് കോൽക്കളി കെ വി ഖാലിദ് ഗുരുക്കളും സംഘവും. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം, അവതരിപ്പിക്കുന്നത് ഷനോജ് കുമാർ എൻ കെ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി. 6:50 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 10:45 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയുമായി നടത്തുന്ന പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു 1-ാം റാങ്കും കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് 2-ാം റാങ്കും തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ 3-ാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ 1-ാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ 2-ാം റാങ്കും മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ 3-ാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000+ പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000+ കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ്

0: ിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിങ്ങിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
1: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിനും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P.Sathidevi അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. VD സതീശൻ സർക്കാരിന്റെ 1-ാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, PM ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും PM സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്കെത്തിയത്. PA മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും

പടർന്നു പിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച് വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരള ത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എം എൽ എ മാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് രജിച്ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. സി എ ജി റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ പി എം ശ്രീയിൽ നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ യു ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിനു മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും പി എം ശ്രീയുടെ അംബാസിഡറാകാൻ ശംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും പി പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും

0: ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒടുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് എൻ ശംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു KCB. ഇപ്പോൾ 8000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8.14 രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നയാ പൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും, നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ SC ST വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് SC വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും ST വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. PM ശ്രീ പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബെക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് 2nd Pinarayi സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ KPCC യിലേക്ക് പോകില്ല. പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900+ ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും. അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ KR ഗൗരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള നാലുവരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
1: ആകാശവാണി കോഴിക്കോട്. വയലും വീടും

0: ഏവർക്കും പ്രിയങ്കരമായ കാർഷിക വിളയാണ് ചക്ക. മൾബറി കുടുംബത്തിൽ ഉൾപ്പെടുന്ന പ്ലാവിൽ നിന്നും ലഭിക്കുന്ന ചക്ക കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഫലമായി അറിയപ്പെടുന്നു. വൈറ്റമിനുകളുടെയും പ്രോട്ടീൻ, പൊട്ടാസ്യം എന്നിവയാലും സമൃദ്ധമായ ഈ ഫലം ഇന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വരെ ശമനമുണ്ടാക്കുന്ന ഒരു ഔഷധ ഘടകമായും വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായേക്കാവുന്ന ഭക്ഷ്യക്ഷാമങ്ങളെ നേരിടാൻ വരെ കഴിയുന്ന ചക്കയുടെ വിശേഷങ്ങൾ ഒത്തിരിയാണ്.
1: ചക്കയും ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് മാവൂരുള്ള സ്നേഹ ഭക്ഷ്യോൽപാദന വിപണന കേന്ദ്രം മേധാവിയും സംരംഭകയുമായ ഫാത്തിമ ബീവിയുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: അപ്പോൾ ഈ ചക്കയിൽ തന്നെ രണ്ട് തരം, കൂഴച്ചക്കയും അതുപോലെ തന്നെ ഈ വരിക്ക ചക്കയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ?
3: കൂഴച്ചക്ക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് പഴുത്തു പോവുകയും ചെയ്യും. പക്ഷേ അത് കൂഴച്ചക്ക ഒരു കാര്യത്തിന് നല്ലതാണ്. കൂഴച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുരു എടുത്തിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും അതിൻ്റെ കുരു സ്റ്റോക്ക് ചെയ്യാം. പണ്ടൊക്കെ ഈ കൂഴച്ചക്കയുടെ അതിൻ്റെ ചാറെടുത്തിട്ട്, ഇന്ന് കുട്ടികളാരും കണ്ടില്ല പിന്നെ പായെന്താണെന്നോ പരമ്പെന്താണെന്നോ അറിയാത്ത കാലഘട്ടം ഇപ്പോഴും. അന്നത് പരമ്പിനകത്ത് അങ്ങോട്ട് അത് നിരത്തിയിട്ട് വെയിലത്തിട്ട് ഉണക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടും. ഇപ്പം അത് പരമ്പും പായും ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് ട്രെയറുണ്ട്. ട്രെയറിനകത്ത് ഈ ഇതിനെ ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കടിച്ചു കുറച്ച് തിന്നുകൊണ്ട് നടക്കാൻ നല്ലതാണ്. പിന്നെ വരിക്കച്ചക്ക എന്ന് പറഞ്ഞാൽ വരിക്ക വേവിക്കാനൊക്കെ നല്ല സാധനമാണ്. പഴഞ്ചക്ക, ഈ പഴഞ്ചക്ക എന്ന് പറയുന്നത് കൂഴച്ചക്കയ്ക്ക് പഴഞ്ചക്ക എന്ന് പറയും. വരിക്കച്ചക്ക എന്ന് പറയുന്നത് അതിപ്പം ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ഈ പഴുത്ത ചക്കയില്ലേ, നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ ആ പഴുത്ത ചക്ക അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് പഴംപൊരിയുടെ മാവെല്ലാം മുക്കി അതിനകത്ത് മുക്കിയിട്ടും പൊരിക്കാം. അതല്ലാതെ നമ്മൾ ഈ സമൂസയുടെ ഒരു സാധനം വാങ്ങാൻ കിട്ടും, ലേസ്, അത് വാങ്ങി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ച് ഇതങ്ങോട്ട് പൊരിച്ച് കൊടുത്താലുണ്ടല്ലോ നല്ലതാണെന്നറിയോ? മക്കൾ പിന്നെയും പിന്നെയും ചോദിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും ഇത് ചക്കയാണെന്ന് അവരറിയില്ല. പക്ഷെ അത് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചക്ക കടത്തി കൊടുക്കണം. അപ്പം പല വിധത്തിലും ചക്ക ഉണ്ടാക്കാം, ചക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചക്കയുടെ എന്ന് പറയുന്നത് ചക്ക വരട്ടി എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്,
2: ചക്ക വരട്ടി.
3: അതിപ്പോൾ ഞാനത് ചക്ക ബർഫി ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് പാൽപ്പൊടിയും ഗ്ലൂക്കോസും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് കുട്ടികൾ അത് മിഠായി പോലെ ചെറിയ സിൽവർ പേപ്പറല്ലേ അതിൽ പൊതിഞ്ഞു വെച്ചെന്നാൽ ഇവർ പറക്കി തിന്നോളും. അങ്ങനെ പല വിധത്തിലും നമ്മുടെ ചക്കയുടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം.
2: സംരംഭത്തിന്റെ ഭാഗമായിട്ട് ഈ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്?
3: ഞാൻ ചക്കയുടെ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ എടുക്കുക. അത് മുറുക്കുണ്ട്, പക്കാവടയുണ്ട്, ആറാം നമ്പറുണ്ട്, പിന്നെ മിച്ചർ. നമ്മൾ സാധാരണ മിച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കടലയല്ലേ ഇടുന്നത്, അതിന് പകരം ചക്കക്കുരു എണ്ണയിൽ പൊരിച്ച് ഇതിനകത്ത് ഇടണം. അതുപോലെ ചക്കയുടെ ചകിണി പൊരിച്ച് മസാലയൊക്കെ തേച്ച് പൊരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മിച്ചറാത്. അപ്പോൾ അങ്ങനെ എണ്ണയിൽ പൊരിക്കുന്ന കുറച്ച് കാരണം. പിന്നെ മറ്റേത് പഴയ കാലത്തുള്ള അട വേറെ എടുക്കും, അത് കഴിഞ്ഞ സമൂസ, പിന്നെ ഈ ചട്ടിപ്പത്തിരി പോലെയൊക്കെയുള്ള ചക്ക നടുക്ക് വെച്ചിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി അല്ല കനത്തപ്പോ എന്നൊക്കെ പറയൂലേ, കിണ്ണത്തപ്പോ എന്നൊക്കെ, അതിൻ്റെ നടുക്ക് ഈ സാധനം വെക്കണം. എരിവുള്ളവർക്കാണെങ്കിൽ എരിവുള്ളത് വെച്ചെടുക്കാം, മധുരമുള്ളവർക്കാണെങ്കിൽ മധുരമുള്ള ഇട്ടിട്ട്, എണ്ണ ഉപയോഗിക്കാത്തവർക്ക് അങ്ങനെയും കൊടുക്കാം. ഒരുപാട് സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.
2: വിൽപ്പനയ്ക്ക്
3: ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ ചക്കക്കുരുവിന്റെ പൊടി.
2: അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ചക്കയുടെ പുറന്തോലി കൊണ്ടുള്ള ഉൽപ്പന്നം, അതായത് മുള്ളു കൊണ്ട്,
3: മുള്ള ചക്കയുടെ മുള്ളു കൊണ്ട് രണ്ട് കാര്യമുണ്ട്. ചീപ്പില്ലെങ്കിൽ വേഗം എടുത്ത് മുടിയിപ്പോവും ചെയ്യാം, മുടി ചീപ്പോ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ചീപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു മടൽ ഇതാ ചീന്തിയ ഒന്നും. അപ്പം ഈ അത് ഏറ്റവും നല്ലതാണ് ചക്കയുടെ മടൽ, കരിമടൽ എന്ന് പറയും അതിൻ്റെ കരിമുള്ള്. അത് ചെത്തി നല്ല ഉണക്കി പൊടിക്കുക, പൊടിച്ചു വെച്ചിട്ട് നമ്മൾ ഏത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്.
2: ഉണക്കി പൊടിക്കണം
3: അല്ല, ഇവർക്ക് ഷുഗർ പേഷ്യൻറ്റിന് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. പിന്നെ വേറെ നമ്മുടെ

പുള്ളിൽ ചേർക്കുന്നതിലും ദോഷമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലതാ അതാണ്, ഏതാ തിളപ്പിക്കുക, വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷുഗർ കുറഞ്ഞു കിട്ടും. അതൊന്ന് 7 ദിവസമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അത് നമ്മൾ പറയുന്നത് അവഗണിച്ച് പോകുക, ആരും നമുക്കൊരറിവ് പകർന്നു വന്നാൽ നമ്മളൊന്ന് പരീക്ഷിക്കുക. അത് അല്ലാതെ അത് അവഗണിക്കുകയല്ല, നേരാണോ അതൊന്ന് നമ്മൾ നോക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നല്ല കുട്ടികളായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല, അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ വിദേശത്ത് പോയി പഠിച്ച് ഇവിടെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഫാക്ടറി, നമ്മൾ വിദേശത്തല്ലേ മക്കളെ പറഞ്ഞു വിടുന്നത്, കാരണം വയസ്സായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആരുമില്ല, എൻ്റെ മക്കളൊക്കെ ഗൾഫിലാണ്, അപ്പോൾ നമ്മളെ നോക്കാൻ പോലും ആരുമില്ല. അതിനേക്കാളും നല്ല കുട്ടികളെ വിദേശത്തേക്ക് വിടാതെ അവിടുത്തെ കുറച്ച് അധ്യാപകരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ചിലവിന് കൊടുത്ത് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി മക്കളെ ഇവിടെ തന്നെ പഠിപ്പിച്ചൂടെ, നമ്മുടെ കൃഷിയുടെ ആയാലും മറ്റുള്ളതിനായാലും നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ ചെയ്യാം, അവരെ വിദേശത്തേക്ക് വിടേണ്ട, അവരെ ഒരു 100,000 കുട്ടികളെ നമ്മൾ വിദേശത്തേക്ക് വിടുന്നതിനേക്കാളും

0: നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ വിദേശത്ത് പോയി പഠിച്ച് ഇവിടെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഫാക്ടറി, നമ്മൾ വിദേശത്തല്ലേ മക്കളെ പറഞ്ഞു വിടുന്നത്, കാരണം വയസ്സായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആരുമില്ല, എൻ്റെ മക്കളൊക്കെ ഗൾഫിലാണ്, അപ്പോൾ നമ്മളെ നോക്കാൻ പോലും ആരുമില്ല. അതിനേക്കാളും നല്ല കുട്ടികളെ വിദേശത്തേക്ക് വിടാതെ അവിടുത്തെ കുറച്ച് അധ്യാപകരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ചിലവിന് കൊടുത്ത് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി മക്കളെ ഇവിടെ തന്നെ പഠിപ്പിച്ചൂടെ, നമ്മുടെ കൃഷിയുടെ ആയാലും മറ്റുള്ളതിനായാലും നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ ചെയ്യാം, അവരെ വിദേശത്തേക്ക് വിടേണ്ട, അവരെ ഒരു ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ വിദേശത്തേക്ക് വിടുന്നതിനേക്കാളും നല്ല വിദഗ്ധ ഡോക്ടർമാർക്ക് നല്ല ശമ്പളം കൊടുത്ത് സ്ഥാപനം ഉണ്ടാക്കി ഇവിടെ അവർക്ക് ക്ലാസ് കൊടുത്ത് ഇവിടെ ആ സ്ഥാപനമാകുമ്പോൾ നമ്മുടെ നാട്ടിലും വികസനം ഉണ്ടാവൂലേ.
1: അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ചർച്ചാ വിഷയമായിട്ടുള്ള കൂൺ കൃഷിയും അതിൻ്റെ കൂൺ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതും ഇന്ന് വളരെ വിപുലമായിട്ട് തന്നെ
0: ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് മഷ്റൂം, മില്ലറ്റ്, ചക്ക, മരച്ചീനി. അത് അതിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഈ കുരുമുളകൊക്കെ നമ്മൾ മരത്തേലിടുമ്പോൾ അത് കയറിപ്പോകാനൊരു താങ് വേണം, അതില്ല. അതുകൊണ്ട് എനിക്കിത് വലിയ വികസിപ്പിച്ച് ഇപ്പം ഞാനെന്ത് ചെയ്യോ, സ്പൈസസ് ബോർഡിൽ ഓർഡർ തരും, മഷ്റൂമിൻ്റെയൊക്കെ ചമ്മന്തിപ്പൊടി, പ്രോട്ടീൻ പൗഡർ, അതേപോലെ തന്നെ നമ്മുടെ ചക്കയുടെ ഇത്, അതൊക്കെ അവരെനിക്ക് ഓർഡർ തരുമ്പം എക്സിബിഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാ എൻ്റെ അടുത്തായിരിക്കും, പഞ്ചായത്തിൽ നിന്ന് വരെ എൻ്റെ അടുത്തായിരിക്കും ആവശ്യപ്പെടുക, എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അത് കൃഷി വകുപ്പുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്.
1: അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഈ പരിശീലനം എവിടെ നിന്നാണ്?
0: ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു, ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തകയാണ് എന്ന് വെച്ചാൽ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കണ്ടു വളർന്ന ഒരു പാർട്ടിയാണ്. അതിപ്പോഴും ആ പാർട്ടിയുടെ ഒരു പ്രവർത്തിക്കാൻ പറ്റത്തില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും എല്ലാം ആ പാർട്ടിയാണ്. അപ്പം ഞാൻ ജില്ലാ കമ്മിറ്റി, വനിതാ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായിട്ടും സെക്രട്ടറിയായിട്ടും വളരെ കാലം ഇരുന്ന ഒരാളാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പാർട്ടിയുടെ ചെലവിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകും. അപ്പോൾ എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ ഇതിന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എല്ലാവരും തിരിച്ചു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടാണ് ട്രെയിനിങ് സെൻ്റർ എന്ന് കണ്ടുപിടിക്കും. അങ്ങനെയാണ് മരച്ചീനിയുടെ അത്, ആലപ്പുഴയിൽ ചക്കയുടെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഇതിൻ്റെ ട്രെയിനിങ് കഴിയും. അത് ആ പോകുന്ന വഴിക്ക്, അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ മകൾക്ക് ക്യാൻസർ വന്ന് കിടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു അവിടെ ജാനകി എന്ന് പറഞ്ഞവരാണ് ഈ കൂൺ കൃഷിയുടെ ഉണ്ടായിരുന്നു, എൻ്റെ കുട്ടി ക്യാൻസർ പിടിച്ച് ആശുപത്രി കിടക്കുക, അപ്പോഴും ഞാൻ അവിടെ പോയി പഠിക്കാൻ പോയി. അങ്ങനെ കുറേ തിരുവനന്തപുരത്ത് പോയ സമയത്തൊക്കെ ഞാനത് നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കൊരു ഉപകാരമായത്, പുറത്ത് പോയി പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിലും അവിടെ നിന്ന് എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഇന്ന ഇന്ന ചെയ്യാം, ഇന്ന ചെയ്യാമെന്നുള്ള, അതുപോലെ തന്നെ ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു റിട്ടയർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. നമ്മൾ പുറത്തേക്ക് അവർ റിട്ടയർഡായി കഴിഞ്ഞാലും സംഘടനയിൽ നിന്ന് പുറത്ത് പോയാലും അവർ തരുന്ന ഒരു നിലവിളക്കം തരും, ഒരു പുറപ്പും തരും, നീ ഇനി എങ്ങും പോണ്ട, പ്രാർത്ഥിച്ച് അവിടെ കുത്തിയിരുന്ന. പക്ഷേ അതിൽ ഒതുങ്ങുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മളാണ് നമ്മുടെ കുട്ടികളെ വിദേശത്ത് വിടുന്നതും പഠിപ്പിക്കുന്നതും ജോലി കൊടുക്കുന്നതും. അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, ഓ അവനെ നോക്കാൻ പറ്റില്ല, അവനവിടാണ്, അവരെ നമ്മളവിടെ വിടുന്ന നമ്മളല്ലേ, അവരവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടണം. അപ്പം എനിക്ക് പ്രായമായി എന്നും പറഞ്ഞ് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രോഗിയാകും. നമ്മൾ പുറത്ത് ഇറങ്ങുക, ഇതേപോലെ പ്രവർത്തിക്കുക. എനിക്ക് എൻ്റെ വയസ്സ് 83-ാമത്തെ വയസ്സിലേക്ക് എത്തി ഇപ്പം. അപ്പോൾ എന്നാലും ഇനി ഞാൻ ഒരു 300 വർഷം കൂടി ജീവിക്കുമെന്നാണ് എനിക്ക്
1: തോന്നുന്നത്. അപ്പോൾ ഈ പ്രായത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്നും സജീവമായിട്ട് നിൽക്കുന്ന ഫാത്തിമത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നുകൂടി ഉണർത്തിക്കാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത്, ഒരു ഫോണിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഫോൺ നല്ലതാണ്, ചീത്തയാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ദൂരെ ഇരുന്ന്. അപ്പോൾ അതിൽ മാത്രം കുട്ടികളും നമ്മളും അതിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ നമുക്ക് കിട്ടുന്ന അറിവുകൾ, കാരണം ഇപ്രാവശ്യം ഞാൻ ഒരു യാത്ര ചെയ്തപ്പോൾ എല്ലാ ഇത് വന്ദേ ഭാരതം അതിലാണ് പോയത്, എല്ലാവരും ഇരിക്കുന്നതിൻ്റെ മുൻപിലും പത്രമുണ്ട്, മാതൃഭൂമി പത്രമാണെന്ന് തോന്നുന്നു. ഞാനല്ലാത്തവരാരും ഞാനിരുന്ന് ആ ഭാഗത്ത് വായിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ വായനാശീലം നമ്മളിൽ കുറഞ്ഞു വരികയാണ്. വായനാശീലം എപ്പോഴും ഉണ്ടെങ്കിലും നമുക്ക് അറിവ് വർദ്ധിച്ചിരിക്കുക. അപ്പോൾ കുട്ടികളായാലും കൂടുതൽ വായിക്കാൻ അവരെ നിർബന്ധിക്കുക. അപ്പോൾ അവർ വായിച്ച് വളരണം, അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ആയിപ്പോവും. അപ്പോൾ വായിച്ച് മക്കൾ വളരണം, കുറേ വായന വേണം. അതുപോലെ തന്നെ അമ്മമാർക്കായാലും കുട്ടികൾക്കായാലും അറിവ് എവിടുന്ന് നമുക്ക്

0: കിട്ടിയാലും ആ അറിവിനെ നല്ലത് നമ്മൾ ഉൾക്കൊള്ളുക, നല്ലത് ഉൾക്കൊണ്ടിട്ട് നമ്മൾ അതിനെ പിന്തുടരുക. കാരണം നന്മയൊക്കെ പോയി പോയി. പഴയ കാലത്ത് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ കസേരയൊക്കെ, കസേര കണ്ടാൽ മതി നമ്മൾ വരയ്ക്കുന്ന കാലമാണ്. അത് അച്ഛനും വേണ്ട, അപ്പൂപ്പനും വേണ്ട. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വിട്ട് കഴിഞ്ഞാൽ അവരെ വിളിക്കുക, അടുത്ത് വിളിക്കുക, മോനെ നിനക്ക് ഗുണ്ടയാകണോ എന്ത് വേണം, അല്ലെങ്കിൽ അവൻ നമ്മളെ ശരിയാക്കും. ആ കാലഘട്ടത്തിലേക്ക് പോയി. അപ്പോൾ ആ കുട്ടികളെയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, നന്മയിലേക്ക് കൊണ്ടുവരണം, നല്ലത് പറഞ്ഞു കൊടുക്കണം. അതിന് ഉപദേശം കൊടുക്കാൻ ഇന്ന് ആർക്കും ഉപദേശം കേൾക്കാനും സമയമില്ല, നിൽക്കാനും സമയമില്ല, ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുക, ആ ബന്ധങ്ങൾ അകന്നു പോവുക. അതാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞത്, നമ്മുടെ കുട്ടികളെ വിദേശത്ത് വിട്ടു പഠിപ്പിക്കുന്നതിനേക്കാളും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനൊരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവണം. കാരണം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി, വിദേശത്തൊക്കെ കൂടുതലും ഓരോ വേണ്ടാത്ത ഓരോന്ന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഭൂരിപക്ഷം പേരും നമ്മളിൽ നിന്ന് കാണുന്നതാണ് കുട്ടികൾ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക്. അത് അവരുടെ കുറ്റമല്ല, അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാവും, അവരറിയില്ല ആ ഒരു ഇതിലേക്കൊക്കെ പോകും. അപ്പം നമ്മുടെ കുട്ടികൾ മുഴുവനും അങ്ങനെ പോയെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവൻ വീണ്ടും ഉപയോഗിക്കും. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയി, അതൊക്കെ വെച്ചാൽ അവനവൻ്റെ വീട്ടിലെ കൃഷി അവനവൻ തന്നെ ചെയ്ത് അവനവൻ തന്നെ ഉപയോഗിക്കാൻ പഠിക്കുക. ഒരഞ്ച് മൂട് വെണ്ട, അഞ്ച് മൂട് വഴുത, ഇങ്ങനെ ഒരു രണ്ട് മൂട് പ്ലാവ്, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വരുമാനമായി, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാം. അങ്ങനെ വിദേശ മറ്റുള്ള സ്ഥലത്തെ വിഷം നമ്മൾ കഴിക്കുന്നു എന്ന് മറ്റുള്ളവരെ പറയുകയും വേണ്ട, നമ്മുടെ നാട്ടിലേക്ക് വിഷം കൊണ്ടുവരാതിരിക്കുന്നതിന്
1: നമ്മുടെ പഴയകാല സംസ്കാരവുമായിട്ട് പുത്തൻ തലമുറ
0: അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അവരെ നല്ല വഴിക്ക് നമ്മൾ പറഞ്ഞു വിടേണ്ട ഒരു ചുമതല രക്ഷിതാക്കൾക്കും ഭരണകർത്താക്കൾക്കും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കൂട്ടായിട്ട് നല്ലൊരു സംസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കൈകോർത്ത് പോകാം.
1: തീർച്ചയായിട്ടും. അപ്പോൾ ചക്കയും അതുപോലെ തന്നെ കൂണു കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു സംരംഭം നടത്തുന്ന ഫാത്തിമത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടി ഒന്ന് പറയാം അല്ലേ?
0: പറയാം. 99 46 91 68 09. ഈ നമ്പറിൽ മാവൂരാണ് എൻ്റെ താമസം. സ്നേഹ എന്നൊരു ചെറിയ സ്ഥാപനമുണ്ട്.
1: അതെ. ഈ സ്നേഹ ഭക്ഷ്യ ഉൽപ്പന്ന വിപണന കേന്ദ്രം നടത്തുന്ന ഫാത്തിമ ബിവിയെ ബന്ധപ്പെടാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9 9 4 6 9 1 6 8 0 9. നല്ലൊരു വിശേഷവുമായിട്ട് വയലും വീടും പരിപാടിയിൽ ഒത്തുകൂടിയ ഫാത്തിമ ബീവിക്ക് ആ വയലും വീടും പരിപാടിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം.
2: ചക്കയും ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് മാവൂരുള്ള സ്നേഹ ഭക്ഷ്യോൽപാദന വിപണന കേന്ദ്രം മേധാവിയും സംരംഭകയുമായ ഫാത്തിമ ബീവിയുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്.
3: ഇനി ഒരു ഗാനം.

0: റേബിസ് അഥവാ പേവിഷബാധ. ഏറ്റവും ഭീതിതമായ ഒരു രോഗാവസ്ഥ കൂടിയാണ് മനുഷ്യരിലും മൃഗങ്ങളിലും പേവിഷബാധയാൽ പ്രകടമാവുന്നത്. ഈ രോഗം തെരുവു നായകളിൽ മാത്രമല്ല, വീട്ടിൽ വളർത്തുന്ന നായകളിലും മറ്റു വളർത്തുമൃഗങ്ങളിലും ഇത്തരം പേവിഷബാധ കണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പ്രിയ ശ്രോതാക്കളെ, പേവിഷബാധ പ്രതിരോധവും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു വെറ്ററിനറി സർജൻ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി.
1: മനുഷ്യോൽപ്പത്തി മുതൽ മനുഷ്യനെ ഭീതിയിലാഴ്ത്തുന്ന മാരകമായ വൈറൽ രോഗമാണ് റേബീസ് അഥവാ പേവിഷബാധ. രോഗം വന്നാൽ മരണം മാത്രം എന്നതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഭീതിതമായ മരണം എന്ന വസ്തുത കൂടെ ഉൾക്കൊള്ളുമ്പോൾ പേവിഷബാധ എന്ന ജന്തുജന്യ രോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ശരാശരി 20,000 പേരാണ് ഇന്ത്യയിൽ ഓരോ വർഷവും ഈ മാരക രോഗത്തിന് കീഴടങ്ങുന്നത്. ഈ രോഗം ബാധിച്ച മൃഗങ്ങൾ പ്രത്യേക രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാതെ രോഗാണുവാഹകരായി നിൽക്കുമെന്നത് രോഗത്തിന്റെ ഭീതി കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ നോക്കി മാത്രം കടിച്ച മൃഗത്തിന് പേവിഷബാധയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. സംശയമുള്ള മൃഗത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല, പകരം അതിന്റെ തലയിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തിന്റെ സ്റ്റെയിനിങ് ടെക്നിക് മുഖാന്തരം മാത്രമാണ് രോഗം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പൊതുവെ ഈ രോഗത്തിന് വാഹകരായി കണക്കാക്കുന്നത് തെരുവുനായകളാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന നായകളിലും അരുമ മൃഗങ്ങളിൽ നിന്നും ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വീടിനകത്ത് ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾ നമ്മളെ കടിച്ചാൽ അത് ഗൗരവത്തോടെ നമ്മൾ എടുക്കാറില്ല. അതിന് കാരണമായി നമ്മൾ പറയുന്നത് അതിന് കുത്തിവയ്പ്പുകൾ കൃത്യമായി എടുക്കുന്നതാണെന്നും പുറത്ത് അഴിച്ചു വിടുകയോ മറ്റു മൃഗങ്ങളുമായി സമ്പർക്കം ഇല്ല എന്നതുമാണ്. പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്ന്, വർഷാവർഷം പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയിട്ടുണ്ടെങ്കിലും റേബീസിനെതിരെ ആവശ്യമായ പ്രതിരോധം കൈവരിച്ചു എന്ന് നമുക്ക് തീർത്ത് പറയാനാവില്ല. രണ്ടാമത്തെ കാര്യം, അരുമ മൃഗങ്ങൾ ഇണചേരാനോ അല്ലെങ്കിൽ അവയുടെ പേടി, ശബ്ദ കോലാഹലങ്ങൾ കൂടിയ ഭയം, പ്രത്യേകിച്ച് വിഷു, ദീപാവലി പോലുള്ള പടക്കം പൊട്ടിക്കുന്ന ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്നീ സമയങ്ങളിൽ അരുമ മൃഗങ്ങൾ പലപ്പോഴും ഓടിപ്പോകാറുണ്ട്. അങ്ങനെ പുറത്തുപോയി തിരിച്ചു വരുന്ന മൃഗങ്ങളുടെ രോമസമൃദ്ധമായ ശരീരത്തിൽ മറ്റൊരു മൃഗം അടിപിടി കൂടിയതിൻ്റെയോ കടിച്ചതിൻ്റെയോ പാടുകൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്തുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത അരുമ മൃഗം നമ്മളെയോ വീട്ടിലെ മറ്റു മൃഗങ്ങളെയോ കടിച്ചാൽ നിർബന്ധമായും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുക. നമ്മുടെ അരുമ മൃഗത്തെ മറ്റൊരു ജീവി കടിച്ചെന്നിരിക്കട്ടെ, എന്തായിരിക്കും ആദ്യം ചെയ്യേണ്ടത്? വാക്സിനേഷൻ എന്ന് പറയാൻ വരട്ടെ. റേബീസ് പ്രതിരോധത്തിൽ വാക്സിനേഷനോളം പ്രാധാന്യമുണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്കും. മുറിവേറ്റ ഭാഗം പൈപ്പിൽ നിന്നോ ഹോസിൽ നിന്നോ റണ്ണിംഗ് ടാപ്പ് വാട്ടർ അഥവാ ചീറ്റുന്ന വെള്ളം സോപ്പ് പതപ്പിച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായി കഴുകി വൃത്തിയാക്കുക. പേവിഷബാധ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ ചെയ്യേണ്ടത്. സോപ്പ് ലായനിക്ക് പോലും രോഗാണുക്കളുടെ ആവരണം നശിപ്പിച്ച് അതിനെ കൊല്ലാനുള്ള കഴിവ്.

കഴിവുണ്ട്. സൂര്യപ്രകാശത്തിനും നിർവീര്യമാക്കാൻ സാധിക്കുന്നതാണ് ഈ വൈറസ്. എങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവയെ വരുതിയിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സയായ മുറിവ് കഴുകലും സോപ്പ് ലായനിക്കും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചുരുക്കം. കടിയേറ്റ മുറിവിലെ രോഗാണുക്കളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ തുടർന്നെടുക്കുന്ന പ്രതിരോധ വാക്സിൻ രോഗത്തെ ഫലപ്രദമായി തടയുന്നു. തുടർന്ന് ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പോസ്റ്റ് ബൈറ്റ് വാക്സിനേഷൻ, അതായത് കടിയേറ്റതിനു ശേഷം നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കാം. മനുഷ്യരിലെ പോലെ തന്നെ 0, 3, 7, 14, 28 എന്നീ ദിവസങ്ങളിലായി മുറിവിൻ്റെ തീവ്രതയും പ്രതിരോധത്തിൻ്റെ തോതുമനുസരിച്ച് ചില വ്യതിയാനങ്ങളോടുകൂടി തന്നെ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുത്തിവയ്പ്പുകൾ പൂർത്തീകരിക്കാം. അപ്പോഴും ഓർക്കുക, അടിവരയിട്ട് പറയട്ടെ, പ്രാഥമിക ചികിത്സ മുറിവ് പെട്ടെന്ന് തന്നെ സോപ്പ് ലായനി ഉപയോഗിച്ച് നന്നായി കഴുകി ആൻറ്റിസെപ്റ്റിക് ലായനി മുറിവിൽ പുരട്ടുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അതുപോലെ തന്നെ ക്ഷീരകർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്കയാണ് കടി കിട്ടിയ പശുവിൻ്റെ പാൽ, ചാണകം, മൂത്രം എന്നിവ കൈകാര്യം ചെയ്താൽ പേവിഷബാധ ഏൽക്കുമോ എന്നത്. പാൽ നമ്മൾ തിളപ്പിച്ചതിന് ശേഷമാണ് കുടിക്കുന്നത്. സൂര്യൻ്റെ ചൂടിന് പോലും നിർവീര്യമാക്കാൻ സാധിക്കുന്ന വൈറസ് 100 ഡിഗ്രി മുകളിൽ തിളപ്പിച്ച പാലിൽ ഉണ്ടാകില്ല എന്നതിൽ സംശയമില്ല. റേബീസ് വൈറസ് രോഗം ബാധിക്കപ്പെട്ട മൃഗങ്ങളുടെ ഉമിനീരിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാൽ, ചാണകം, കാഷ്ടം, മൂത്രം എന്നിവയിലൂടെ ഈ രോഗം പകരില്ല. രോഗമുള്ള മൃഗത്തിന്റെ കടിയിലൂടെ, മുറിവിൽ കലരുന്ന ഉമിനീരിലൂടെയോ അല്ലെങ്കിൽ ഉമിനീര് നേരിട്ട് കണ്ണിലോ തെറിക്കുന്നതിലൂടെയാണ് കൂടുതലായി രോഗം ബാധിക്കുന്നത്. രോഗബാധ ഏൽക്കുന്നത് നായ്ക്കളുടെ കടി മൂലമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ ഇതോടൊപ്പം പ്രസക്തമാണ്. നമുക്ക് നായയുടെ കടി ഏൽക്കുന്നത് വീട്ടിൽ നാം ഓമനിച്ചു വളർത്തുന്ന നായകളിൽ നിന്നോ തെരുവ് നായകളിൽ നിന്നോ ആണല്ലോ. ഒരു പേപ്പട്ടി മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് ആക്രമണ സ്വഭാവം വരുന്നതായും നിരവധി മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും കടിക്കുകയും ചെയ്യുന്നു. ഇത്തരം പേവിഷബാധ രോഗാണു, അതായത് റേബീസ് വൈറസ് അടങ്ങിയ ഉമിനീര് മുറിവിലൂടെ ശരീരത്തിലെ നാഡീവ്യൂഹത്തിൽ പ്രവേശിക്കുമ്പോഴാണ് രോഗം പിടിപെടുന്നത്. അതിവേഗത്തിൽ നാഡീവ്യൂഹത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനമായ തലച്ചോറിൽ പെട്ടെന്ന് തന്നെ എത്തുകയും അവിടെ ഈ വൈറസ് പെറ്റുപെരുകി തുടർന്ന് ചുരുങ്ങിയ കാലയളവിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ രോഗലക്ഷണങ്ങൾ കാണിക്കാനായി കൃത്യമായ സമയത്തിൻ്റെ കണക്ക് പറയാൻ സാധിക്കുകയില്ല. അത് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. എന്നാൽ കടിയേറ്റ സാഹചര്യത്തിൽ, അതായത് രോഗലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ മിക്ക കേസുകളിലും 10 ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് കടിച്ച നായയെ 10 ദിവസത്തെ നിരീക്ഷണത്തിനായി വെക്കാൻ വെറ്റിനറി ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. വീട്ടിൽ ഓമനിച്ചു വളർത്തുന്ന നായകളുടെ ഉടമസ്ഥർ നായകളുടെ പരിപാലനത്തിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനെ പാർപ്പിക്കാൻ സൗകര്യങ്ങളോട് കൂടിയ കൂട്, ആരോഗ്യകരമായ ഭക്ഷണം, ചികിത്സ എന്നതിനോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അരുമകളെ പരിപാലിക്കുന്നവർ റെസ്പോൺസിബിൾ പെറ്റ് പാരൻസ് ആവുന്നത്. ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ കുത്തിവയ്പ്പുകളാണെന്ന് പറഞ്ഞല്ലോ. ഒരു നായക്കുഞ്ഞ് ജനിച്ച് 45 ദിവസം പ്രായമാകുമ്പോഴാണ് ആദ്യ ഡോസ് കുത്തിവയ്പ്പ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മാസം പ്രായമാവുമ്പോൾ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലെ വെറ്റിനറി സർജനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ നടപടികളെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായി കുത്തിവയ്പ്പുകൾ എടുത്തു തുടങ്ങാൻ ശ്രദ്ധിക്കുക. നായകളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള മൾട്ടി കമ്പോണന്റ് വാക്സിനും പ്രേവിഷബാധയ്ക്കുള്ള വാക്സിനും ചെയ്യുന്നതാണ് ഉത്തമം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളും പഞ്ചായത്ത് ലൈസൻസ് നടപടികളും പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചതും വർഷത്തിൽ അതിന്റെ ബൂസ്റ്റർ ഡോസുകൾ ചെയ്യുന്നതുമായ നായകളിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും മറ്റൊരു മൃഗത്തിന്റെ ആവിചാരിതമായ കടി ഏൽക്കുമ്പോൾ പോസ്റ്റ് ബൈറ്റ് വാക്സിനേഷൻ, അതായത് കടിയേറ്റതിന് ശേഷം ചെയ്യുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രകാരം കുത്തിവയ്പ്പ് എടുക്കണം. ചികിത്സയില്ലാത്ത മാരക രോഗമായതിനാൽ നാം എടുക്കേണ്ട കരുതലാണ് ഇതിലൂടെ ഉറപ്പാക്കുന്നത്. വളർത്തു നായകൾ കൂടുതലായി കടിക്കുന്നത് അപരിചിതരെയും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചുമാണ്. ചില നായ ഇനങ്ങൾ കടിക്കുന്ന പ്രവണത ഉള്ളവരായിരിക്കും. നായ്ക്കളെ കണ്ണിലേക്ക് തുറച്ചു നോക്കുകയും പേടിപ്പിക്കുകയും ചെയ്താൽ കടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെരുവ് നായകൾ ഒരാവാസ പരിധിയിൽ കൂട്ടത്തോടെ താമസിക്കുന്നതും കൂടുതൽ ചെന്നായകളിൽ നിന്ന് പരിണാമം സംഭവിച്ചതുമാണ്. നായക്കൂട്ടങ്ങൾ തമ്മിലുള്ള കടിപിടികൾക്കിടയിൽ ചെന്നുപെട്ടാലും നായ തീറ്റയെടുക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രസവിച്ചു കിടക്കുമ്പോഴും ശല്യം ചെയ്യുന്നതായി തോന്നിയാൽ കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. കെട്ടിയിട്ടതും വേലിക്കകത്തുമായ നായയുടെ അടുത്തേക്ക് പോവാതിരിക്കുകയും നായയുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കുന്ന പ്രവണതയും ഒഴിവാക്കുക. ഇവയെല്ലാം നായയെ പ്രകോപിപ്പിച്ചേക്കാം. ചെറിയ നായക്കുഞ്ഞുങ്ങളോടുള്ള ഓമനത്വം കാരണം അവയുടെ അടുത്തേക്ക് പോകുന്നവരെ അമ്മ നായ ആക്രമിച്ച സാഹചര്യം നമ്മുടെ നാട്ടിൽ പതിവായി കേൾക്കാറുണ്ട്. നായയുടെ ചേഷ്ടകൾ മനസ്സിലാക്കി

0: കേൾക്കുക എന്നത് പ്രാധാന്യമർഹിക്കുന്നു. നമുക്ക് ചുറ്റും കാണുന്ന തെരുവ് നായകളിൽ ഭൂരിഭാഗവും സമാധാനപ്രിയരായ നായകളായിരിക്കും. അവയുടെ ചെവിയുടെ നിൽപ്പും കണ്ണുകളിൽ നിന്നും അത് വ്യക്തമാവും. നിങ്ങളെ നേരെ നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത, ചെവി പുറകിലേക്ക് സാധാരണഗതിയിൽ പിടിച്ച് വളഞ്ഞുകൂടിയ ശരീരഭാഷ, അഥവാ ക്രൗച്ചിങ് കവറിങ് എന്നൊക്കെ പറയുന്ന ശരീര ചേഷ്ടകളോട് കൂടിയ നായകൾ പൊതുവെ നിരുപദ്രവകാരികളായിരിക്കും. ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നായകൾ കണ്ണുരുട്ടി കണ്ണിന്റെ വെള്ളഭാഗം കൂടുതലായി കാണപ്പെടുന്നതും പല്ലു പുറത്തിട്ട് ചുണ്ടുകൾ ബലം കൊടുത്ത് വാല് താഴോട്ടൊതുക്കി പിൻകാലുകളിൽ ബലം നൽകി നിൽക്കുന്നത് കാണാം. ഇത്തരം അവസ്ഥയിൽ സ്വയരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് പ്രധാനമാണ്. ഒട്ടുമിക്ക കേസുകളിലും പ്രൊവോക്ഡ് ബൈറ്റ്, അതായത് സ്വന്തമായുള്ള പേടി മൂലമോ നായ അടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രാന്തി മൂലമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നായ കടിക്കുന്നതിന് കാരണമായേക്കാം. തെരുവ് നായകളെ കൊന്നൊടുക്കുന്നത് തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിനുള്ള ഒരു മാർഗമല്ല. കൊന്നൊടുക്കിയ സ്ഥലങ്ങളിലേക്ക് മറ്റു ഭാഗത്തുള്ള നായകൾ കയ്യേറി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വീണ്ടും നായകൾ വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം. ഭക്ഷ്യമാലിന്യങ്ങളും അറവുമാലിന്യങ്ങളും കൃത്യമായി സംസ്കരിക്കാത്തത് നായകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കും എന്നതുകൊണ്ട് തന്നെ കൃത്യമായ മാലിന്യ സംസ്കരണവും ശാസ്ത്രീയമായ അറവുശാലകളും ഈ വിഷയത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. തെരുവ് നായകളിൽ പ്രജനനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തെരുവ് നായകളെ നായപിടുത്തക്കാരുടെ സംഘം എത്തി പിടിച്ചുകൊണ്ടുപോയി വന്ധീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വന്ധീകരണ ശസ്ത്രക്രിയയും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പും പൂർത്തീകരിച്ച് ആരോഗ്യവതികളായതിനു ശേഷം എവിടെ നിന്നാണോ പിടികൂടിയത് അതേ സ്ഥലത്ത് തിരിച്ചെത്തിക്കുന്ന പദ്ധതിയാണ് ABC പ്രോഗ്രാം. കൃത്യമായ മാലിന്യ സംസ്കാരത്തിലൂടെയും രോഗപ്രതിരോധ നടപടികളുടെ കൃത്യമായ അറിവോടുകൂടിയും പേവിഷബാധ എന്ന മാരക രോഗത്തിനെതിരെ നമുക്ക് ഒരു കരുതലോടെ ഒരുമിച്ച് പ്രതിരോധിക്കാം.
1: പേവിഷബാധ പ്രതിരോധവും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് വെറ്ററിനറി സർജൻ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വില നിലവാര അവലോകനം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് ഓഫീസിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്നത്. റിപ്പോർട്ട് വാരത്തെ വില നിലവാരം മുൻവർഷം ഇതേ കാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ റബ്ബർ, ഏലം, ചുക്ക്, പച്ചക്കപ്പ, ഉണക്കക്കപ്പ, നിലക്കടല, കോഴിമുട്ട, പഞ്ചസാര എന്നിവയ്ക്ക് വില വർദ്ധനവും വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാ പിണ്ണാക്ക്, ശർക്കര എന്നിവയ്ക്ക് വിലക്കുറവും മറ്റുള്ളവയ്ക്ക് സമ്മിശ്ര പ്രതികരണവുമാണ് അനുഭവപ്പെട്ടത്. വിപണിയിലെ ഒരു പ്രധാന ഉൽപ്പന്നമായ വെളിച്ചെണ്ണയുടെ വില ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മാനന്തവാടിയിൽ 24,200 രൂപയിലും മുൻവാര വിലയേക്കാൾ 900 രൂപ വർദ്ധിച്ച് വടകരയിൽ 23,970 രൂപയിലും 400 രൂപ വീതം വർദ്ധിച്ച് കൊടുങ്ങല്ലൂരിൽ 23,400 രൂപയിലും തൃശൂരിൽ 22,000 രൂപയിലും 200 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 23,300 രൂപയിലും വിപണനം നടന്നു. വെളിച്ചെണ്ണയുടെ വില മുൻവർഷം ഇതേ കാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 15,700 രൂപയുടെയും വടകരയിൽ 18,180 രൂപയുടെയും മാനന്തവാടിയിൽ 12,800 രൂപയുടെയും തൃശൂരിൽ 15,400 രൂപയുടെയും വില കുറവാണ് അനുഭവപ്പെട്ടത്. കൊപ്ര ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ കോഴിക്കോട് 13,000 രൂപയിലും മുൻവാര വിലയേക്കാൾ 500

രൂപ വർദ്ധിച്ച് വടകരയിൽ 13,000 രൂപയിലും 200 രൂപ വർദ്ധിച്ച് കൊടുങ്ങല്ലൂരിൽ 13,500 രൂപയിലും വിപണനം നടന്നു. മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 12,500 രൂപയുടെയും വടകരയിൽ 10,000 രൂപയുടെയും തൃശൂരിൽ 10,700 രൂപയുടെയും കൊടുങ്ങല്ലൂരിൽ 11,000 രൂപയുടെയും വില കുറവാണ് രേഖപ്പെടുത്തിയത്. നാളികേരം തൊണ്ടില്ലാതെ 1,000 റിപ്പോർട്ട്വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ പൊന്നാനിയിൽ 14,500 രൂപയിലും പാലക്കാട് 21,000 രൂപയിലും മുൻവാര വിലയേക്കാൾ 1,100 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 15,240 രൂപയിലും വിപണനം നടന്നു. നാളികേരത്തിന്റെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 8,960 രൂപയുടെയും പാലക്കാട് 10,500 രൂപയുടെയും പൊന്നാനിയിൽ 13,500 രൂപയുടെയും വില കുറവാണ് രേഖപ്പെടുത്തിയത്. നാളികേരം തൊണ്ടില്ലാതെ നാളികേരം കിൻഡലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മഞ്ചേരിയിൽ 4,000 രൂപയിലും മാനന്തവാടിയിൽ 4,800 രൂപയിലും വിപണനം നടന്നപ്പോൾ മുൻവാര വിലയേക്കാൾ 150 രൂപ വർദ്ധിച്ച് തൃശൂരിൽ 4,250 രൂപയിലും വിപണനം നടന്നു. ഇത് മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മഞ്ചേരിയിൽ 3,100 രൂപയുടെയും മാനന്തവാടിയിൽ 2,200 രൂപയുടെയും തൃശൂരിൽ 3,150 രൂപയുടെയും വില കുറവാണ് രേഖപ്പെടുത്തിയത്. ചുക്ക് കിൻഡലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മാനന്തവാടിയിൽ 22,500 രൂപയിലും പാലക്കാട് 30,000 രൂപയിലും വിപണനം നടന്നപ്പോൾ മുൻവാര വിലയേക്കാൾ 1,000 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 26,000 രൂപയിലും വിപണനം നടന്നു. ഇത് മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 1,500 രൂപയുടെ വിലക്കുറവും മാനന്തവാടിയിൽ 5,500 രൂപയുടെയും പാലക്കാട് 12,500 രൂപയുടെയും വില വർധനവാണ് അനുഭവപ്പെട്ടത്. റബ്ബർ റിപ്പോർട്ട് വാരം കിൻഡലിന് മുൻവാര വിലയിൽ നിന്ന് 900 രൂപ കുറഞ്ഞ് മാനന്തവാടിയിൽ 24,700 രൂപയിലും 1,000 രൂപ കുറഞ്ഞ് കോഴിക്കോട് 26,300 രൂപയിലും വിപണനം നടന്നു. മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 6,600 രൂപയുടെയും മാനന്തവാടിയിൽ 5,900 രൂപയുടെയും വില വർധനവാണ് അനുഭവപ്പെട്ടത്. അടക്ക 1,000 റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ പൊന്നാനിയിൽ 4,000 രൂപയിലും പാലക്കാട് 3,750 രൂപയിലും വിപണനം നടന്നു. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു.

0: സെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ട് लॉन्च करने जा रहे हैं.
0: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗനഗീതങ്ങൾ, മുന്താണെ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന

0: മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്ത മാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആൻഡ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതു പ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകളിൽ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. യുവവാണി.
3: Hello and welcome to Yuvavani. In today's episode, we present Miles Away, a feature on the growing trend of young Indians moving abroad for higher studies and career opportunities. This feature is scripted and narrated by Manasa Jayakumar.
4: Good evening, listeners. Today, we bring you a deeply relevant and emotional discussion, one that echoes through almost every household in Kerala today. Miles Away, the greatest migration of Kerala's youth. From airport terminals filled with tearful goodbyes, to parents waiting beside phones for late night video calls, from dreams of Canada, Australia, the United States and Europe, to the silent loneliness many immigrants carry within. Why are Kerala's youngsters leaving in such a large numbers? Is it ambition or lack of opportunities? A search for dignity, stability, or a better future? Or it is slowly becoming an emotional separation between

0: ആകാശവാണി കോഴിക്കോട്.
1: ഒടുവിൽ ഒരു തീരം, നാടകം. രചന സംവിധാനം ഖാൻകാവിൽ. പങ്കെടുക്കുന്നവർ പുഷ്പ, കെ ആർ ഇന്ദിര, വി ചന്ദ്രബാബു, കെ വി പ്രഭാകരൻ, ഖാൻ കാവിൽ.
2: ശ്യാം സീരിയസ്, സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. ആശുപത്രിയിൽ നിന്നും ശ്യാമിനെ കുറിച്ച് കിട്ടുന്ന അവസാന വിവരമായിരിക്കാം ഇത്. ഇനിയും എനിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? ആശുപത്രിയിൽ നിന്നും ശ്യാം എഴുതിയ കത്തുകൾ പലതും പൊട്ടിക്കാതെ കിടക്കുന്നു. നീണ്ട രണ്ടു വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷം കിട്ടിയ ശ്യാമിന്റെ ആദ്യത്തെ കത്ത്, നവംബർ 12.
3: വിമലെ, നീണ്ട മൗനത്തിനു ശേഷം നിന്റെ ചില്ലുമേടയിലേക്ക് കല്ലെറിയുകയാണ്. ആ ചില്ലുപാളികൾ പൊട്ടിപ്പൊളിഞ്ഞുണ്ടാകുന്ന രൂപം ഒരു ചിലന്തി വലയുടെ ചിത്രം കൈക്കൊണ്ടിരിക്കും. ഇതെഴുതുമ്പോൾ ആ ചിലന്തി വലയുടെ പശ്ചാത്തലത്തിൽ ഒരു കൊളാഷ് പോലെ നിന്റെ രൂപം എനിക്ക് കാണാം. ആശുപത്രിയിൽ നിന്നാണ് ഇത് കുറിക്കുന്നത്. മരണമെന്ന കറുത്ത പക്ഷി എൻ്റെ ജനലടികളിൽ ചിറകിട്ടടിക്കുന്നു. എന്നാണെന്നറിയില്ല. എല്ലാം മറന്ന് വിമല വരൂ, എനിക്ക് നിന്നെ കാണണം. നിന്റെ ആശ്വാസ വചനങ്ങൾ, സ്നേഹത്തിൻ്റെ മൃദുലമായ തൂവൽ കൊണ്ടുള്ള തലോടൽ, അതുമാത്രം മതി എനിക്ക്. ആശുപത്രിയിലായ വിവരം അറിയുമെന്ന് കരുതി സമാധാനിക്കുകയായിരുന്നു ഇതുവരെ. അതറിയുമെങ്കിൽ നീ ഓടിയെത്തും എന്ന് വെറുതെ ഉറപ്പിക്കുകയായിരുന്നു മനസ്സിൽ. പക്ഷേ എൻ്റെ എഴുത്തുകൾക്ക് മറുപടിയായ നിന്റെ മൗനം പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ വെറുക്കുന്നെന്ന്. വരൂ വിമലെ, ഒരിക്കൽ മാത്രം ഈ ആശുപത്രി വാർഡിൽ എന്നെ അല്പനേരത്തേക്കെങ്കിലും നമ്മുടെ ആ നല്ല നാളുകളിലേക്ക് കൊണ്ടുപോകൂ.
2: അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ പൊട്ടിയ കണ്ണികൾ കൂട്ടിയിണക്കാമായിരുന്നു. എനിക്കെങ്ങനെ ഇത്രമാത്രം ക്രൂരയാകാൻ കഴിഞ്ഞു? സത്യത്തിൽ ശ്യാമിന്റെ മരണവാർത്തയ്ക്ക് ഞാൻ കാതോർക്കുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ ശ്യാമിന്റെ അവസാനത്തെ എഴുത്തിന്റെ പ്രതികരണമായി

0: ഞാനൊരു വാക്കെങ്കിലും കുറിക്കേണ്ടതായിരുന്നില്ലേ? ഒക്ടോബർ 8.
1: വിമലെ, ശല്യം അക്ഷരങ്ങളായി വീണ്ടും വരുന്നു. ക്ഷമിക്കൂ, ഒരു പക്ഷേ ഇത് അവസാനത്തെ എഴുത്താവും. അന്ന് വരുമെന്ന് കരുതിയിരുന്നു, കണ്ടില്ല. മെഡിക്കൽ സയൻസിന് ഇനി ജീവിതത്തിൽ പ്രതീക്ഷയുടെ വിത്തുകൾ പാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആശുപത്രി കിടക്കയിൽ എൻ്റെ കൂട്ടായ ഡയറി താളുകളിൽ ഞാൻ എന്നും കുറിച്ചിരുന്നത് മരണത്തിന് സ്വാഗതം എന്ന് മാത്രമാണ്. എൻ്റെ കിടക്കയ്ക്ക് തൊട്ടടുത്തുള്ള രോഗി ഇന്നലെ മരിച്ചു. ശേ, ഞാൻ എന്തൊക്കെയോ എഴുതുന്നു. ഒരിക്കലൂടെ ഞാൻ കൊതിക്കുകയാണ് വിമലെ. നീ വന്നിരുന്നെങ്കിൽ, ഒന്ന് വന്നിരുന്നെങ്കിൽ, അവസാനമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയിരിക്കൂ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വാർഡ് നമ്പർ 14.
0: അന്നും പോയില്ല. ഒരു പെണ്ണിന് ഇത്രമാത്രം ക്രൂരയാകാൻ എങ്ങനെ കഴിയും? ഞാനാണ് തെറ്റുകാരി. അല്ലെങ്കിൽ ദേവനും എഴുതിയിരുന്നത് അത് തന്നെയല്ലേ, ശ്യാമിലേക്ക് തിരിച്ചു പോവാൻ?
2: വിമലെ, ജീവിതം നീ പ്രതീക്ഷിക്കുന്നതിലേറെ വിലയുള്ളതാണ്. വാശിക്കും പ്രതികാരത്തിനുമായി സമയം കളയുമ്പോൾ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളാണ് നഷ്ടമാവുന്നത്. ആശുപത്രി കിടക്കയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ് ശ്യാം. നീ ഒന്ന് മുഖം കൊടുക്കൂ. അയാൾ നിനക്കൊരു ശല്യമായി. അധികകാലം ഉണ്ടാവില്ല, നീട്ടുന്നില്ല. ഒന്നു മാത്രം, പോകൂ, ശ്യാമിനെ കാണൂ. അയാൾക്ക് അല്പം സ്നേഹം കൊടുക്കൂ. ദേവൻ.
3: ഹലോ.
0: ഹലോ,
3: ആ വിമലയല്ലേ?
0: അതെ.
3: ഇത് ആശുപത്രി. ഹലോ.
0: യെസ്.
3: ശ്യാം അത്യാസന്ന നിലയിലാണ്, ഒന്ന് ഉടനെ വരണം.
0: ശ്യാം, ഞാൻ വരികയാണ്. ക്ഷമിക്കൂ, ചെകുത്താന്റെ ക്രൂരതയോടെ വെറുത്തതിന് ദേവതയുടെ മനസ്സുമായി ഞാൻ തിരിച്ചു വരുന്നു. സ്നേഹിക്കാൻ,

0: സിസ്റ്റർ, വാർഡ് നമ്പർ 14.
1: ഇത് തന്നെ.
0: ശ്യാമൻ എങ്ങനെയുണ്ട്?
1: ശ്യാം പ്രസാദ്.
0: അതെ,
1: വിമല എന്നല്ലേ പേര്?
0: അതെ ശ്യാം.
1: അല്പം മുമ്പ് മരിച്ചു.

0: ടാക്സി ടാക്സി അത് അത് ആംബുലൻസിന്റെ പിന്നിൽ വിട്ടോളൂ. വേഗം വേണം, വേഗം.
1: നാശം, റെയിൽവേ ഗേറ്റ് അടഞ്ഞല്ലോ. ഓ, ഇനി തുറക്കുമ്പോഴേക്ക് ആംബുലൻസ് പോയി കഴിയുമല്ലോ.
2: സാരമില്ല, എനിക്കും ശ്യാമിനും ഇടയിൽ എന്നോ അടഞ്ഞിരിക്കുന്നു ലെവൽ ക്രോസ്. കാരണം ഞാൻ തന്നെ ആയിരുന്നു. ഒരു പക്ഷേ ദേവന് ശ്യാമിന് പരിചയപ്പെടുത്തിയ അന്നു മുതൽ അതടയാൻ തുടങ്ങിയിരിക്കണം. ശ്യാം, ഇത് ദേവൻ.
3: ഹലോ ദേവൻ.
4: ഹലോ.
3: ഇവളെപ്പോഴും പറയാറുണ്ട്, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം.
2: അറിഞ്ഞില്ലേ, പാരീസിലെ ആർട്ട് എക്സിബിഷനിൽ ദേവന്റെ എൻട്രിക്ക് സെലക്ഷൻ.
3: ഗുഡ്.
2: മാത്രോ, ഈ വർഷത്തെ അക്കാദമി അവാർഡ് ദേവന്റെ പെയിന്റിംഗിനാ.
3: വെരി ഗുഡ്, അഭിനന്ദനങ്ങൾ.
4: ഏയ്, അഭിനന്ദനങ്ങൾ മുഴുവൻ വിമല ഏൽപ്പിച്ചാൽ മതി.
3: അതെന്താ?
4: ആ പെയിന്റിംഗിന്റെ എല്ലാ പ്രചോദനവും പ്രോത്സാഹനവും വിമലയായിരുന്നു.
3: ഓഹോ.
4: അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
3: ആദ്യമായി വീട്ടിൽ വന്നല്ലേ, ഒരു ചായ പോലും കുടിക്കാതെ പോയാലോ?
2: ഓ, വലിയ ചിത്രകാരനല്ലേ, അപ്പോ ഈ പാവങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ചായ കഴിക്കോ.
4: ചായ പിന്നെ ആവാലോ, ഇപ്പൊ പോകാം, പിന്നെ കാണാം.
3: എങ്കിൽ ശരി, യാത്രാമംഗളങ്ങൾ.
2: പിന്നീട് ഞങ്ങൾ ഒന്നിക്കുന്ന ഒഴിവു സമയങ്ങളിൽ അത്രയും ദേവനെ കുറിച്ചേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, മനഃപൂർവ്വമായിരുന്നില്ലെങ്കിലും. നോക്കൂ, ദേവൻ ചിത്രകലയുടെ മർമ്മം തൊട്ടറിഞ്ഞ കലാകാരനാണ്. പുതിയ സങ്കേതങ്ങളെ സ്വന്തം ചിത്രങ്ങളിൽ പരീക്ഷിച്ച് ഇത്രയേറെ വിജയം വരിച്ച ഒരു ചിത്രകാരൻ വേറില്ല. ആത്മാവിന്റെ പ്രതിഫലനമാണ് ചിത്രരചന. ചിത്രകാരൻ,
3: പ്ലീസ് സ്റ്റോപ്പ്. ചിത്രത്തെക്കുറിച്ചും ദേവനെക്കുറിച്ചും അല്ലാതെ നിനക്കൊന്നും പറയാനില്ലേ?

0: എനിക്കും കൂടി താല്പര്യമുള്ള വല്ല കാര്യത്തെക്കുറിച്ചും സംസാരിക്കൂ.
1: ഓഫീസ് മുറിയിൽ ഉണ്ടാകുന്ന വില കുറഞ്ഞ തമാശകൾ എന്റെ മുമ്പിൽ ആവർത്തിക്കുമ്പോഴേ നിങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരുന്നു ഈ ബോധം.
0: ഓഹോ, പ്രതികാരമാണോ?
1: അല്ല.
0: പിന്നെ വാശി?
1: അതുമല്ല. വെറുതെ ഇരിക്കുമ്പോഴുള്ള വൈറസം ഒഴിവാക്കാൻ.
0: ഓ, അപ്പോൾ എന്റെ സാന്നിധ്യം പോലും നിനക്കിപ്പോൾ ബോറാണെന്ന് അല്ലേ?
1: എന്ന് ആ പദത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല.
0: വേണ്ട, നാം എന്തിനു തറയ്ക്കണം? ആ പിന്നെ നാം അറിയാതെ നമ്മുടെ ആവരണങ്ങൾ അഴിഞ്ഞു പോകുന്നു. നിന്റെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലിയുടെ മുറുക്കം അയഞ്ഞു പോകുന്നു. ലൈറ്റണക്കി കിടക്കാം.

0: പിന്നീടൊക്കെ ഞാനും ശ്യാമും ഒന്നിക്കുന്ന വേളകളിലൊക്കെ വാക്കുകൾ കൂരമ്പുകളാകുകയായിരുന്നു. അവസാനമായി വഴക്കിട്ട ദിവസം.
1: വിമലെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നീയും ദേവനും തമ്മിലുള്ള ബന്ധത്തിന്റെ നിറം എന്താണ്?
0: സൗഹൃദം. എന്റെ ഒരു നല്ല സുഹൃത്താണ് ദേവൻ.
1: ഓൺലി എ ഗുഡ് ഫ്രണ്ട്?
0: എന്റെ ഓഫീസിലെ ഒരു നല്ല
1: സഹപ്രവർത്തനം കൂടിയാണ്. അത് ഞാൻ കുറെ കേട്ടതല്ലേ. എനിക്ക് ഈ ബന്ധത്തിന്റെ ശരിയായ മുഖമാണ് കാണേണ്ടത്.
0: ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ് ദേവൻ.
1: കാമുകൻ എന്ന വിശേഷണത്തിനാവില്ലേ കൂടുതൽ ചർച്ച?
0: ശ്യാം,
1: വാരാന്ത്യ ലീവുകൾക്ക് ശേഷം ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്ന എന്നെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന നീ എന്റെ വണ്ടി യാത്രയാവുന്ന പോലും അറിയാതെ അയാളോട് കുഞ്ചി ചിരിച്ചു നിൽക്കുന്നത് പലതവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
0: നിങ്ങളുടെ തോന്നൽ
1: എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. നിന്റെ കടൽക്കര സാധനങ്ങൾ ചെലവഴിക്കാൻ ആ ചെറുപ്പക്കാരനും കൂടെ ഉണ്ടാവാറില്ലേ?
0: ഉണ്ട്. അതുകൊണ്ട്
1: അതിൽ വിമരയ്ക്കൊന്നും തോന്നിയില്ല?
0: ഇല്ല.
1: എനിക്ക് പലതും തോന്നുന്നുണ്ട്.
0: അതെ, അത് മനസ്സ് ശുദ്ധമല്ലാത്തോണ്ടാ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
1: കഴിയണം. വിമലയെ ഇനി അയാളോടൊപ്പം കാണരുത്, എനിക്കത് ഇഷ്ടമല്ല.
0: എന്ത്, മനസ്സിലായില്ല?
1: അയാളോടൊപ്പം പാർക്കിനും റെസ്റ്റോറന്റിലും കറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്, അയാളോടത്ത് പാർട്ടിക്കും പിക്നിക്കിനും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്, അയാളോടത്ത് വാടക മുറി പങ്കിടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്.
0: നിങ്ങളൊരു ഭർത്താവാണെന്ന് മറക്കുന്നു.
1: നീ ഒരു ഭാര്യയാണെന്ന്.
0: ഭാര്യയെ ഒരു ഉപകരണത്തിലുപരി ഒരു സ്ത്രീയായി കാണാൻ വിവേകം കാണിക്കുന്ന ഭർത്താവിനെയാണ് എനിക്കിഷ്ടം.
1: മറ്റൊരു പുരുഷനെ മനസ്സിലിട്ട് താലോലിക്കാത്തൊരു ഭാര്യയാണ് എനിക്കിഷ്ടം. വിമലെ, ഇങ്ങനെ നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നില്ല. നമുക്ക് പിരിയാം.
0: ശ്യാം, കുറച്ചോ?
1: കുറെ ദിവസമായിട്ട് ചിന്തിച്ചുറച്ചതാ. ഞാനിന്ന് വൈകുന്നേരം തന്നെ ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നു. നാട്ടിലേക്ക് ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ എഴുതണ്ട.
0: അന്ന് പിരിഞ്ഞതിൽ പിന്നെ എഴുതിയിട്ടില്ല, പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. പക്ഷേ ശ്യാം കാണാത്ത സത്യത്തിന്റെ മുഖം എത്ര തെളിഞ്ഞതായിരുന്നു.

0: വിമലേ, നീ എന്ത് വിഡ്ഢിത്തമാണ് കാണിച്ചത്?
1: ദേവൻ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സഹിക്കാവുന്നതിൽ അപ്പുറം പറഞ്ഞാൽ?
0: ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. നിന്റെ കഴുത്തിൽ മിന്നു കിട്ടിയ പുരുഷനെയാണ് നീ പിണക്കി അയച്ചത്.
1: ശ്യാമന് വാശിയാണ്, കുറച്ചൊക്കെ എനിക്കും കാണില്ലേ?
0: ലൈഫ് ഈസ് ടു ഷോർട്ട്. പ്രതികാരത്തിനും വാശിക്കുമായി സമയം കളയുമ്പോൾ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളാണ് നഷ്ടമാവുന്നെന്ന് ഓർക്കണം.
1: ശരിയാണ്, തികച്ചും തെറ്റായ നിമിഷത്തിൽ ഞാനെടുത്ത തീരുമാനം തീർത്തും തെറ്റായിപ്പോയി. ആ, ഞാൻ പറഞ്ഞ പുസ്തകം കൊണ്ടുവന്നു.
0: ആ, പിക്കാസോയുടെ ബയോഗ്രഫി. ഞാൻ മറന്നുപോയി വിമലേ, നാളെ എത്തിക്കാം.
1: മറക്കരുത്. ആ ദേവൻ, ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വിട്ടു.
0: എന്തിന്?
1: വരയുടെ വീക്കെൻഡ് എഡിഷനിലെ പുതിയ സൃഷ്ടി നന്നായിരിക്കുന്നു. ആ ആട്ടെ, ഇന്ത്യൻ ചിത്രകല തളരുന്നു എന്ന വാദത്തോടെ ദേവൻ എങ്ങനെ പ്രതികരിക്കുന്നത്? ദേവൻ എന്താ ചിന്തിക്കുന്നത്?
0: ഒന്നുമില്ല. പിന്നെ വിമലേ, നീ വരരുത്. നീ എന്റെ കൂടെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ വരരുതെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷന്റെ നിഴൽ വീഴുന്നത് ശരിയല്ല. ശ്യാം പ്രസാദ് എന്നെ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നീ വരരുത്.
1: പിന്നീട് ദേവൻ വന്നില്ല. എന്നിൽ നിന്നും മനഃപൂർവ്വം ഒഴിയാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ വരുമെന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ദേവന്റെ വാടക മുറിയിലെത്തിയത്. എന്നിട്ടും

0: ഇളം കറുപ്പ് ബോർഡറുള്ള കടുത്ത കറുപ്പ് നിറത്തിൽ എഴുതിയ നെയിം പ്ലേറ്റ്. ദേവന്റെ താല്പര്യങ്ങളൊക്കെ വല്ലാതെ മാറിയതുപോലെ തോന്നുന്നു. അവസാനമായി ഞാൻ ഇറങ്ങുമ്പോൾ ദേവന്റെ ഈ മുറി മനോഹരമായിരുന്നു. ഇന്ന് എങ്ങനെയാണാവോ, കടന്നു നോക്കട്ടെ. ഹോ, ഫാന്റാസ്റ്റിക് ചേഞ്ച്! കറുത്ത കിടക്കവിരികൾ, കറുത്ത ജാലകഞ്ഞുറികൾ, കറുപ്പ് ചായമടിച്ച ചുമരുകൾ, കറുത്ത കവറുള്ള പുസ്തകങ്ങൾ. ദേവൻ, എന്തു പറ്റി നിനക്ക്? നിന്റെ ഈ മാറ്റം വിചിത്രവും ഭീകരവുമാണ്. ആശ്രയുണ്ടായിട്ടും സിഗരറ്റ് കുറ്റികളും തീപ്പെട്ടിക്കമ്പുകളും മുറിയിൽ ചിതറിക്കിടക്കുന്നു. നിന്റെ ഷോക്കേസും ശൂന്യമാണല്ലോ. ദേവൻ, ആ കൗതുക വസ്തുക്കളൊക്കെ എവിടെ പോയി? ഒന്നു മാത്രം അവശേഷിക്കുന്നു, ചൈനീസ് മിത്തിലെ 3 കുരങ്ങന്മാർ. കാണരുത്, പറയരുത്, കേൾക്കരുത്.
1: വേണ്ട ദേവൻ, അത് ഷോക്കേസിൽ വെക്കണ്ട.
0: മിണ്ടാതിരിക്കുന്നതും പറയാതിരിക്കുന്നതും എനിക്കിഷ്ടമല്ല. ദേവൻ അന്നത് വാങ്ങിയപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏ, എന്താണത്? ഷോക്കേസിൽ കീഴ്ക്കാൻ തൂക്കായി വെച്ചിരിക്കുന്നത്? ഏ, ദേവന്റെ സെൽഫ് പോർട്രേറ്റ്! എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും. ഏ, ഈ മേശപ്പുറത്ത് എന്താണ് ഒരു കുറിപ്പ്? നോക്കട്ടെ.
2: വിമലേ, മുറിയിലെ മാറ്റം നിന്നെ അത്ഭുതപ്പെടുത്തി കാണും.
0: വലിയ മാറ്റം. അന്ന് നീല സിൽക്ക് നൂലിൽ ഞാൻ സ്വീറ്റ് ഡ്രീംസ് തുന്നിച്ചേർത്ത വെള്ള വിരികളുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ നേർത്ത പരിമളം മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു.
2: ഞാൻ 8 മണിക്ക് വന്നെന്നിരിക്കാം, വന്നില്ലെന്നും ഇരിക്കാം.
0: ഏ, വന്നില്ലെന്നും ഇരിക്കാം.
2: വന്നില്ലെങ്കിൽ വിമല തിരിച്ചു പോകൂ. 8 മണി വരെ കാത്തിരിക്കുക. ബോറായി തുടങ്ങുമ്പോൾ മേശപ്പുറത്തുള്ള എന്റെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യൂ. നിനക്ക് വേണ്ടി ഞാനതിൽ ഒരു ഇംഗ്ലീഷ് പാട്ട് പകർത്തി വെച്ചിട്ടുണ്ട്.
0: ഞങ്ങൾക്കിഷ്ടമുണ്ടായിരുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ആവാം.
2: നീ ഇഷ്ടപ്പെടാത്താണ് കേൾക്കുന്നെങ്കിൽ മേശവലിപ്പിൽ നിന്ന് പോയകാല വസന്തം എന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു കേസറ്റുണ്ട്.
0: എന്താണാവോ ദേവൻ എനിക്ക് വേണ്ടി പകർത്തി വെച്ചത്? കേട്ടു നോക്കാം. ഗെറ്റ് ബാക്ക്! എനിക്കത് കേൾക്കണ്ട. ഞാൻ തിരിച്ചു പോവില്ല. ഐ വോണ്ട് ഗെറ്റ് ബാക്ക്. ഇപ്പോഴും അതേ പല്ലവി, തിരിച്ചു പോവാൻ. എവിടേക്ക്, എവിടേക്കാണ് ദേവൻ ഞാൻ പോകേണ്ടത്? ശ്യാമന്റെ ജീവിതത്തിലേക്കോ? വയ്യ, ഐ വോണ്ട് ഗെറ്റ് ബാക്ക്. എന്നും നിനക്കിതേ പറയാനുള്ളൂ. സോറി, സോറി. വെറും ഒരു പാട്ട് കേട്ട് ഞാൻ ഇത്ര വികാരം കൊള്ളേണ്ടിയിരുന്നില്ല. ടേപ്പിന്റെ മറുഭാഗത്ത് എന്താണെന്ന് നോക്കട്ടെ.
2: നമുക്ക് തിരിച്ചു നടക്കാം.
0: എവിടേക്ക്?
2: പുറപ്പെട്ടിടത്തേക്ക്.
0: പാതി വഴി നടന്നില്ല, ബാക്കിയുള്ളത് നടന്നു തീർക്കാം.
2: എവിടെയെത്തും
0: അറിയില്ല.
2: അറിയാത്ത ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര വിഡ്ഢിത്തമാണ്.
0: എങ്കിലേ, ഈ വിഡ്ഢിത്തമാണ് എനിക്കിഷ്ടം.
2: ഞാൻ എപ്പോഴാണ് സ്നേഹശൂന്യനാവുന്നെന്ന് എനിക്കറിയില്ല.
0: ഇപ്പോഴല്ലോ.
2: അല്ല,
0: അത് മതി. ദൈവത്തിന്റെ വെറുപ്പിനേക്കാൾ ജഗത്താന്റെ സ്നേഹമാണ് എനിക്ക് വലുത്. അതിന്റെ തുടർച്ചയാണോ ഞാനിപ്പോൾ കേട്ടത്? അടുത്ത ടേപ്പിൽ എന്താണാവോ നോക്കട്ടെ.
3: വേണ്ട.
2: വേണം.
3: വേണ്ട ദേവൻ.
2: വേണം.
3: ഓ നോട്ടി ബോയ്, ചീത്ത കുട്ടി.
2: ഇനി പറ, ഹൃദയം പിടിച്ച് കയ്യിൽ വെച്ച് തന്ന ചെമ്പരത്തി പോവാണെന്ന് പറയൂ.
3: അങ്ങനെ തന്നെ പറയും. ദേവന്റെ ഹൃദയം ചെമ്പരത്തി.
2: പറയടി, ദേവന്റെ ഹൃദയം സ്നേഹനിർഭരം.
3: ദേവന്റെ ഹൃദയം സ്നേഹശൂന്യം.
2: പറയടി, ദേവന്റെ ഹൃദയം സ്നേഹനിർഭരം.
3: അയ്യോ, അയ്യോ, എന്റെ ചെവി.
2: ഇനി പറ,
3: എന്റെ ചെവി ഇടോ. ഞാൻ പറയാം.
2: അങ്ങനെ നേർക്കണ.
3: ദേവൻ സ്നേഹനിർഭരനാണ്. ആ ഹൃദയം നിറയെ ഞാനാണ്. ഞാൻ മാത്രമാണ്. ആ ഹൃദയം തുടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയാണ്. നമ്മൾ എത്ര കാലം ഇങ്ങനെ ചിരിക്കും?
2: മരിക്കുന്നത് വരെ.
3: എന്നാൽ നമുക്ക് വേഗം മരിക്കാം.
2: അതെന്തിനാ
3: ചിരിച്ചുകൊണ്ട് മരിക്കാൻ? ദേവൻ, യു ആർ ദി ഓൺലി ഗുഡ് തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്.

0: എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിൽ ഏറ്റവും നല്ല കാര്യം ഈ ബന്ധമാണ്.
1: എന്റെയും. ശരി, ഇന്ന് സ്വപ്നം കാണാൻ ഇത്രയും മതി, പോകാം.
0: എങ്ങോട്ട്?
1: പൊന്നുമോളെ കാത്ത് ഗേറ്റിൽ തന്നെ നിൽക്കുന്ന തന്തപ്പടിയെടുത്തേക്കോ തിയേറ്ററിലേക്കോ ബാറിലേക്കോ?
0: ബാറിലേക്കോ?
1: ഐസ്ക്രീം ബാറിലേക്കടി, വിവരമില്ലാത്ത ഉറപ്പോ.
2: കഴിഞ്ഞോ അതോ ബാക്കി മറുപുറത്തോ? സംസാരിക്കുമ്പോൾ പലപ്പോഴും റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുന്നത് ദേവന്റെ ഹോബിയായിരുന്നു.
0: ദേവന്റെ ഇനിയുള്ള ജീവിതത്തിൽ വിമല ആരുമായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പു തരണം.
1: നീലിവേ, അതിന് വിമല ഇതുവരെ എന്റെ ആരുമായിരുന്നില്ല. ഇനിയും അങ്ങനെ തന്നെ തുടരും.
0: പോരാ, എനിക്ക് ഉറപ്പു തരണം.
1: ബിലീവ് മീ, വിമല എന്റെ ആരുമായിരുന്നില്ല.
2: ഇത് അപ്പോൾ
0: പ്രോമിസ്?
1: പ്രോമിസ്. വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭർത്താവിനെ കൊണ്ട് നീ ഇങ്ങനെ ആണിയിരിക്കണോ നീലിമ?
0: വേണം, എന്റെ ഭർത്താവ് എന്റേത് മാത്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടിയുടെ നിഴൽ പോലും വീഴുന്നത് എനിക്കിഷ്ടമല്ല.
2: അപ്പോൾ ദേവൻ എന്നിൽ നിന്ന് അകറ്റിയത് നീയായിരുന്നു.
1: ഞാൻ ഇനി ഒരിക്കലും വിമലയെ കാണില്ല.
2: ഇല്ല, എനിക്കിത് കേൾക്കണ്ട. I will stop this.

0: വിമലേ, ഒരു സന്തോഷവാർത്ത
1: കേൾക്കട്ടെ.
0: ഞാൻ കാത്തിരുന്നത് കിട്ടി. ട്രാൻസ്ഫർ.
1: എങ്ങോട്ട്?
0: നാട്ടിലേക്ക്.
1: അപ്പോ അപ്പോ വർണ്ണങ്ങളെയും വരകളെയും കുറിച്ച് സംസാരിക്കാൻ എനിക്കിനി ആരാ?
0: എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല കുട്ടി. എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ ചെലവഴിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ എനിക്കിനി നഷ്ടമായിക്കൂടാ.
1: ഇത് ദേവന് നേരത്തെ പറയായിരുന്നില്ലേ?
0: എന്ത്?
1: വിവാഹിതനാണെന്ന്?
0: ദേവൻ എന്ന ചിത്രകാരന്റെ ആരാധിക മാത്രമല്ല ഇനി. അങ്ങനെ ആകാവൂ. അതിൽ കൂടുതലൊന്നും ആവാൻ എനിക്കും കഴിയില്ല. ആ പിന്നെ ഒരു കാര്യം, ഉപദേശമാണ് ധരിക്കരുത്. നീ ശ്യാമിന്റെ അടുത്ത് ചെല്ലണം. ശ്യാം നിന്നെ സ്വീകരിക്കാതിരിക്കില്ല.
1: ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായില്ലേ. ഒരു തിരിച്ചുപോക്ക് ഇനി അസാധ്യമാണ്.
0: നീ പോകണം വിമലേ, നിനക്ക് വാശിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുന്നല്ലേ നല്ലത്. നീ പോണം. നീ ഇതുവരെ എന്നോട് കാണിച്ച സ്നേഹം അഭിനയമല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അധികാരത്തിൽ പറയട്ടെ, നീ തിരിച്ചു പോണം. എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയാൽ പരിചയം ഒരു പുഞ്ചിരിയിൽ ഒതുക്കാവുന്നതിലേറെ നാം തമ്മിൽ അടുത്തിരിക്കുന്നു. അതിൽ കൂടുതൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ആ നാളത്തെ മോർണിംഗ് ട്രെയിനിന് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്. ഗുഡ് ബൈ.
1: ഈ അസ്തമയം കൂടി കഴിഞ്ഞോട്ടെ ദേവൻ.
0: പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. നാളത്തേക്കുള്ള കുറേ ഒരുക്കങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
1: എങ്ങിൽ പോയിക്കൊള്ളൂ.

0: ആ ഗേറ്റ് തുറന്നു. ആംബുലൻസ് എങ്ങോട്ടാണോ പോയിരിക്കുക?
1: അറിയില്ല.
0: നിങ്ങക്ക് വീടറിയില്ല?
1: ഇല്ല. ഈ റോഡ് എവിടെയാണ് അവസാനിക്കുക?
0: ആ കടത്തിരുത്ത്.
1: ശരി, അങ്ങോട്ട് പോയിക്കോളൂ.

0: ആ നിങ്ങൾ പോയിക്കോളൂ.
1: ഏ, ഈ സന്ധ്യയ്ക്ക് ഈ വിജനമായ തീരത്ത്?
0: സാരമില്ല, ജീവിതത്തിലെ താളപ്പഴകളുടെ തുടക്കം ഈ തീരത്ത് നിന്നായിരുന്നു. ഇരുട്ട് പരന്നു തുടങ്ങി. ദൂരക്കടലിൽ അകന്നുപോകുന്ന കപ്പലിലെ ചുവപ്പ് വെളിച്ചം, ചുവപ്പുമാഞ്ഞ ആകാശത്ത് ഒരു കറുത്ത മേഘക്കീറ്, അടിച്ചു വരുന്ന തിരമാലയിൽ കാൽക്കീഴിലെ തീരം മലിയുന്നു. തിരകൾ, എത്രയെത്ര തിരകൾ, വലിയ വലിയ തിരകൾ, തിരകൾ, വീണ്ടും തിരകൾ, തിരകൾ, വലിയ വലിയ തിരകൾ.

ഒടുവിൽ ഒരു തീരം നാടകം സമാപിക്കുന്നു. രചന സംവിധാനം ഖാൻകാവിൽ. പങ്കെടുത്തവരും കഥാപാത്രങ്ങളും പുഷ്പ, വിമല, കെ ആർ ഇന്ദിര, നീലിമ, വി ചന്ദ്രബാബു ദേവൻ, കെ വി പ്രഭാകരൻ ഡ്രൈവർ, ഖാൻകാവിൽ ശ്യാം.

ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം കമ്മാര സംഭവം, പാടിയത് ഹരിചരണും ദിവ്യ എസ് മേനോനും. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
3: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്രമേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട,

0: മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ യു എൽ ബിയുടെ നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് യു എൽ ബികൾ മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ

0: നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് ഒഴിവാക്കിയത്. കോംഗോയിൽ ഇതുവരെ 1200-ലധികം എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പരിയത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അൾജീരിയ ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. കൂടെ എന്ന ചിത്രത്തിനുവേണ്ടി ആൻ ആമി പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രഘു ദീക്ഷിത്.

0: ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ കൂടെ ഉള്ള താരങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് LNCP?
1: ടൂർണമെന്റ് ഒക്കെ പോകാൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് അധ്യാപകർ തരുന്നത്. എനിക്ക് പെർമിഷൻ തരും, കളിക്കാൻ പോകാനുള്ള പെർമിഷൻ തരും, അതുപോലെ പ്രാക്ടീസിന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ദിവസം വെച്ച് പെർമിഷൻ തരുകയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കോളേജിലായിട്ട് കോട്ടൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല.
0: ഇനി ഫാമിലിയിലേക്ക് വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ.
1: ആദ്യം എൻ്റെ അച്ഛൻ SS മനോജ് മാധ്യമപ്രവർത്തകനാണ്. പിന്നെ എൻ്റെ അമ്മ ഡോക്ടറാണ്, ഇപ്പോൾ വെള്ളറടയിൽ വർക്ക് ചെയ്യുന്നു, CHE വെള്ളറടയിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇപ്പോൾ 10th KV പട്ടത്ത് പഠിക്കുന്നു.
0: സ്കോഷിലെ ദിവസേനയുള്ള പരിശീലന ക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ദിവസം സുഭദ്രയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആ ദിവസം അവസാനിക്കുന്നത്?
1: ഇപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ, എനിക്ക് രാവിലെ എണീക്കണം, ബസ് ഒരു 7:30 വരും, ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ റെഡിയായി സ്കൂളിൽ പോകാനായിരിക്കും നോക്കണേ. പിന്നെ 2 മണിവരെ എനിക്ക് സ്കൂളായിരിക്കും. പിന്നെ സ്കൂള് വിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 2:30, 2:45 ആവും. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് 5 മണിക്കാണ് തുടങ്ങണത് അവിടെ സെക്ഷൻ. പിന്നെ 5 മണിക്ക് തുടങ്ങിയ ജിമ്മും കാര്യങ്ങളും എല്ലാം കൂടി കഴിയുമ്പോൾ 7:30 വരെ. അപ്പോൾ 5 മണി തൊട്ട് 7:30 വരെയാണ് എൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്.
0: ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ, എനിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അത് കഴിക്കും, അല്ലാണ്ട് ഞാൻ ഒരു ഡയറ്റ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല.
0: അപ്പോൾ ഇതുവരെയുള്ള ഒരു കായിക ജീവിതത്തിൽ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ മറക്കാനാവാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ?
1: പോസിറ്റീവ് എന്ന് പറയാൻ, ഇത് കായികമായിക്കൊണ്ട് തന്നെ നമുക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക്

0: ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ പോസിറ്റീവും നോക്കും. ശരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഇപ്പൊ പല കളികളിൽ നിന്ന് എനിക്ക് പല പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്കുകളും. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്നല്ല, ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി 2024 മൂന്നാം സ്ഥാനം വാങ്ങിയായിരുന്നു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്. അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അത്യാവശ്യം പരിശ്രമിച്ച് കിട്ടിയൊരു കാര്യമാണ്. ടീമായിട്ട് നിന്ന് നമുക്ക് വേണ്ട ഒരു മെഡലായിരുന്നു നമ്മൾ മേടിച്ചത് ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്.
1: സ്കോഷിനെ കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങളെ അപേക്ഷിച്ച് സ്കോഷ് അധികം ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആ സ്കോഷിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്കോഷ്, എങ്ങനെയാണത് കളിക്കുന്ന രീതി, എത്തരത്തിലുള്ള ടൂർണമെന്റുകളൊക്കെയാണ് ദേശീയ തലത്തിലായാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലായാലും സംഘടിപ്പിക്കുന്നത്? ആദ്യം സ്കോഷിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ.
0: സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റാക്കറ്റ് ഗെയിമാണ്, ടെന്നീസും ബാഡ്മിന്റനും പോലെ. പക്ഷെ സ്ക്വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മുറിയിൽ കളിക്കുന്നതാണ്, ഒരു ചുമരിൽ കളിക്കുന്നതാണ്. നമുക്ക് മൂന്ന് വശം ചുമരായിരിക്കും, നാലാമത്തെ വെച്ചാൽ നമ്മുടെ പുറകിലത്തെ വശം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു വാതിലും കാണും. അപ്പോൾ അല്ലാതെ ഇതിന്റെ സംബന്ധിച്ച ടെന്നീസ് പോലെ തന്നെ ഇതിന്റെ സ്ക്വാഷിന്റെ റാക്കറ്റ് കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ബോൾ എന്ന് വെച്ചാൽ ചെറിയ റബ്ബർ ബോളായിരിക്കും. ഇത് 1800s ഇംഗ്ലണ്ടിലെ ജയിലുകളിൽ കളിച്ചു വന്നൊരു ഗെയിമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കം. ടെന്നീസ് പോലെ തന്നെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ചുമരിലടിച്ച് കളിക്കുന്ന കളി, റാക്കറ്റും കൊണ്ട് നമ്മൾ ചുമരിലടിച്ച് കളിക്കുന്ന കളി. അതാണ് എന്റെ വാസ്തവം.
1: ഇതിന്റെ പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്?
0: പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 11 പോയിന്റ് ആണ്. ബെസ്റ്റ് ഓഫ് 3 അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് 5 ആണ് വരുന്നത്. നമ്മൾ ബെസ്റ്റ് ഓഫ് 5 ആണ് ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും കളിക്കുന്നത്. 11 പോയിന്റിനാണ് ഗെയിം. പിന്നെ ഡബിൾ ബൗൺസ് പാടില്ല. നമ്മൾ ഒന്നിൽ സിംഗിൾ ബൗൺസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ എടുക്കണം. ഡബിൾ ബൗൺസ് ഇല്ല. പിന്നെ അല്ലാതെ കളിയുടെ ആയ ഓരോ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഈ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ടൂർണമെന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വർഷം തോറും പല പല ടൂർണമെന്റുകൾ വരാറുണ്ടോ?
0: വർഷം തോറും സീനിയർ നാഷണൽസും ജൂനിയർ നാഷണൽസും വർഷം തോറും ഉള്ളതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓരോ സ്റ്റാർ വെച്ചുള്ള ടൂർണമെന്റ്, ഇങ്ങനെ 1-star, 2-star, 3-star ടൂർണമെന്റുകൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ടൂർണമെന്റുകൾ മിക്ക മാസവും നടന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ അന്തർദേശീയ തലങ്ങളിൽ വേറെയും കുറച്ച് ടൂർണമെന്റുകളുണ്ട്. ഇപ്പോൾ PSA പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ തരും ഈ കളി എന്താണെന്നും കളിക്കുന്ന കുട്ടികൾക്കും. അല്ലാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് PSA, അതാണ് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്നാണ് PSAയുടെ ഫുൾ ഇത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി പല പല ടൂർണമെന്റുകൾ അവർ നടത്തും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, പിന്നെ ബ്രിട്ടീഷ് ഓപ്പൺ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ അല്ലാണ്ട് CIB ഈജിപ്ഷ്യൻ ഓപ്പൺ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ. പിന്നെ അതുകൂടാതെ WSF വേൾഡ് സ്ക്വാഷ് ഫെഡറേഷൻസിന്റെ കുറച്ച് ടൂർണമെന്റുകൾ കാണും. എന്നുവെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ അവരായിട്ട് നടത്തുന്ന വേൾഡ് കപ്പുകൾ, അങ്ങനെ കുറച്ച് ടൂർണമെന്റുകൾ കാണും.
1: അപ്പൊ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളും കളിയുടെ ഒരു മേന്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ദേശീയ തലത്തിൽ ഏത് നിലയിലാണ് ഈ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ? അതുപോലെ തന്നെ ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? കേരളവും ഇന്ത്യയും ഒക്കെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ
0: കേരളത്തെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ അത്ര നല്ല പൊസിഷനല്ല. കാരണം ഇത് വളരെ ഒരു പുതിയ ഗെയിമാണ്. 2015 കേരള സ്ക്വാഷ് തുടങ്ങിയതേ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ ഇനിയും കുറച്ച് വർഷങ്ങൾ എടുക്കും സ്ക്വാഷ് കേരളത്തിൽ നിന്ന് സ്ക്വാഷ് പരിചയമായി വരാനും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും. ഇന്ത്യനെ പറയുകയാണെങ്കിൽ ഇന്ത്യ അത്യാവശ്യം നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ സീനിയേഴ്സിൽ നോക്കിയാലും ഏഷ്യൻ ജൂനിയേഴ്സിൽ നോക്കിയാലും ഇന്ത്യക്കാരാണ് മിക്കതും ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇന്ത്യയുടെ അനഹ സിംഗ് ഡൽഹിക്കാരിയാണ്. 19 വയസ്സേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ അവളുടെ വേൾഡ് റാങ്കിങ് ഇപ്പോൾ അവൾ top 20 എല്ലാവരും പറയുന്നത് അനഹ സിംഗ് അടുത്ത ദീപിക പള്ളിക്കൽ അല്ലെങ്കിൽ അടുത്ത ജോഷ്ന ചിന്നപ്പയെ പോലെ ജോഷ്ന ചിന്നപ്പയാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അനഹ സിംഗ് കാരണം ഇപ്പൊ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോൾ വേറെ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും അപ്കമ്മിങ് ആണ് ഇപ്പോൾ സ്ക്വാഷിൽ.
1: അപ്പോൾ നിലവിലിപ്പോൾ 20-ാമത്തെ റാങ്കാണോ ഇന്ത്യയുടെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന?
0: ഇന്ത്യക്കാരിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ് ഇപ്പോൾ
1: 20 ആണ്. സ്ക്വാഷ് കായിക താരം എന്നുള്ള നിലയിൽ എന്താണ് സുഭദ്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ

0: എന്ത് നേട്ടം കൈവരിക്കണമെന്നാണ് ആഗ്രഹം?
1: ഇപ്പോൾ ഓഗസ്റ്റിൽ അടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ അതിനകത്ത് എൻ്റെ മികച്ച പ്രകടനം കൈവരിക്കുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് വരുന്നുണ്ട്, പിന്നെ പല പല ടൂർണമെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ എൻ്റെ ഏറ്റവും നല്ല പ്രകടനം കാണിച്ച് എൻ്റെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്താനാണ് എൻ്റെ താല്പര്യം.
0: ദേശീയ തലത്തിൽ സുഭദ്രയുടെ റാങ്കിങ് എത്രയാണ്?
1: ഇപ്പോ 38-ാമത്തെ റാങ്ക് എങ്ങാണ്ടാണ്. അപ്പോൾ ഇനി ടൂർണമെന്റുകൾ കളിച്ചാലേ നമ്മുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ടൂർണമെന്റ് എന്തോരം കളിക്കുന്നു അത്ര റാങ്കിങ് കൂടും. അപ്പോൾ ഇനി അടുത്തത് എന്തായാലും ഒരു ടോപ് 20 ഒക്കെയാണ് എന്റെ ലക്ഷ്യം.
0: ഒളിമ്പിക്സ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
1: അതിന് എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഉണ്ട്.
0: അതല്ല, നമുക്കിപ്പോ സ്വപ്നം കാണുക എന്നുള്ളതാണല്ലോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് അത് എത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് ഒരു കായിക താരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
1: ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സ്ക്വാഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യക്കാര് സ്ക്വാഷില് ഒളിമ്പിക്സിൽ പ്രകടനം ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു ശുഭപ്രതീക്ഷ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കാൻ പോണ കുറച്ച് പ്ലേയേഴ്സാണ് അനഹത് സിംഗ്, അഭയ് സിംഗ്, പിന്നെ ചിലപ്പോ ജോഷ്നച്ചിനപ്പ കാണും, സൗരവ് ഘോഷാല് കാണും, ഹരേന്ദ്രപാൽ സന്ധു, അങ്ങനെ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ അവരൊക്കെ എങ്ങനെ അവരുടെയൊക്കെ പ്രകടനം അനുസരിച്ചായിരിക്കും നമ്മളെ പ്രചോദനമാകാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ പോലെയുള്ള ഇങ്ങനെ അപ്കമ്മിങ് താരങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ പോകുന്നത്.
0: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ട്, അതെല്ലാം നേടാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ, അതുപോലെ തന്നെ പഠിത്തവും ഈ സ്കോഷും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുഭദ്രയ്ക്ക് സാധിക്കട്ടെ. നന്ദി.
1: നന്ദി.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അനന്തം അജ്ഞാതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന തങ്കപ്പൻ എം എൻ, സംഗീതം എം കെ അർജുനൻ.

ചലച്ചിത്രഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വെള്ളപ്പാണ്ടിനെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ 2011 മുതൽ June 25 ലോക വെള്ളപ്പാണ്ട് ദിനം അഥവാ വേൾഡ് വിറ്റിലിഗോ ഡേ ആയി ആചരിക്കുന്നു. ഈ അസുഖത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ ആരോഗ്യവാണിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഫിബിൻ തൻവീറാണ്. ഡോക്ടറെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ഭയമാണ്. അതേക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഇന്ന് സമൂഹത്തിലുണ്ട്. എന്താണ് വിറ്റിലിഗോ?
1: ഈ വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഭയം ഉളവാക്കുന്ന ഒരു അസുഖമാണത്. അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിലൊരു കളർ ചേഞ്ച്, നമ്മുടെ ചർമ്മത്തിനൊരു കളർ ചേഞ്ച് മാത്രമേ അതിൽ സംഭവിക്കുന്നുള്ളൂ. നമ്മളെ ശരീരത്തിൽ പിഗ്മെൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട്, മെലനോസൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ മെലനോസൈറ്റുകൾ മെലാനിൻ എന്ന പേരുള്ള ഒരു പിഗ്മെൻ്റ്, ബ്രൗൺ കളറിലുള്ള ഒരു പിഗ്മെൻ്റ് ഉൽപ്പാദിപ്പിക്കും. അതാണ് നമ്മളുടെ സ്കിന്നിന് കളറ് നൽകുന്നത്. ഈ മെലനോസൈറ്റുകളുടെ പ്രവർത്തനം നശിക്കുമ്പോഴാണ് ഈ വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്. അതിന് ഈ പിഗ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റാതാവുകയും അത് കാരണം ആ ഭാഗത്ത്, ശരീരത്തിലെ ആ ഭാഗത്ത് കളറില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതൊരു വൈറ്റ് കളറിലേക്ക് മാറും. ഇതാണ് ബേസിക്കലി വെള്ളപ്പാണ്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മെലനോസൈറ്റുകളുടെ പ്രവർത്തനം നശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തന്നെ, അതായത് ഓട്ടോ ഇമ്മ്യൂണായിട്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഈ മെലനോസൈറ്റുകളെ നശിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും, അവിടെ കളറില്ലാതാവുകയും ചെയ്യും. ഇത്രേ ആക്ച്വലി വിറ്റിലിഗോയിൽ സംഭവിക്കുന്നുള്ളൂ. ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിലേക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമല്ല, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രമാണ്. പക്ഷെ ഒരുപാട് സ്റ്റിഗ്മ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിഗ്മയ്ക്ക് എഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്

0: ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദിവസം തന്നെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്.
1: അപ്പോൾ ഓരോ വർഷത്തിലെ ദിനാചരണത്തിനും ഓരോരോ ആശയങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ.
0: അപ്പോൾ ഈ 2026 വിറ്റ്ലൈഗൂഡേൻ്റെ തീം വരുന്നത് ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഈ വെള്ളപ്പാണ്ടുള്ള രോഗികൾക്ക് എപ്പോഴും ഒരു സ്റ്റിഗ്മ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്തോ ജീവിതം തന്നെ തീർന്നുപോയി എന്നുള്ള രീതിയിലൊക്കെ പല രോഗികളും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ ഫങ്ഷനിങ് ബോഡിലി ഫങ്ഷനിങ്ങിനെ ഒരു തരത്തിലും ബാധിക്കാത്തൊരസുഖമാണ്. വേറെ ബുദ്ധിമുട്ടുകൾ, ഈവൻ ചൊറിച്ചിലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു അസുഖമാണ്. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് നമുക്കൊരു നോർമലായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് രോഗികൾക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വിറ്റ്ലൈഗോ ഡേ പോലത്തെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അവയർനെസ് ആണ്. എന്താണ് ഈ രോഗം, ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്, പ്രശ്നങ്ങളില്ലാത്തൊരു രോഗമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ വെച്ചിട്ടും വളരെ നോർമലായിട്ടുള്ള ലൈഫും മാരീഡ് ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ നല്ല രീതിയിലുള്ള ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കോൺഫിഡൻസ് വരും. ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസാണ് സാധാരണഗതിയിൽ ഇങ്ങനൊരു ഡേ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ആചരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ അമംഗ്സ് ഡോക്ടേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽ അസോസിയേഷൻസ് ഒക്കെ ഈ ഒരു ദിനത്തിൽ ഒത്തിരി പോസ്റ്റർ ക്യാമ്പയിൻസ് ആയാലും ക്ലാസ്സസ് ആയിട്ടും ഒക്കെ നടത്താറുണ്ട്. ഇതൊക്കെ ആ ഒരു വെള്ളപ്പാണ്ടുള്ള രോഗികൾക്ക് ഒരുപാട് ഇമോഷണൽ സ്ട്രെങ്ത് നൽകുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സമൂഹത്തിൽ ഈ വിറ്റിലിഗോനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് ആ രോഗിക്ക് അവരെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ കണ്ട വിറ്റിലിഗോ പേഷ്യൻസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ അവരുടെ?
0: ഏറ്റവും അധികം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന നമ്മളെ നാട്ടിൽ എസ്പെഷ്യലി മാരേജിനെ സംബന്ധിച്ചിട്ടാണ് ആൾക്കാർക്ക് ഒരുപാട് കൺസേൺ ഉണ്ടാവുക. ഈവൻ ഒരു ചെറിയൊരു 10 ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഒരു വെളുത്ത പാട്, അത് ചിലപ്പോൾ ഈവൻ ചുണങ്ങു പോലും ആവാം, ഫേസിൽ ഒരു വെളുത്ത പാട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പാരൻസിന് ടെൻഷനാണ്. പിന്നെ ഇതെങ്ങാനും വെള്ളപ്പാണ്ടാണെങ്കിലോ, ഈ കുട്ടിയുടെ ജീവിതം എന്താവും എന്നാലോചിച്ചിട്ട് ഒത്തിരി ആൾക്കാർ ടെൻഷൻ അടിക്കാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ഈവൻ പാരൻസിന് വെള്ളപ്പാണ്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് കുട്ടികളുടെ മാരേജ് നടക്കാതിരിക്കുക, ഇങ്ങനത്തെ സിനാരിയോസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അങ്ങനത്തെ അവരുടെ ജീവിതം അങ്ങോട്ട് നിന്നു, ഇനി അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കാറുണ്ട്. വെള്ളപ്പാണ്ട് ഉണ്ടായത് കാരണം ക്ലാസ്സിന് പോവില്ല, അല്ലെങ്കിൽ ജോലിക്കൊന്നും ശ്രമിക്കില്ല, ഇങ്ങനെയും ചിലപ്പോൾ നമ്മൾ രോഗികളെ കാണാറുണ്ട്. ആ ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടി, പുറത്ത് ചെല്ലുന്ന സമയത്ത് ഒരാൾ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലെ എൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ അവരിതാണ് കാണുന്നത്, ഇത് കാണുമ്പോൾ അവർക്ക് എന്നോട് അറപ്പ് തോന്നുന്നു എന്നൊക്കെ ഒത്തിരി അത് കാരണം പേടിക്കുന്ന രോഗികളെ നമ്മൾ കാണാറുണ്ട്. ആ ഒരു പേടിയിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് ചികിത്സേനെക്കാട്ടിലും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.
1: എന്തുകൊണ്ടാണ് ഈ അസുഖം? ഇപ്പം ഡോക്ടർ പറഞ്ഞ ഒരു ഓട്ടോ ഇമ്മ്യൂൺ, നമ്മുടെ ശരീരം സ്വയം
0: നമ്മളെ മെലനോസൈറ്റുകളെ നശിപ്പിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്.
1: അത് എന്തുകൊണ്ട് വരുന്നതാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പല തിയറീസും ഇതിനെക്കുറിച്ചുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയതായിട്ടൊരു ജനറ്റിക് ആയിട്ടുള്ള റോളുണ്ട്. ഇപ്പം ജനറ്റിക് എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പാരൻസിന് ആർക്കെങ്കിലും വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വെള്ളപ്പാണ്ട് വരാനുള്ള സാധ്യത ചെറുതായിട്ടൊന്ന് കൂടും. അതിൻ്റെ ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് കൂടും എന്നുള്ളത്. പിന്നെ അതേപോലെ ഒരു സെഗ്മെൻ്റൽ വിറ്റ്ലൈഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പുണ്ട്. നമ്മൾ ബോഡിയുടെ ഒരു വശത്തേക്ക് മാത്രം, ശരീരത്തിൻ്റെ ഒരു സൈഡിലേക്ക്, ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് വരുന്ന ഒരു നെർവ് സപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ മാത്രം വരുന്ന ഒരു വെള്ളപ്പാണ്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം ചിലപ്പോൾ ഒരു നെർവ് ഫൈബേഴ്സിലൂടെ ട്രാൻസ്മിറ്റ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും റീസൺസ് ആണോ, ഇങ്ങനെ ഇതൊക്കെ തിയറീസായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു റീസൺ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് നമ്മളുടെ മെലനോസൈറ്റുകൾ നശിപ്പിക്കപ്പെടുകയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്.
1: ഒരു വെള്ള കളർ ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ വന്ന് എല്ലാവർക്കും പേടിയാണ്. എല്ലാ കളർ ചേഞ്ചുകളും വെള്ളപ്പാണ്ടാവാൻ സാധ്യത?
0: ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അതാണ് എപ്പോഴും നമ്മൾ കാണുന്നൊരു ഇത്. ചെറിയ മക്കൾക്കാണെങ്കിൽ സ്കിന് ഡ്രൈ ആവുന്ന കാരണം പിറ്റീരിയാസിസ് ആൽബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അത് ചെറിയൊരു വൈറ്റ് പാച്ചും ചെറിയ തൊലിപൊടിച്ചിലും ഒക്കെ ആയിട്ടാണ്. അത് കാണുമ്പോൾ ആൾക്കാർ ടെൻഷൻ അടിക്കും. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് ചേരച്ചുണങ്ങ്, പുളിയീര എന്നൊക്കെ പറയുന്ന സ്കിന്നിൽ വരുന്ന വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ. അതിലും സ്കിന്നിലൊരു വൈറ്റ് പാച്ചാണ് വരുന്നത്. പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, പക്ഷെ ഒരു ലൈറ്റർ കളേർഡ് ആയിട്ടുള്ള പാച്ചാണ്. ഇത് രണ്ടുമാണ് വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും ആദ്യം തന്നെ പേടിക്കുന്നത് വെള്ളപ്പാണ്ടാണോ.

0: ഒന്നാണ്. വെള്ളപ്പാണ്ട് യൂഷ്വലി നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു വെള്ള നിറമായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു ലൈറ്റ് കളർ ചേഞ്ചും ചെറുതായിട്ടൊരു തൊലി പൊടിച്ചിലും ഇങ്ങനെയൊക്കെയാണ് സാധാരണ അതിൻ്റെ അകത്ത് ഉണ്ടാവുക.
1: ഡയഗ്നോസിസ് എങ്ങനെയാണ് മാഡം നടത്തുന്നത്? ഇത് വെള്ളപ്പാണ്ടാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്?
0: ഡയഗ്നോസിസ് മെയിൻലി ക്ലിനിക്കലാണ്. പറഞ്ഞ മാതിരി ഒരു കൃത്യമായിട്ടുള്ളൊരു വെളുത്ത പാട്, കറക്റ്റായിട്ടുള്ള ബോർഡേഴ്സോട് കൂടുള്ള പാട്, അവിടെ സ്കിന്നിന് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പ്രതലത്തിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, തൊലി പൊടിച്ചിലുണ്ടാവില്ല, ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ക്ലൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതൊരു വിപുലമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ഇതിന് ജനറലി വേണ്ടി വരാറില്ല. പിന്നെ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൻ്റെ ഒരു പീസ് എടുത്തിട്ട് സ്കിൻ ബയോപ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റാണ് ചെയ്യുക. വേറെ ബ്ലഡ് ടെസ്റ്റുകളിലൊന്നും ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ, വെള്ളപ്പാണ്ടിൻ്റെ കൂടെ വേറെ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് പറയാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനു വേണ്ടി തുടങ്ങുന്ന മരുന്നുകൾ കാരണം ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ ബ്ലഡ് ടെസ്റ്റുകളൊന്നും വെള്ളപ്പാണ്ടിൻ്റെ ഡയഗ്നോസിനായിട്ട് ആവശ്യം വരാറില്ല. ഇറ്റ് ഈസ് മെയിൻലി ആയിട്ട് നമ്മളുടെ ഒബ്സർവേഷനും ക്ലിനിക്കൽ എക്സാമിനേഷനും വെച്ചിട്ട് തന്നെയാണ് ഡയഗ്നോസ് ചെയ്യാറ്.
1: മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക്, ഡയബറ്റീസ് പോലെയുള്ളവർക്ക്, തൈറോയിഡ്, ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഒക്കെ പോലെയുള്ളവർക്ക് ഈ വെള്ളപ്പാട് വരാനുള്ള സാധ്യത കൂടുതലാണോ?
0: ഇത് ഒരു ഓട്ടോഇമ്മ്യൂൺ അസുഖം ഉണ്ടാകുമ്പോൾ വേറെ ഒന്നും കൂടെ ഉണ്ടാവാനുള്ള സാധ്യത, എസ്പെഷ്യലി തൈറോയിഡൈറ്റിസ്, ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, അതും യങ്ങർ ഏജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒന്നൊരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റും അതേപോലെ തൈറോയിഡ് ആൻറ്റിബോഡീസും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് വളർച്ചാ പ്രായമുള്ളതാണ്, അപ്പം തൈറോയിഡിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വെള്ളപ്പാണ്ടിനെക്കാട്ടിലും കൂടുതൽ കുട്ടിയുടെ വളർച്ചനെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. സോ അതെന്തായാലും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു ഡീറ്റെയിൽഡായിട്ട് എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജനറലി നമ്മൾ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കും, ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും. പക്ഷെ തൈറോയിഡ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാറുണ്ട് എല്ലാ പേഷ്യൻസിന്.
1: ഇതിനൊരു പ്രായപരിധി ഇല്ല അല്ലേ, നിശ്ചയിക്കാൻ കഴിയില്ല ഏത് പ്രായത്തിൽ
0: വേണമെങ്കിലും? യൂഷ്വലി യങ്സ്റ്റേഴ്സ് ഒരു 10 to 40 ഇയേഴ്സിലാണ് വരിക. എങ്കിലും ചെറിയ കുട്ടികൾക്കും ഒത്തിരി പ്രായമായവർക്കും ഒക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെള്ളപ്പാണ്ട് ഉണ്ടാവാം. അങ്ങനെ ഇന്ന ഏജിലേ വരുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരാം, ഏത് ഏജിൽ വേണമെങ്കിലും വരാം. നാളെ ഇത് എനിക്ക് വരുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
1: ഈ സ്ട്രെസ്സിന് ഒരു ഇതൊരു കാരണമാണോ ഡോക്ടർ? സ്ട്രെസ് ഈ ആധുനിക കാലത്ത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ.
0: സ്ട്രെസ്സും ആൻസൈറ്റിയും ഇല്ലാത്തവരില്ല എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. എഗെയിൻ ചില തിയറീസ് ഉണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറയും, സെല്ലുലാർ ലെവലിൽ സ്ട്രെസ് വരുമ്പോഴാണ് ഇതേപോലെ മെലനോസൈറ്റുകളുടെ ഡാമേജ് വരുന്നത്. പക്ഷേ അത് എത്രത്തോളം നമ്മളീ പറയുന്ന കോമൺലി പറയപ്പെടുന്ന സ്ട്രെസ്സാണ് ഡയറക്റ്റ്ലി കോസ് ചെയ്യുന്നത് എന്നൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അതേപോലെ ഒരു നമുക്ക് കോമൺ ആയിട്ട് പേഷ്യൻസ് ചോദിക്കുന്നതാണ് ഭക്ഷണം. ഒരുപാട് ആൾക്കാർ പല ഭക്ഷണങ്ങളും കൺട്രോൾ ചെയ്ത് നോക്കുകയും അല്ലെങ്കിൽ ഒഴിവാക്കി നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എഗെയിൻ സയൻറ്റിഫിക് സ്റ്റഡീസിൽ വ്യക്തമായിട്ട് ഇന്ന ഭക്ഷണം കഴിച്ചാലാണ് വെള്ളപ്പാണ്ട് വരികയെന്നോ അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഒഴിവാക്കിയതുകൊണ്ട് നമുക്ക് വെള്ളപ്പാണ്ട് മാറ്റാമെന്നോ എന്നൊന്നും ആസ് ഓഫ് നൗ സയൻറ്റിഫിക് സ്റ്റഡീസ് ഇല്ല, സ്ട്രോങ് ആയിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ ഇതേപോലെ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന നമുക്ക് ബോഡിയിൽ വരുന്ന സെല്ലുലാർ ലെവലിൽ വരുന്ന സ്ട്രെസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊരു ഭക്ഷണം ഒഴിവാക്കിയോ ഒന്നും അതിൻ്റെ ഒരു നീഡില്ല. പിന്നെ സ്ട്രെസ് എപ്പോഴും ശരീരത്തിന് ഇല്ലാതിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും നല്ലത്. അതിനായിട്ട് നമ്മൾ അതൊക്കെ, അല്ലാതെ ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് ഉണ്ടായതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് വന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
1: ഇത് എത്ര തരത്തിലുണ്ട് ഡോക്ടർ ഈ അസുഖം?
0: നമ്മൾ ഏതൊക്കെ ഏരിയ ഇൻവോൾവ് ആയി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരാറ്. അപ്പം ഒരു ചെറിയൊരു ഏരിയ, ചെറിയൊരു പാച്ച് മാത്രമുണ്ട് ശരീരത്തിൽ, അതിനെ നമ്മൾ ഫോക്കൽ വിറ്റിലൈഗോ എന്ന് പറയും. പിന്നെ ഉള്ളതൊരു സെഗ്മെൻ്റൽ വിറ്റിലൈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ശരീരത്തിൻ്റെ ഒരു നെർവ് സപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് മിഡ് ലൈൻ ക്രോസ് ചെയ്യാത്ത രീതിയിൽ ശരീരത്തിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ്, ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സെഗ്മെൻ്റൽ വിറ്റിലൈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പുണ്ട്. പിന്നെ ഫിംഗർ ടിപ്സ്, ടോൻ്റെ ടിപ്സ്, അതേമാതിരി ചുണ്ട്, ഈ ഭാഗത്ത് വരുന്ന ലിപ് ടിപ്പ് വിറ്റിലൈഗോ, എക്രൽ വിറ്റിലൈഗോ എന്നൊക്കെ പറയുന്നത് ആ ടിപ്പ് ഏരിയാസ് മാത്രം ഇൻവോൾവ് ആവുന്ന തരത്തിലുണ്ട്. ഇതൊന്നുമല്ല എവിടെ വേണമെങ്കിലും വരാം, രണ്ട് സൈഡിലും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പാച്ചും വരുന്നതിന് വിറ്റിലൈഗോ വൾഗാരിസ് എന്നുള്ളതും നമ്മൾ വിളിക്കാറുണ്ട്.
1: ഈ വെള്ളപ്പാണ്ടിന് ചികിത്സ ഇല്ല എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാം.
0: ഒത്തിരി വലിയൊരു തെറ്റിദ്ധാരണയാണത്. ഒത്തിരി ഡെവലപ്പ്

0: ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് വിറ്റിലൈഗോൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. ഓഫ് കോഴ്സ് ചെറിയ രീതിയിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇനീഷ്യലി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പുതിയ പുതിയതായിട്ട് പാടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. അതിന് ബോഡീന് ഇമ്മ്യൂണിറ്റീൻ്റെ ഒരു വേരിയേഷൻ കാരണം, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂണായിട്ടുള്ള ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന മെഡിക്കേഷൻസൊക്കെ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ചെറിയ ഏരിയ മാത്രമാണെങ്കിൽ നമ്മൾ ഓയിൻമെൻറ്റ്സും ക്രീംസും ഒക്കെ അതിന് മതിയാവും. ഒത്തിരി ഏരിയ ഇൻവോൾവ് ആണെങ്കിൽ ടാബ്ലറ്റ്സ് പോലത്തെ ഇത് വേണ്ടി വരും. ഇതൊക്കെയായിരുന്നു പണ്ടുകാലം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയതായിട്ട് നമുക്ക് ഫോട്ടോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. വിറ്റിലൈഗോക്ക് സർജറി വരെ ഇപ്പം അവൈലബിൾ ആണ്.
1: സർജറി എന്ന് പറയുമ്പോൾ എന്താ,
0: നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള വിറ്റിലൈഗോ, അതായത് പടർച്ചയില്ലാത്ത ഒരു കഴിഞ്ഞ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറായിട്ട് പുതിയ പാടുകളൊന്നും വരാത്തൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ, ഒരു ഒരു സ്ഥലത്ത് നമുക്ക് വെള്ളപ്പാണ്ടുണ്ടായി, അവിടുത്തെ മെലനോസൈറ്റുകൾ നശിച്ചു, അവിടെ കളറില്ല, പക്ഷെ പുതിയ ഭാഗത്തേക്കൊന്നും ഇത് സ്പ്രെഡ് ചെയ്യുന്നില്ല, ഒരു പാച്ച് മാത്രമേ ഉള്ളൂ, ആ പാച്ച് വലിപ്പം വെക്കുന്നില്ല, പുതിയ ഭാഗത്തൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വേറെ സ്ഥലത്തു നിന്നുള്ള തൊലി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മെലനോസൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ വെള്ളപ്പാണ്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കളർ ഉൽപ്പാദിപ്പിച്ചിട്ട് നോർമലൈസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒത്തിരി നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊസീജിയറാണത്. സിമ്പിളായിട്ട് ഡേ കെയർ പ്രൊസീജിയറായിട്ട് രാവിലെ വന്ന് ചെയ്ത് വീട്ടിലേക്ക് വൈകുന്നേരം പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയറാണത്.
1: ഒരു നൂതന ചികിത്സാ മാർഗ്ഗങ്ങളിൽ എന്തൊക്കെ വരും മാഡം, ഈ ലേസർ പോലത്തെ ടെക്നിക്സ് ഒക്കെ?
0: ലേസേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത് ലൈറ്റ് നമ്മളെ സ്കിന്നിൻ്റെ മേലെ പതിക്കുന്ന സമയത്ത് മെലനോസൈറ്റുകളുടെ പ്രവർത്തനം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എക്സൈമർ ലേസേഴ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് വെള്ളപ്പാണ്ടിനെ ആക്ച്വലി ചികിത്സിക്കാം. പണ്ടായിരുന്നെങ്കിൽ ബേസിക്കലി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരു നെക്സ്റ്റ് ലെവലിൽ ഇത് വരുന്ന ഒരു ഒരു ഒത്തിരി ഭാഗം കവേർഡായി, കളറൊക്കെ വെച്ചു, ചെറിയ 2-3 സ്പോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിൽ അവിടെ മൈക്രോ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി പച്ച കുത്തുന്ന പോലത്തെ, പക്ഷെ അതൊരു ബ്രൗൺ കളറിൽ സ്കിന്നിന് കളറ് മാച്ചായതുകൊണ്ട് ഒരു പെർമനൻറ്റ് പിഗ്മെൻറ്റേഷൻ വരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അങ്ങനത്തെ ഒക്കെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. വറീഡ് ആവേണ്ട ഒരു കാര്യമില്ല ഇതിൻ്റെ അകത്ത്.
1: പിന്നൊരു തെറ്റിദ്ധാരണയാണ് ഇത് പകരും എന്നുള്ളത്.
0: ആ, ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, അവർ കുട്ടികളെ പേരക്കുട്ടികളെ എടുക്കാറില്ല ഇത് സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് പേടിച്ചിട്ട്. ഇതൊക്കെ എത്ര വിഷമമുള്ള കാര്യമാണെന്നൊന്ന് ആലോചിച്ചെങ്കിൽ, നമ്മളെ സ്വന്തം കുട്ടികളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ അബ്സല്യൂട്ട്ലി എത്ര ക്ലോസ് ആയിട്ട് ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പോലും ഇത് സ്പ്രെഡ് ചെയ്യാത്തൊരു അസുഖമാണ്. എത്ര ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്താൽ പോലും ബിറ്റ്വീൻ രണ്ടാൾക്കാർ അത് സ്പ്രെഡ് ചെയ്യാത്ത അസുഖമാണ്. ഈ തെറ്റിദ്ധാരണകളൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഒറിജിൻ വന്ന് പണ്ട് നമുക്ക് ഈ ലെപ്രസി കുഷ്ഠരോഗം ഉണ്ടായിരുന്നത് അതിനും ഇതേപോലെ വെള്ളപ്പാണ്ടാണ്. അതൊത്തിരി മ്യൂട്ടിലേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൈയും കാലും ഇപ്പോഴൊന്നും അങ്ങനെ നമുക്ക് കാണാൻ കിട്ടില്ല, കൈവിരലുകളും കാൽവിരലുകളും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അസുഖമായിരുന്നു. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ എവിടെയോ ഇൻ ഹിസ്റ്ററിയിൽ ഈ രണ്ട് അസുഖങ്ങളും തമ്മിൽ ഒരു മിക്സപ്പ് വരികയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിഗ്മയുടെ ഒരു ഒറിജിൻ വരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോഴും ആൾക്കാർക്ക് ഇതൊരു പടരുന്ന അസുഖമാണ്, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ ആക്ച്വലി വെള്ളപ്പാണ്ടിൽ ഒരു തരത്തിലും വേറൊരാളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നില്ല.
1: സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇപ്പോൾ അപ്പിയറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മുഖത്ത് ഇത് വരുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോൾ അതിന് ഒരു എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉപദേശിക്കാറ്, എന്ത് ചെയ്യാന്ന്?
0: നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ദേഹത്തൊരു പാടുണ്ട്, കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലൊരു പാടുണ്ട് എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ജനറലി പറയുന്നതാണ് ഇവിടെ വന്നു മുഖത്ത് വരാതിരുന്നാൽ മതി എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിത് സ്പ്രെഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഇപ്പം ഇന്നൊരാൾക്കുണ്ടെങ്കിൽ ഒത്തിരി പുതിയ പുതിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ അല്ലാതെ ചിലപ്പോൾ ചില പാടുകൾ നമ്മൾ കാണാറുണ്ട്, ഒരു 5-6 വർഷം ഒരു ഏരിയയിൽ മാത്രമുണ്ട്, പിന്നെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുതിയ പാടുകൾ വരുന്നത് അത്ര പ്രെഡിക്റ്റബിൾ അല്ല. നമുക്ക് എങ്ങനെ ഇത് വരാൻ പറ്റുമെന്നുള്ളത്, പക്ഷെ എങ്ങാനും അങ്ങനെ വല്ല സ്റ്റാർട്ടും പുതിയത് വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ വെള്ളപ്പാണ്ടിൻ്റെ ആക്റ്റീവ് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും പുതിയ പാടുകൾ ഉണ്ടായിട്ട് വരാം, വെളുത്ത പാടുകൾ ഉണ്ടായിട്ട് വരാം. അപ്പം അങ്ങനെ മുറിവുകൾ വരാതിരിക്കാനും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്.
1: മുടിയേയും ഇത് ബാധിക്കുന്നില്ലേ?
0: യെസ്, ഡെഫിനറ്റ്ലി. മുടി ഐ മീൻ സ്കിന്ന് വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വരുന്ന മുടി വൈറ്റായിട്ട് വരാം.

0: ബോഡി വൈറ്റ് ആണെങ്കിൽ ആക്ച്വലി അവിടെ പിന്നെ ഒട്ടും മെലനോസൈറ്റ് മെലാനിൻ്റെ സ്റ്റോർ ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു വെളുത്ത പാടുണ്ട്, അതിൻ്റെ അകത്ത് ബ്ലാക്ക് ഹെയർ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയുള്ള സ്കിൻ ലീഷൻസ് ആണ് അങ്ങനത്തത്. കാരണം ഈ ഹെയർ എന്നുള്ള മെലാനിൻ സ്കിന്നിലേക്ക് വന്നിട്ട് അവിടെ കളറ് വെച്ച് വരും നമ്മൾ മരുന്നൊക്കെ ചെയ്യുന്ന സമയത്ത്. ഹെയറും കൂടെ വൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചാൻസസ് കുറഞ്ഞു വരുന്നു, കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് അതിൻ്റെ അകത്ത് പിന്നെ റീപിഗ്മെൻ്റ് ചെയ്ത് വരാൻ. നേരത്തെ പറഞ്ഞ വെള്ളപ്പാണ്ടിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഐബ്രോസിൻ്റെ അവിടെയൊക്കെ വെള്ളപ്പാണ്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ ഈ തലയിലൊക്കെ വെള്ളപ്പാണ്ടുള്ളവർ ഇതേമാതിരി സർജറി ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം സ്കിന്ന് പിഗ്മെൻ്റായി പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആ ഹെയറിലേക്ക് മുടിയിലേക്ക് ആ പിഗ്മെൻ്റ് എത്തുക. അതങ്ങനെ നമ്മൾ ടൈം എടുക്കുന്നത് കാണാറുണ്ട്.
1: ഡെർമറ്റോളജിയുടെ മറ്റൊരു ശാഖയാണ് കോസ്മെറ്റോളജി. അപ്പൊ ഈ കോസ്മെറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ വെള്ളപ്പാണ്ടുകളെ എങ്ങനെയാണ്?
0: അതിൽ പറഞ്ഞ മൈക്രോ പിഗ്മെന്റേഷൻ ആ ഒരു കാമഫ്ലേജിങ് ടെക്നിക്കാണ് അത്. ഇപ്പം മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ട് പെർമനൻ്റ് ആയിട്ട് ഷേപ്ഡ് ഐബ്രോസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. കുറച്ച് തിന്നായിട്ടുള്ള ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പിഗ്മെൻ്റ് ഇട്ട് ലൈന് പോലെ പിഗ്മെൻ്റ് ഇട്ട് കൊടുത്തിട്ട് തിക്കായിട്ടുള്ള ഐബ്രോസായി തോന്നിക്കുന്ന ഒരു ടെക്നിക്ക്. ഇതേ സംഭവം തന്നെയാണ് പിഗ്മെൻ്റ് വെച്ചുകൊടുക്കാൻ വെള്ളപ്പാണ്ടിലും യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കുറേ ക്യാമഫ്ലേജ് ടെക്നിക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ലോണം സ്കിൻ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലും ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്.
1: അത് എല്ലാ ആശുപത്രികളിലും ലഭ്യമാണോ?
0: അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൃത്യമായി ചെയ്യാറുണ്ട്.
1: അപ്പോൾ ഇതിന് നമുക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ
0: ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, ഒരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് ആണോ നിങ്ങളെ പരിശോധിക്കുന്നത്, നിങ്ങളുടെ ഡയഗ്നോസ് ഇതാക്കുന്നത്, ട്രീറ്റ്മെൻറ് ചെയ്യുന്നത്, അതോ പേരിന് ഒരാൾ മാത്രമാണോ ഇരിക്കുന്നത്. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ നാട്ടിൽ എല്ലായിടത്തും ഒരുപാട് സ്കിൻ ക്ലിനിക്ക് അല്ലെങ്കിൽ കോസ്മെറ്റോളജി ക്ലിനിക്ക് എന്നുള്ള പേരിൽ ക്വാളിഫൈഡ് അല്ലാത്ത പലരും പല സോ കോൾഡ് ചികിത്സകളും ചെയ്യാറുണ്ട്. അതിനൊക്കെ എതിരെ ഇപ്പോൾ ഗവൺമെൻറ്റും കുറേ റെഗുലേറ്ററി ആക്ടിവിറ്റീസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ആസ് എ പേഷ്യൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെവിടെയാണ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് മാത്രമല്ല നമ്മൾ പോകേണ്ടത്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണോ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്, ഒരു ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് ആണോ നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം അവർ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരും.
1: കഴിഞ്ഞ 10 വർഷത്തിൽ ഈ വൈറ്റലിഗോ ചികിത്സയിൽ വന്ന പ്രധാന മാറ്റങ്ങളിലെ പുതിയ മരുന്നുകളൊക്കെ ഉണ്ടോ?
0: ഓ ഡെഫിനറ്റ്ലി പല മരുന്നുകളും പുതിയതായിട്ട് ടൊഫാസിറ്റിനിബ് എന്നൊക്കെ പറയുന്ന മെഡിസിൻസൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ നല്ല റിസൾട്ട് വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ദി റിസർച്ച് ഈസ് ഓൺ ഗോയിങ്. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് ഹോപ്പ്.
1: അപ്പോൾ ഈ റിസർച്ചിൽ പുതിയ പുതിയ റിസർച്ചുകൾ എന്തൊക്കെയാണ്? റിസർച്ച് ഫീൽഡിലേക്ക് പോയാൽ വിറ്റിലിഗോൻ്റെ പുതിയ
0: അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി റീസൺ വൈ എക്സാക്ട്ലി ഈ എന്തുകൊണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ പിന്നെ ഈ നമ്മളെ മെലനോസൈറ്റ് നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും എങ്ങനെ നമുക്ക് ഈ ഇപ്പം വിറ്റിലിഗോ സർജറിയും നമ്മൾ പറഞ്ഞത് പണ്ടായിരുന്നെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ഗ്രാഫ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു പീസ് സ്കിന്നെടുത്തിട്ട് അതേ സൈസിലുള്ള വേറെ ഒരു സ്ഥലത്തേക്ക് അത് വെച്ച് കൊടുക്കുമായിരുന്നു ചെയ്യുക. പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുള്ള ഗ്രാഫ്റ്റ് എടുത്ത സ്കിന്നിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഈ മെലനോസൈറ്റ് എന്നുള്ള കോശങ്ങൾ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് വേറൊരു ഏരിയയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്കിന്നെടുത്തു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്കിന്നിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4.5 സ്പേസിലേക്ക് അല്ലെങ്കിൽ 5.5 സ്പേസിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കൂടുതൽ കൂടുതൽ ടെക്നിക്സും ഇതുമൊക്കെ റിഫൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. സെല്ലുലാർ ഗ്രാഫ്റ്റായിട്ട്, അതായത് ഒരു സെല്ല് മെലനോസൈറ്റ് പേഷ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ സെൽസ് ഉണ്ടാക്കി അത് തിരിച്ച് പേഷ്യൻ്റെ ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ റിസർച്ച് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്.
1: വെള്ളപ്പാണ്ടിന് ചികിത്സ ഇല്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു പ്രചാരണമാണ്.
0: തീർത്തും തെറ്റായ ഒരു പ്രചാരണമാണ് അത്.
1: അപ്പോൾ ഡോക്ടർ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ടാവുമല്ലോ ഡെയിലി പ്രാക്ടീസിൽ. അപ്പോൾ ഇവർക്ക് വരുന്ന ഒരു മെൻ്റൽ ട്രോമ, അതിൽ നിന്ന് ഇവരെ കരകയറ്റാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഈ നമ്മുടെ സമൂഹത്തിന് എന്തായാലും ഒരു ക്ലാസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു.
0: തീർച്ചയായും. അല്ല, ചിലപ്പോൾ ചിലരുടെ ഒരു വാക്കായിരിക്കും അവരുടെ കോൺഫിഡൻസ് തകർക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ കുട്ടികളുമായിട്ട് വരുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോൾ അത് ഇത്ര ബോധേർഡ് ആയിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ പാരൻസ് സങ്കടപ്പെടുന്നത് കാണുന്നതായിരിക്കാം അവർക്ക് ഇതെന്തോ പ്രശ്നമുള്ള സാധനമാണെന്ന് തോന്നുന്നത്. സോ എപ്പോഴും ഞാൻ പാരൻസിനോട് പറയാറുണ്ട് നിങ്ങളിതിനെ ലൈറ്റായിട്ട് എടുത്താലേ അവർക്ക് അത് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതേപോലെ ടീച്ചേഴ്സിന് ഒരുപാട് റോളുണ്ട്. അവരും ഇതിനെ ആ കുട്ടീനെ ഒന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ

0: കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് ട്രോമ ആയിട്ട് മാറും. ചിലപ്പോൾ കുട്ടി കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് ഈ അസുഖം അങ്ങ് മാറും, പക്ഷെ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. സോ ആ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ ഒത്തിരി സക്സീഡ് ചെയ്ത്, എനിക്കിപ്പോൾ പേര് ഓർമ്മയില്ല, പക്ഷെ അമേരിക്കയിലുള്ള ഒരു മോഡലുണ്ട്, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ലേഡി, ഫേസിൽ തന്നെ ശരിക്കും അവർക്ക് പാച്ചസ് ഉണ്ട്. ഇറ്റ്സ് ലിറ്ററലി ബ്രൗൺ ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ അത് വെച്ച് അവർ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എന്താ പറയുക, നമ്മളെ സ്കിന്ന് ഷോ ഓഫ് ചെയ്യുന്നൊരു പ്രൊഫഷനാണത്. അത് അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൂടാ? അപ്പം അങ്ങനത്തെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ പേഷ്യൻസിന് ഒരുപാട് കോൺഫിഡൻസ് വരാറുണ്ട്.
1: നമ്മുടെ സമൂഹം ഇനി അത് മാറേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പൊതുസമൂഹത്തിനോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: ഒരിക്കലും പഴയകാലത്തെ പോലത്തെ ഒരു സ്റ്റിഗ്മ ആവശ്യമുള്ള ഒരു അസുഖമല്ല വെള്ളപ്പാണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാ കാര്യത്തിനെക്കുറിച്ചും കൂടുതൽ ബോധവാന്മാരാണ്. പണ്ടൊന്നും ബോഡി ഷെയ്മിങ് എന്നൊന്നും പറഞ്ഞ ടേംസ് പോലും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാവരും, പുതിയ ജനറേഷൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതേപോലത്തൊരു എവല്യൂഷൻ അല്ലെങ്കിൽ അവെയർനെസ് ഈ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് ആൾക്കാരോടും ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവരുടെ ബോഡിലി ഫങ്ഷനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, എല്ലാ രീതിയിലും അവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. പിന്നെന്തിനാ അവരെ മാറ്റി നിർത്തണം?
1: ഇപ്പോൾ പൊതുജനങ്ങൾക്കാണ് ശരിക്കും ബോധവൽക്കരണം
0: കൂടുതലായിട്ട് ആവശ്യമുള്ളത്. പിന്നെ പേഷ്യൻസിനും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റും.
1: ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം, ഇത് വന്ന ആളുകൾക്കുള്ളൊരു സപ്പോർട്ട്, അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകളോ അങ്ങനത്തെ അസോസിയേഷനുകളോ ഉണ്ടോ?
0: ഡെർമറ്റോളജി അസോസിയേഷൻസ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ വിറ്റ്ലൈഗോ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സ് അഗെയിൻ ഗ്രൂപ്പ് ഓഫ് ഡെർമറ്റോളജിസ്റ്റ്. അവർ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ. പക്ഷേ നമ്മളുടെ ലോക്കലി ഉള്ള കമ്മ്യൂണിറ്റീസ് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ടി വരും. ഒരു ഒരാൾ ഇതുമായിട്ട് നോർമൽ ലൈഫ് ലീഡ് ചെയ്തു എന്ന് കാണുന്നതാണ് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ഇരുന്നിട്ട് പറയാം ഇതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ, പക്ഷേ ഇൻ ആക്ച്വൽ അവരത് കാണുക എന്ന് പറയുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഇതുണ്ടാക്കും. പേഷ്യൻ്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ട്.
1: പൊതുവേ മിഥ്യകളാണ് പലതും ഈ വിറ്റലിഗോനെ സംബന്ധിച്ചിട്ടുള്ളത്.
0: ഡെഫിനറ്റ്ലി
1: പകരും എന്നാണ് പലരും വിചാരിക്കുന്നത്. പകരില്ല,
0: പകരില്ല.
1: പിന്നെ ജോലി സംബന്ധമായാലും ഒരു
0: അബ്സല്യൂട്ട്ലി നോട്ട്, ഒരു ഇതുമില്ല. ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട എസ്പെഷ്യലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് പോലത്തെ ജോലിയിൽ നിന്ന് ആൾക്കാരെ ഒന്നും മടിച്ച് നിൽക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ഒരു നീഡ് അതിൻ്റെ അകത്ത് ഇല്ല. അതൊന്നും നമ്മളെ വർക്കിനെ പ്രൊഫഷനെ എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമേ അല്ല. അത് പേടിച്ച് നിൽക്കുകയല്ല, നമ്മളതിനെ കൃത്യമായിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഒരു നോർമലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക. ഇത് കാരണമായിട്ട് നമ്മൾ അഡീഷണൽ സ്ട്രെസ് എടുക്കേണ്ട. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ആവശ്യത്തിന് സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാവർക്കും ഉണ്ട്. ഇതുകൊണ്ടായിട്ട് പ്രത്യേകിച്ചായിട്ട് ലൈഫിലേക്ക് അഡീഷണൽ സ്ട്രെസ് എടുക്കരുത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറഞ്ഞു കൊടുക്കാറ്.
1: അപ്പോൾ ഡോക്ടറുടെ ഈ ഒരു തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.
0: താങ്ക് യു.
1: വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട്, ഈ അസുഖത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഫിബിൻ തൻവീറുമായി ഡോക്ടർ സൂര്യ വി എസ് നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്ത ആഴ്ച. ആരോഗ്യവാണി.

ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം സീതാരാമം. പാടിയത് സൂരജ് സന്തോഷ്. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. പാടിയത് ദിലീപ് കുമാർ പി, ചന്ദ്രിക പി വി, രചന ശബരിമണി കെ വി, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.